0: മുത്തശ്ശ ഇതേ ഏതു പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, എ പി കോമള പാടിയ ഗാനം, ചിത്രം ആദ്യ കിരണങ്ങൾ.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും പരിസ്ഥിതിയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
2: ഇന്നത്തെ പാരിസ്ഥിതിക വിഷയങ്ങളുടെ പ്രാധാന്യം മനുഷ്യൻ വേണ്ട വിധം തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. അത് എല്ലാ മനുഷ്യരിലും ഒരേപോലെ പ്രതിധ്വനിക്കേണ്ട വിഷയവുമാണ്. ഒരു പക്ഷേ ആദ്യ പരിഗണന കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ടതായ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. ഇതിന് പ്രധാന കാരണം മനുഷ്യന് പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല എന്നതുതന്നെയാണ്. ശീതീകരിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഇരുന്ന് ലോകമാകെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെയും നോക്കിക്കാണുന്ന മനുഷ്യന് മാറുന്ന ഋതുവ്യതിയാനത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഋതുവ്യതിയാനങ്ങളെ നേരാവണ്ണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന്റെ പ്രതിരോധ നടപടി കൃത്യസമയത്ത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എന്നകന്നു തുടങ്ങിയോ അന്നു മുതൽ അവൻ പ്രകൃതിയെ മതിയാവോളം ചൂഷണം ചെയ്യാനും തുടങ്ങി. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാതെയും ഭൂഘടന തിരിച്ചറിയാതെയും ഹരിതാഭയെ വേരോടെ പിഴുതെറിഞ്ഞു, മണ്ണിന്റെ മണവും മറന്നു. അഞ്ചിന്ദ്രിയങ്ങളും വഴി പ്രകൃതിയെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന മനുഷ്യൻ ഇന്ന് പ്രകൃതിയുടെ ചിത്രം പകർത്തി സമൂഹ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നു. ആവാസ വ്യവസ്ഥയിൽ പ്രധാന കണ്ണിയായ മനുഷ്യന്റെ ചെയ്തികൾ പ്രകൃതി നിയമങ്ങൾക്ക് ഒട്ടും തന്നെ അനുകൂലമാകാതെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെയാണ് യോഗയിലൂടെയുള്ള ജീവിത ശീലങ്ങൾക്കുള്ള പ്രാധാന്യം. മനസ്സിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തെയും ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെയും ഒറ്റ കുടക്കീഴിലാക്കാൻ യോഗാക്രമത്തിന് കഴിയും. യോഗ സാത്വികത മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്രമാണ്. തമോ രജോ ഗുണങ്ങൾക്ക് അതീതമായി സാത്വികമായ ചിന്തകൾ ശീലങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് യോഗയുടെ പ്രയാണം ആരംഭിക്കുന്നത് തന്നെ. അഷ്ടാംഗയോഗയിൽ പ്രഥമ സ്ഥാനമാണ് യമ നിയമങ്ങൾക്കുള്ളത്. ശീലങ്ങളും നിയന്ത്രണങ്ങളും വ്യക്തി സ്വയം അനുവർത്തിച്ചു പോരേണ്ടുന്ന കാര്യങ്ങളാണ്. യമത്തിൽ ആദ്യം പറയുന്ന അഹിംസാശീലവും വ്യക്തിശുചിത്വവും അപരിഗ്രഹവുമെല്ലാം സഹജീവികളോടുള്ള സ്നേഹവും പരിസ്ഥിതിയോടുള്ള കരുതലും ഒരുവനിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. യോഗയും ധ്യാനവും ശീലിച്ചു തുടങ്ങുന്നതിനു മുൻപ് തന്നെ യമനിയമങ്ങൾ വഴി നിർബന്ധമായും മനസ്സിന് അച്ചടക്കവും നിയന്ത്രണവും ഉണ്ടാക്കിയെടുക്കുന്നു. അതോടൊപ്പം സാത്വികമായ ആഹാരശീലം പരിസ്ഥിതിയിലെ വിഭവങ്ങളുടെ അമിത ഉപയോഗം തടയുന്നു. മിതാഹാരം ശരീരത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ധ്യാനം മുടങ്ങാതെ ശീലിക്കുന്നത് വഴി ഇന്ദ്രിയങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ബന്ധിക്കപ്പെടുകയും ശ്രദ്ധ, ഏകാഗ്രത എന്നിവയിലൂടെ പ്രകൃതിയും

0: ഈശ്വരനും ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. യോഗ പോലുള്ള സാത്വിക തത്വങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മളിലൂടെ പരിസ്ഥിതിയും സമൂഹവും സ്നേഹിക്കപ്പെടുന്നു. നമ്മളിലാണ് പ്രകൃതിക്ക് പ്രതീക്ഷയുള്ളത്. കാരണം നമ്മളാണ് ആത്യന്തികമായി പ്രകൃതിയെ തിരിച്ചറിയേണ്ടവരും സംരക്ഷിക്കേണ്ടവരും.
1: യോഗയും പരിസ്ഥിതിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, വിജയ് യേശുദാസ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം കയ്യെത്തും ദൂരത്ത്.

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ BS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രം എഴുതി കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം തിളക്കം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

0: സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ജീവന്റെ കയ്യൊപ്പ്, അവയവദാനത്തിലൂടെ പുനർജനിക്കുന്ന പ്രതീക്ഷ. നമ്മുടെ ഒരു ചെറിയ തീരുമാനത്തിന് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെയോ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് മാറ്റിവെക്കുന്നതിലൂടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ പ്രക്രിയയെ മഹാദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 13 അന്താരാഷ്ട്രതലത്തിൽ ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുക, ആളുകളിലുള്ള തെറ്റിദ്ധാരണകളും ഭയവും മാറ്റുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ അവയവദാന ദിനം ഓഗസ്റ്റ് 3 ആചരിക്കുന്നത്. ഇന്ത്യയിൽ അവയവം മാറ്റിവെക്കലിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആവശ്യത്തിനനുസരിച്ച് അവയവങ്ങൾ ലഭ്യമാകാത്തത് രാജ്യത്തെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. കൃത്യസമയത്ത് അവയവങ്ങൾ ലഭിക്കാത്തതാണ് പലപ്പോഴും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് തനിയെ ശ്വസിക്കാൻ കഴിയില്ലെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ഹൃദയമിടിപ്പ് നിലനിർത്താനാകും. ഈ സമയത്ത് അവയവദാനം നടത്താം. ഒരു ദാതാവിന്റെ അവയവങ്ങളും കോശങ്ങളും ഉപയോഗിച്ച് പരമാവധി 8 പേരുടെ ജീവൻ രക്ഷിക്കാനും 75-ലധികം പേരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രീഷ്യസ്:
2: നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കാം? അത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. വെബ്സൈറ്റ് മുഖേന മാത്രമേ രജിസ്റ്റർ ചെയ്യാനുള്ള, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊരു ഡ്യൂപ്ലിക്കേഷൻ വരാതെയോ അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് നോട്ടോയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വെബ്സൈറ്റോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കളിൽ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ സന്നദ്ധത അറിയിച്ചിരുന്നാലും മസ്തിഷ്കമരണം നിർണയിച്ച സമയത്ത് അതായത് ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ നമുക്ക് അവയവദാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഒരു ബന്ധു ഇതിനെ എന്റെ ബന്ധുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. നമ്മളത് ഒന്നും ചെയ്യേണ്ട, ബന്ധു കിടക്കുന്ന ഏത് ആശുപത്രിയോ ആ ആശുപത്രി ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ സന്നദ്ധ അറിയിക്കണം. എന്റെ ബന്ധുവിന്റെ അവയവങ്ങൾ മരണശേഷം കൊടുക്കുവാൻ താല്പര്യമുണ്ടെന്ന് സന്നദ്ധ അറിയിക്കുകയും മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നത് സാധാരണ 4 പേരടങ്ങുന്ന ടീമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്ത് സ്ഥിരീകരിച്ച ശേഷം ആശുപത്രി കേസോട്ട് അറിയിക്കും. ബാക്കിയുള്ള ഏകോപനങ്ങളെല്ലാം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്കുള്ള ആശങ്ക, സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്, അവരത് അവയവങ്ങൾ കൊടുത്ത് പൈസ ലഭിക്കുമോ അങ്ങനെയൊക്കെ ഉള്ള ആശങ്കകളുണ്ട്. അത് അങ്ങനെ ഒന്നുമല്ല. മസ്തിഷ്കമരണം നിർണയിച്ചു കഴിഞ്ഞാൽ ആശുപത്രിക്ക് അവയവവിന്യാസത്തിന് യാതൊരുവിധ റോളുമില്ല. ഏത് സ്വീകർത്താവിനാണ് അവയവം കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതെല്ലാം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലെ സ്വീകർത്താവിനെ തിരഞ്ഞെടുക്കാൻ ആശുപത്രിയെ നിർദ്ദേശിക്കുന്നത് കേസോട്ടോ ആണ്. അതിനുശേഷം ആ രോഗി എന്തെങ്കിലും കാരണവശാൽ അന്നേ ദിവസം ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ 2-ാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ആണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്.
1: ലോകത്ത് വിജയകരമായി നടന്ന ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ 1954 ഡോക്ടർ ജോസഫ് മുറേയുടെ നേതൃത്വത്തിലാണ് നടന്നത്. റൊണാൾഡ് ലീ ഹെറിക് എന്ന വ്യക്തി തന്റെ ഇരട്ട സഹോദരന് വൃക്കദാനം ചെയ്തതായിരുന്നു ഈ ചരിത്ര സംഭവം. ഈ വലിയ നേട്ടത്തിന് 1990 ഡോക്ടർ ജോസഫ് മുറേയ്ക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അവയവദാനം പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വമനസാലെ ഒരു വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യുന്ന രീതിയാണിത്. ഇതിന് ദാതാവിന് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തെ അവയവദാനം മരണാനന്തര അവയവദാനമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെ നടത്തുന്ന അവയവദാനം ഹൃദയം, കരൾ, വൃക്കകൾ, ശ്വാസകോശം, പാൻക്രിയാസ്, കണ്ണിന്റെ കോർണിയ, ചർമ്മം തുടങ്ങിയവ ഈ രീതിയിലൂടെ ദാനം ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവയ്ക്കാം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തിയായിരിക്കണം. ദാനത്തിന് തയ്യാറാകുന്ന വ്യക്തി മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സ്വമനസാലെ തീരുമാനമെടുക്കണം. അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. അവയവം ദാനം ചെയ്താൽ ശരീരം വികൃതമാകും, അവയവദാനത്തിന് പണം ലഭിക്കും, പ്രായമായവർക്ക് ദാനം ചെയ്യാൻ കഴിയില്ല എന്നിവയെല്ലാം തെറ്റായ ധാരണകളാണ്. വിദഗ്ധരായ ഡോക്ടർമാർ സാധാരണ ശസ്ത്രക്രിയ പോലെയാണ് ഇത് നിർവഹിക്കുന്നത്. ആരോഗ്യവാൻമാരാണെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തി ദാനം ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്:
2: ഇപ്പോഴും മരണാനന്തര അവയവദാനത്തെ കുറിച്ച് ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയ്ക്ക് കുറച്ച് ആശങ്കകളും വ്യക്തതക്കുറവുമുണ്ട്. ആ വ്യക്തതക്കുറവ് നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് ഒരു ടൈം ബൗണ്ടായിട്ട് ഞങ്ങള് കേരളത്തിൽ ഏകദേശം 600 ഡോക്ടർമാരെ മസ്തിഷ്ക മരണ നിർണയം എങ്ങനെയാണ് നടത്തേണ്ടത്, ശാസ്ത്രീയമായി എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് രോഗികളുടെ ബന്ധുക്കളായിട്ട് സംവദിക്കേണ്ടതെന്നുള്ള കാര്യവും എങ്ങനെ അവർ അവയവദാനം സന്നദ്ധരാക്കുവാൻ കൗൺസിലിംഗ് നൽകണമെന്നുള്ളതും ഒക്കെ നമ്മളെ പഠിപ്പിക്കേണ്ട. ഇതിനോടൊപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ഥായിയായ അവയസ്തംഭനാവസ്ഥയ്ക്ക് അവയവം മാറ്റിവെക്കലാണ് ചികിത്സ, അതല്ലാതെ വേറെ ഒരു ചികിത്സയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും കേസോട്ടയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് ഉള്ള ആശുപത്രികളുടെ പേരുകൾ വിവരം ലഭിക്കും. അപ്പൊ അവരുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ആശുപത്രിയിൽ പോയി അവയവ കൈമാറ്റ ശസ്ത്രക്രിയക്കായി രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവയവം ലഭിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്താലേ സമൂഹത്തിനും മനസ്സിലാവുള്ളൂ ഇത്രയും ആൾക്കാര് അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും ഇത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രവർത്തനമാണെന്നും സമൂഹത്തിനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുമെല്ലാം ബോധ്യവും ആവുള്ളൂ.
1: അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും നോട്ടോയും അഥവാ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനും ചേർന്ന് ഓഗസ്റ്റിൽ ഒരു പുതിയ ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്.

0: ചുപ് ചുപ് ജിയോ പ്രചാരണം. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അവയവദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടിയാണിത്. കുടുംബത്തിനുള്ളിൽ അവയവദാനത്തെക്കുറിച്ച് തുറന്ന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ.
1: ഭാരത് മേ ആജ് ബഹുത് സാരേ ലോഗ് ഹേ ജിനേ അംഗ് ഉൻകെ ഫേൽ ഹോ ഗയേ ഹേ ഓർ ഉനേ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കി ആവശ്യകതാ ഹേ ലേക്കിൻ ഹമാരേ പാസ് ബഹുത് ബഡി സംഖ്യാ മേ ജോ ഹ്യൂമൻ ഓർഗൻ ഡോണർസ് ഹേ വോ ഉപലബ്ധ നഹീ ഹേ. ഹാലാക്കി ബീത്തെ 12 വർഷോ മേ ഇസ് ഗ്യാപ് കോ ഹംനേ കാഫി ഹദ് തക് കം കിയാ ഹേ. യാനി ധീരെ ധീരെ സമാജ് മേ ജാഗരൂകത ബഡ് രഹി ഹേ ഓർ ഹം അപ്നേ അംഗ് കോ ദാന കർകെ കിസി വ്യക്തി കോ നയാ ജീവൻ ദേ സക്തേ ഹേ. ഹംനേ ആജ് ഇസ് അവസർ പേ ജുഗ് ജുഗ് ജിയോ അഭിയാൻ കോ പ്രാരംഭ കിയാ ഹേ. യേ അഭിയാൻ ദേശ് കെ ആം ജൻമാനസ് കെ ബീച്ച് മേ അംഗദാന കെ മഹത്വ കോ ലേക്കർ ജായേഗാ.
0: അവയവ കൈമാറ്റ പ്രക്രിയകൾ കൂടുതൽ സുതാര്യവും വേഗതയുള്ളതുമാക്കാൻ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് ഈ പ്രത്യാരോപൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ആധാർ അധിഷ്ഠിതമായി അവയവദാന സമ്മതപത്രം നൽകിയവരുടെ എണ്ണം ഇതിനകം 500,000 പിന്നിട്ടിട്ടുണ്ട്. കൂടാതെ പ്രതിവർഷം നടക്കുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് 3rd സ്ഥാനത്താണ്. കേരളത്തിൽ അവയവദാന പ്രക്രിയകൾ സുതാര്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കുന്നത് കേസോട്ടോ അഥവാ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. സംസ്ഥാനത്തെ ഔദ്യോഗിക മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയായ മൃതസഞ്ജീവനി വഴി നിരവധി ആളുകൾക്കാണ് പുതിയ ജീവിതം ലഭിക്കുന്നത്. ഇന്ന് നിരവധി പേർ അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷിറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ അടുത്തിടെ ദാനം ചെയ്ത സംഭവം പ്രധാനമന്ത്രി മൻ കി ബാത്തിലും പരാമർശിച്ചിരുന്നു.
2: കേരള മാസൂം ആലിൻ ഷെറിൻ അബ്രഹാം കോ ദിയ മഹജ് 10 മഹീനോ മേ വോ ഇസ് ദുനിയാ സേ ചലി ഗയി ലേക്കിൻ ഇത്നേ ഗഹരെ ദർദ് കേ ബീച്ച് ഭീ ആലിൻ കേ പിതാ അരുൺ അബ്രഹാം ഓർ മാ ഷെറിൻ നേ ഏക് ഐസാ ഫൈസല ലിയ ജിസ് സേ ഹർ ദേശവാസി കാ ഹൃദയ ഉൻകേ പ്രതി സമ്മാൻ സേ ഭർ ഗയാ ഹൈ. ഉൻഹോനേ ആലിൻ കേ അംഗദാൻ കാ ഫൈസല കിയ. ആലിൻ ഷെറിൻ അബ്രഹാം ആജ് ഹമാരെ ബീച്ച് നഹീ ഹൈ ലേക്കിൻ ഉസ്കാ നാം ദേശ് കേ കം ഉമ്ര കീ ഓർഗൻ ഡോണർസ് മേ ജുഡ് ഗയാ ഹൈ.
0: അവയവദാനം ജീവൻ രക്ഷിക്കുന്ന മഹത്തായ ഒരു പ്രക്രിയയാണെങ്കിലും ഇതിന്റെ മറവിൽ നടക്കുന്ന അനധികൃത അവയവ കച്ചവടവും അവയവ കടത്തും ആഗോളതലത്തിലും ഇന്ത്യയിലും വലിയൊരു സാമൂഹിക നിയമപ്രശ്നമായി നിലനിൽക്കുന്നു. നിയമപരമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിനായി പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ വ്യാജരേഖകൾ ചമച്ചോ നടത്തുന്ന അവയവ കൈമാറ്റത്തെയാണ് അനധികൃത അവയവ കച്ചവടം എന്ന് വിളിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും പാവപ്പെട്ടവരെയും ഇടനിലക്കാർ മൂലം തുച്ഛമായ തുക വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയാക്കുന്നു. ബന്ധുക്കളല്ലാത്ത ആളുകളെ ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡുകളും ഇതിനായി നിർമ്മിക്കുന്നു. രോഗികളിൽ നിന്നും സ്വീകർത്താക്കളിൽ നിന്നും ഇടനിലക്കാരും മാഫിയാ സംഘങ്ങളും ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി കൈപ്പറ്റുന്ന സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. ഇന്ത്യയിൽ അവയവങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. 1994 പാസാക്കിയ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം അവയവങ്ങൾക്ക് പ്രതിഫലമായി പണമോ മറ്റാനുകൂല്യങ്ങളോ നൽകുന്നതും വാങ്ങുന്നതും പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അനധികൃത അവയവ കച്ചവടത്തിലേർപ്പെടുന്ന ഇടനിലക്കാർക്കും ഇതിന് ഒത്താശ ചെയ്യുന്ന ആശുപത്രി അധികൃതർക്കും തടവുശിക്ഷയും വൻതുക പിഴയും ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ അടുത്ത ബന്ധുവല്ലാത്ത ഒരാൾക്ക് അവയവം ദാനം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അപ്രൂവൽ കമ്മിറ്റിയുടെ കൃത്യമായ പരിശോധനയും അനുമതിയും നിർബന്ധമാണ്. തട്ടിപ്പുകൾ തടയുന്നതിനായി നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. സർക്കാർ ഏജൻസികളായ ദേശീയതലത്തിൽ നോട്ടോ വഴിയും സംസ്ഥാനതലത്തിൽ കേസ് ഓട്ടോ വഴിയും മാത്രമാണ് ഔദ്യോഗികമായി മരണാനന്തര അവയവമാറ്റം മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത്.

0: തയ്യാറാക്കുന്നത്. ആധാർ ലിങ്ക് ചെയ്ത സംവിധാനങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ ഇ പ്രത്യാരോപൺ പോർട്ടൽ വഴിയും പ്രക്രിയകൾ സുതാര്യമാക്കുന്നു. അനധികൃത ഏജന്റുമാർക്കും വ്യാജരേഖ ചമയ്ക്കുന്ന മാഫിയ സംഘങ്ങൾക്കുമെതിരെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ കർശന പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നു. 35 വർഷങ്ങൾക്ക് മുൻപ് മോഹൻ എന്ന തന്റെ മകന് വൃക്ക ദാനം ചെയ്ത അമ്മയായ ശ്രീമതി തങ്കമ്മ.
1: എന്റെ മകന് ഇങ്ങനെ വൃക്ക മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോ ഒത്തിരി ആൾക്കാരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്നാലും എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ കൊടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അതേ പറ്റി ഒരു ബുദ്ധിമുട്ടുമില്ല. വൃക്ക മാറ്റി വെച്ച അല്ല, കൊടുത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല.
0: അവയവദാനം സ്നേഹത്തിന്റെയും ജീവന്റെയും ദാനമാണ്. അതൊരിക്കലും ഒരു കച്ചവട ചരക്കാക്കരുത്. ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ വഴി മാത്രം അവയവദാന പ്രക്രിയകളിൽ പങ്കാളികളാകുക. മാറ്റിവെക്കാൻ ഒരവയവം ലഭിക്കാത്തതിനാൽ ദിവസേന അനേകം ജീവനുകളാണ് നമുക്ക് ചുറ്റും പൊലിയുന്നത്. നമ്മൾ ഒപ്പിടുന്ന ഒരു സമ്മതപത്രം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം നാളെ ഒരാൾക്ക് പുനർജന്മമേകാം. മരണശേഷവും മറ്റൊരാളിലൂടെ ജീവിക്കുക എന്ന ഉദാത്തമായ സന്ദേശം ഉൾക്കൊണ്ട് അവയവദാനത്തിന് തയ്യാറാകാൻ ഈ ലോക അവയവദാന ദിനത്തിൽ ഓരോ വ്യക്തിക്കും പ്രേരണയുണ്ടാകട്ടെ. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: ഹലോ സന്ദേശഗാനം.

0: സൗഹൃദത്തിൻ്റെ തണലായി, സ്നേഹത്തിൻ്റെ തലോടലായി, പ്രണയത്തിൻ്റെ തൂവലായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഓർമ്മകളും പരിഭവങ്ങളും നിറഞ്ഞ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും ഇന്ന് ആദ്യത്തേത് സന്ദേശമാണോ കത്താണോ? ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക്, പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന സ്ഥലത്ത് നിന്നുമാണ് എഴുതുന്നത്. ഞാൻ പുഷ്പ മധു. എനിക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മകളും ഒരു നാത്തൂനുമുണ്ട്. അവർ പെരിനാട് ബഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിലെ ടീച്ചർമാരായ രജനിയും മഞ്ജുവും ബാക്കി കുട്ടികൾക്കും വേണ്ടിയാണ് ഈ കത്ത്. അവരെ വിളിച്ച് സ്നേഹം പങ്കിടാനാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ടീച്ചറെ വിളിക്കുമല്ലോ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: രജനി ടീച്ചറല്ലേ? ടീച്ചർ തിരക്കിലാണോ? ആ, ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നത്? കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്
1: ടീച്ചറെ.
0: കുട്ടികളെയൊക്കെ വളരെ ഭംഗിയായി നോക്കുന്ന ടീച്ചറിനെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുമ്പോഴത്തേക്ക് ടീച്ചർ എന്താണ് ഈ പറയുന്നത്? എന്ത് മാജിക്കാണ് ഈ കുട്ടികളെടുത്ത് ചെയ്യുന്നത്? പാട്ട് പാടിക്കൊടുക്കും,
1: എന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം കൊടുക്കും, അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും, അവരത് ഉൾക്കൊള്ളും.
0: ആ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊടിക്കൈകളൊന്നും ഇല്ല.
1: മനസ്സില്ല ഒരു ടിപ്പും ഇല്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്നും അവരെന്താണെന്നുള്ളത് എനിക്കും അറിയാം.
0: അപ്പൊ എല്ലാ മക്കളെയും ഒരുപോലെ
1: യാഥാർത്ഥ്യം. പിന്നെ തീർച്ചയായിട്ടും പല സ്വഭാവക്കാരുണ്ട്, പക്ഷെ എല്ലാം അവരെ ഒരേ കാറ്റഗറിയിലാക്കി നമ്മൾ ആ ഒരു മൈൻഡിൽ അവരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളോടൊപ്പം അതേ രീതി നിൽക്കും.
0: എന്നാലും കുറച്ചധികം കുസൃതിക്കാരൊക്കെ ഉണ്ടാവൂലേ എല്ലാ കാലത്തും?
1: തീർച്ചയായിട്ടും ഉണ്ട്. പല ഡിസബിലിറ്റീസ് അല്ലേ ഉള്ളേ. അപ്പം അവരെ എല്ലാവരെയും നമ്മൾ ഒരു കാറ്റഗറി തന്നെ പഠിച്ച് നമ്മുടെ മൈൻഡ് കൊണ്ട് അവരെ അങ്ങനെ അമ്മ അമ്മ എന്നുള്ളൊരു പരിഗണന കൊട്ടതിനപ്പുറത്തേക്ക് നമ്മളത് അവർക്ക് വേറൊരു ഇതുണ്ടാവത്തില്ല. ഇത് ആരാണെന്നൊന്നും പറഞ്ഞ എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു.
0: അതൊന്നും പറയാൻ പറ്റൂല. എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ?
1: തീർച്ചയായിട്ടും മനസ്സ് നിറഞ്ഞില്ല. എന്റെ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. നമുക്ക് ഇത്ര സമ്പാദ്യങ്ങൾക്ക് അപ്പുറമല്ലേ ഈ വാക്കുകളൊക്കെ.

0: എന്റെ
1: ആഹാ.
0: കുഞ്ഞുങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ വീട്ടിലൊക്കെ വെള്ളം കയറി പോയതും
1: ആ അയ്യോ, മഴയത്ത് വെള്ളം കയറി അല്ലേ?
0: കേറി കേറി. ഞാൻ ഫ്രീ ആയിട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ?
1: ആ ഇല്ല, ഞാൻ പെട്ടെന്ന് വെച്ചോളാം. ഞാന് അവിടെ രണ്ട് കുട്ടികളുടെ അമ്മ പുഷ്പലത പറഞ്ഞിട്ട് വിളിക്കുവാണ്. പുഷ്പ മധു.
0: പുഷ്പ ചേച്ചി. ആ മനസ്സിലായി സാറേ.
1: അപ്പോ പുഷ്പ മധു ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്ക് ഒരു കത്തയച്ചിരുന്നു. കത്തയച്ചിട്ട് പറഞ്ഞു,
0: ആ
1: ഞങ്ങളുടെ കുട്ടികളുടെ ഈ അമ്മ പോലെ, അല്ലെ അമ്മ തന്നെ ആയിട്ടുള്ള ഒരാളും കൂടിയുണ്ട്, രജനി എന്ന്
0: ആ
1: പറഞ്ഞ ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ ഈ പരിപാടിയിൽ നിന്ന് വിളിക്കണം. ഞങ്ങളുടെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക്
0: അയ്യോ
1: കാണിക്കാൻ പറ്റുക.
0: തീർച്ചയായിട്ടും. ഓ താങ്ക് യു സാർ.
1: ഓക്കെ.
0: ഇത് എക്സാം എഴുതി ഒന്നും നേടുന്ന ഒരു ഇതല്ലല്ലോ. നമുക്ക് ഈ ഒരു അഭിമാനത്തിന്റെ നിമിഷമല്ലേ അതൊക്കെ? ഒരു മൊമെന്റിലേക്ക് അപ്പുറമുള്ള ഒരു വാക്കുകളല്ലേ സാർ ഇതൊക്കെ?
1: ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ഈ സന്തോഷം
0: താങ്ക് യു
1: ആഘോഷിച്ചുകൊണ്ട്
0: സാറേ.
1: നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് വെക്കണം?
0: ഒരു മിനിറ്റ് സാറേ, ഞാൻ എന്റെ കുഞ്ഞിനെ തന്നെ ഒന്ന്
1: ആ
0: ചോദിച്ചോട്ടെ.
1: ആയിക്കോട്ടെ.
0: അമ്പിളി നീ വന്നേടാ. അമ്പു നേരെ പാട്ടോ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മലയാളത്തില്. സാറേ ഒരു മിനിറ്റ്.
1: ആ പിന്നെന്താ?
0: എന്നെ എന്താ ഹൃദയത്തിന്റെ വലത് വശത്ത് തന്നെ സ്നേഹിച്ചിട്ടേക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ഞാൻ അവളുടെ കയ്യിലോട്ട് ഈ ഫോൺ ഒന്ന് കൊടുത്തോട്ടെ.
1: പിന്നെന്താ പിന്നെന്താ, എന്താ മോളുടെ പേര്?
0: അമ്പിളി
1: ആ അമ്പിളി പാടുന്ന കുട്ടിയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്, ശരിയാണോ?
0: ചെറുതായിട്ട്
1: ആ ചെറുതായിട്ടുള്ള ഒരു പാട്ട് അങ്കിളിന് പാടിത്തരൂ.
0: കഴിഞ്ഞു പോയ കാലം കാറ്റിനത്തരേ കൊഴിഞ്ഞു.

0: ഹലോ സാറേ,
1: ബാക്കി മറന്നുപോയോ? ദേവദൂതുമായി വന്നു രണ്ട് സ്വപ്നമേ.
0: സാറേ അപ്രതീക്ഷിതമായിട്ടായ കൊണ്ട് ആള് മറന്നുപോയി.
1: ഇതാരാ പഠിപ്പിച്ച ഈ പാട്ടൊക്കെ?
0: അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഭിന്നശേഷിയുടെ ചെറിയൊരു പ്രശ്നമുള്ളൂ. അവൾക്ക് മെന്റലി അവൾ ഓക്കെയാണ്.
1: എല്ലാ കുട്ടികളും മിടുക്കരാണല്ലോ. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടല്ലോ.
0: അല്ല സാറേ, ഇതിൽ കൂടുതൽ ഒരു സന്തോഷത്തിന്റെ നിമിഷം എനിക്ക് വേറെ കിട്ടണം.
1: അതെ അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, ലൈഫിനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ കാണാമെന്നൊരു മെസ്സേജും കൂടിയാണ് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടുന്നത്.
0: ഒരു മണിക്കൂർ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെ വരെ എത്തുമെന്നും കറക്റ്റ് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടും. അതൊരു ദൈവത്തിന്റെ ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങളാണ് സാറേ.
1: വലിയ സന്തോഷം
0: സംസാരിക്കാൻ
1: പറ്റിയാൽ.
0: ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിട്ട് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചത് എന്തിനാണെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുന്ന സമയമാണിത്.
1: വലിയ സന്തോഷം സംസാരിക്കാം നമുക്ക്
0: സാറേ. സാറിനോട് സംസാരിക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ആ കുഞ്ഞിന് സാറിന് ഈ ആകാശവാണിയിലേക്ക് നേരിട്ടൊരു പാട്ട് പാടി തരാൻ അവൾക്കുണ്ടായ എന്നിലൂടെ എത്തപ്പെട്ട ആ ഒരു അവസരം ഞാൻ ദൈവത്തിനോട് സാറിനോടും ആ ടീമിനോടും മൊത്തത്തിൽ നന്ദി അർപ്പിക്കുന്നു.
1: മൊത്തം നന്ദിയും പുഷ്പ മധുവിനാണ്. പുഷ്പ കത്തെഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും അറിയില്ലായിരുന്നു. നമുക്കൊരു സിനിമ പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: ഏത് പാട്ട് വേണം? സിനിമാ പാട്ട് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം. നമ്മൾ ഒന്നാം രാഗമാണോ?
1: ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി.
0: അത് തന്നെ സാർ, അത് തന്നെ.
1: തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. വേണുഗോപാലും ചിത്രയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു സർ.
1: ഓക്കെ, താങ്ക് യു.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തുകളും അയച്ചിട്ടുണ്ട്. ഞാൻ നെടുമങ്ങാട് ആര്യനാട് പുളിമൂട് എന്ന സ്ഥലത്തു നിന്നാണ് കത്തെഴുതുന്നത്. എന്റെ കൊച്ചുമകൾ അമ്മുവിന്റെ വിവാഹം 23 ഞായറാഴ്ചയാണ്. മോളെ ഒന്ന് വിളിക്കാമോ? അവളെ വിളിച്ച് മംഗളാശംസകൾ അറിയിക്കണം. അവളുടെ വീട്ടിൽ റേഡിയോ കുറച്ച് ദിവസങ്ങളായി പാട്ട് കേൾക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ചു, അവളുടെ അമ്മയെക്കൊണ്ട് റേഡിയോ വാങ്ങിപ്പിച്ചു. ഞാൻ കത്തെഴുതിയ വിവരം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കത്ത് വായിച്ചില്ലെങ്കിലോ? അതാണ് പറയാത്തത്. ഈ കത്തെഴുതിയിരിക്കുന്നത് അവളുടെ കുഞ്ഞമ്മ. അവൾ എന്നെ കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. അവൾക്കും അവളുടെ അമ്മയ്ക്കും കുഞ്ഞമ്മ. കത്ത് വായിക്കുമെന്ന പ്രതീക്ഷയിൽ കുഞ്ഞമ്മ സുശീല പുളിമൂട്. ഹലോ.
1: ഹലോ
0: ഹലോ, ദിവ്യയാണോ അതോ അമ്മു ആണോ?
1: ദിവ്യയാണ്, അമ്മു ആണ്.
0: അതിങ്ങനെ രണ്ടും കൂടി ഒരാളാവും. അതൊക്കെ പോട്ടെ, ഈ മാസം ഭയങ്കര വിശേഷമുള്ള മാസമാണല്ലോ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ എന്തൊക്കെയോ സംഭവിക്കൂലോ അവിടെ. കാണാം ആരാ കിട്ടുന്നേ. ആ ചേട്ടന്റെ പേരാ ചോദിച്ചത്. ആ വിപിൻ ചേട്ടൻ എന്താണ് ദിവ്യയെ സ്വന്തമാക്കും, അങ്ങനെയാണോ? അപ്പൊ പാട്ട് നമുക്ക് അങ്ങനെ മാറ്റി എഴുതിയല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ വിപിൻ ചേട്ടൻ ദിവ്യയെ സ്വന്തമാക്കും. ഇതിപ്പ അങ്ങനെ മാറ്റണോ വേണ്ടേ? ആരെന്നൊക്കെ പറയാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ,
1: അങ്ങനെ പറയൂ.
0: വിപിൻ ചേട്ടൻ പിണങ്ങും.
1: വിപിൻ ചേട്ടൻ പിണങ്ങത്തില്ല.

0: അജ്ജേട്ടൻ പിണങ്ങിയാലും ഇല്ലെങ്കിലും പുളിമൂടുള്ള സുശീല കുഞ്ഞമ്മ പിണങ്ങും. ആരാ സുശീല കുഞ്ഞമ്മ? സുശീല കുഞ്ഞമ്മ അറിഞ്ഞൂടെ? അങ്ങനെയൊന്നും പറയരുത്, സുശീല കുഞ്ഞമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കുഴപ്പമില്ലേ? ഞാരിനാട് പുളിമൂടുള്ള സുശീല കുഞ്ഞമ്മ. റോങ് നമ്പറാ? റോങ് നമ്പർ അല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഞാൻ വിളിച്ചത് എന്താണ്, ദിവ്യയ്ക്ക് ഒരു വിവാഹ മംഗളാശംസ നേരാൻ വേണ്ടിയിട്ടാ. 23-ാം തീയതിയിലേ കല്യാണം? അന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ 23-ാം തീയതി കല്യാണത്തിന് ഞാൻ വരണോ വേണ്ടേ? ഈ റേഡിയോയിലുള്ള ആൾക്കാരെയൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തിൽ പെടുത്തുവോ? അയ്യോ പേടിക്കണ്ട കേട്ടോ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. സത്യമായിട്ടും വിപിൻ ചേട്ടനാണ് സത്യം. അല്ലെങ്കിൽ ചേട്ടൻ വിളിക്കുമ്പോൾ ചോദിച്ചാ മതി. ചേട്ടൻ വിളിച്ച് ചോദിച്ചാൽ ചേട്ടന് ഒരു ധാരണ ഉണ്ടാവില്ല. ഈ ആര്യനാട്ടുള്ള കുഞ്ഞമ്മയെ വിളിച്ച് ചോദിച്ചാൽ അറിയായിരിക്കും. അമ്മയുടെ കുഞ്ഞമ്മ? അമ്മയുടെ കുഞ്ഞമ്മ?
1: അമ്മ ഒറ്റ മോളാ, കുഞ്ഞമ്മ ഇല്ല.
0: അമ്മയുടെ കുഞ്ഞമ്മയെന്ന്, അമ്മയും മോളും ദിവ്യയും കുഞ്ഞമ്മയെന്ന് വിളിക്കുന്ന ഒരാളില്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ആരെന്ന് പറഞ്ഞു? ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണെന്ന്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കല്യാണത്തിന് അന്ന് തട്ടിക്കൊണ്ടു പോകും വിപിന്റെ കൂടെ വന്ന്. അയ്യോ പോലെ പോലെ, ഒരു പാട്ട് പറഞ്ഞിട്ട് പോയി. ഇഷ്ടമുള്ള കല്യാണം അടിച്ചു പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാട്ട് ഏതാ? കല്യാണപ്പെട്ടിനെ പന്തലിലേക്ക് കൊണ്ടുവരുമ്പോ കസിൻസ് എല്ലാരും കൂടി ഡാൻസ് ചെയ്യാൻ വെച്ചിരുന്ന പാട്ട്? എന്നാലും ഒരു പാട്ട് പറ, പെട്ടെന്ന് ഓർമ്മ വരുന്നേ.
1: ഒരു പാട്ട് ഓർമ്മ വരുന്നില്ല.
0: അങ്ങനെ പറഞ്ഞൂടാ, എന്താണ് ദിവ്യ?
1: ആരാ ഇങ്ങനെ നമ്പറൊക്കെ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞേ?
0: നമ്പർ തന്ന ആളുടെ

0: പറ്റിക്കാൻ നോക്കിയതാ നിങ്ങളാ.
1: ആണോ?
0: ആ ചേട്ടനെ പ്രാങ്ക് ചെയ്തതാ.
1: അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
0: ചേട്ടൻ തിരിച്ചങ്ങോട്ട് പ്രാങ്ക് ചെയ്തോ അവരെ വിളിച്ചിട്ട്.
1: അവരെ വിളിച്ച് പ്രാങ്ക് ചെയ്യാം. അതിനു മുമ്പേ നമുക്കൊരു പാട്ട് വെച്ചാലോ?
0: ഓ വയ്ക്കാലോ.
1: ആ ഏത് പാട്ട് വെക്കണം? നമുക്ക് ആദ്യം ഈ കല്യാണം ആഘോഷിക്കാം, പിന്നെ അവരെ പ്രാങ്ക് ചെയ്യാം.
0: ഇഷ്ടമുള്ള പാട്ട് വെച്ചു.
1: ഇഷ്ടമുള്ള പാട്ട് പറ. അമ്മൂന് ഇഷ്ടമുള്ള പാട്ട്?
0: എന്റെ പേര് അമ്മു എന്നല്ല,
1: പിന്നെ ദിവ്യ എന്നാണോ?
0: ദിവ്യ എന്നല്ല, റോങ് നമ്പർ. ചേട്ടനെ പ്രാങ്ക് ചെയ്തതാ.
1: ആണോ?
0: എന്റെ കല്യാണം 23-ാം തീയതി അല്ല.
1: ആ പിന്നെ എത്രാം തീയതിയാണ്?
0: അത് സർപ്രൈസ്, ആരും പറയൂല.
1: ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പാട്ട് വെക്കാം.
0: ചേട്ടനിഷ്ടമുള്ള പാട്ട് വെച്ചോ.
1: ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് വിപിൻ പാടിക്കൊണ്ട് വരുന്ന പാട്ട് വെക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ശങ്കർ മഹാദേവന് റിമി ടോമി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹലോ, എൻ്റെ പേര് ജെസ്സി. എൻ്റെ മകൻ ജിജോയുടെ പിറന്നാൾ ഓഗസ്റ്റ് 16-നാണ്. കഴിഞ്ഞ വർഷവും പിറന്നാൾ ആശംസകൾക്കായി മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ വായിച്ചില്ല. ഇത്തവണ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും അയക്കുന്നത്. എൻ്റെ മോൻ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്, തിരുപ്പൂരിലാണ്. ഈ വർഷം ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലുമാണ്. ഈ വർഷം ജിജോയ്ക്ക് ഒരു ചെറിയ സർപ്രൈസായി അവൻ്റെ പിറന്നാൾ ആശംസകൾ ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ ഒന്ന് അറിയിക്കണേ. അവന് അതൊരുപാട് സന്തോഷമാകും. വിളിച്ചു നോക്കാം. ഹലോ, ജിജോ അല്ലേ? തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വളരെ പെട്ടെന്ന് വെച്ചോളാം, പെട്ടെന്നൊരു വിശേഷം പറഞ്ഞു വെച്ചോളാം. ഒരു കുറച്ച് നേരത്തെയാണ്, എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ബർത്ത്ഡേ കുറച്ചുകൂടി വിശേഷമുള്ള ഒരു ബർത്ത്ഡേ ആണല്ലോ. പുതിയൊരു പുതിയൊരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു ബർത്ത്ഡേയും കൂടിയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ തിരുപ്പൂരില്? ഒരുപാട് എന്താണ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമായിട്ടാണല്ലോ സാധാരണ അറിയപ്പെടുന്നത് അല്ലേ? അവിടെ ബാങ്കിലല്ലേ? ഇനി എന്താണ് നാട്ടില്? ആഹാ, അപ്പം ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവും. ആ അപ്പൊ ഈ പിറന്നാൾ ആശംസ പറഞ്ഞിരിക്കുന്നത് അമ്മയാണ് കേട്ടോ. ആ എന്നെ ആകാശവാണി എന്നാണെന്ന് അറിയി പറഞ്ഞു. അത് ശരി, തിരക്കുകൾക്കിടയിൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. അപ്പോ പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാണ് വെക്കേണ്ടേ?
1: അമ്മയെ പറ്റിയുള്ള ഒരു പാട്ട് വെച്ചോളൂ.
0: ഏത് പാട്ടായിരിക്കും?
1: അമ്മയല്ലാതെ ഒരു ദൈവം ഉണ്ടോ? അതിലും
0: കോവിലുണ്ടോ? പിന്നെന്താ, നമുക്ക് ആ പാട്ട് വെക്കാം. അപ്പോ ബർത്ത്ഡേക്കാളും വലിയ വിശേഷം കാത്തിരിക്കുന്നത് കൊണ്ട് ബർത്ത്ഡേ ആശംസിക്കണോ അത് ആശംസിക്കണോ, ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ്. എന്തായാലും എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും വരാനിരിക്കുന്ന ആളുടെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് ഈ വർഷവും വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. സംഭവാമി യുഗയുഗ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഞാൻ ഈ കത്ത് എഴുതുന്നത് വായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തിൽ. എനിക്ക് 4 ചേച്ചിമാരാണ്. എന്നെയും കൂട്ടി ഞങ്ങൾ 5 പെൺമക്കളാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ 5 പേരും റേഡിയോ ആസ്വാദകരാണ്. രഞ്ജിനിയും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ കേട്ട് വളർന്നവരാണ് ഞങ്ങൾ. എൻ്റെ 2-ാമത്തെ ചേച്ചി പണ്ടൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുള്ളി ഭയങ്കര പാട്ടുകാരിയാണ്. അനുചേച്ചിയുടെ പാട്ടില്ല എങ്കിൽ കുടുംബയോഗങ്ങളൊന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. ചേച്ചിയെക്കൊണ്ട് ഹലോ സന്ദേശഗാനത്തിൽ ഒരു പാട്ട് പാടിക്കാമോ? അത് ആൾക്ക് ഒരു വലിയ സർപ്രൈസാകും. ഞങ്ങളുടെ 5 പേരുടെയും പേരിലും ഒരു പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട്. അതും ചോദിച്ചറിയണേ. എങ്ങനെയൊക്കെയാണോ കത്ത് എഴുതേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വിശ്വസ്തയോടെ, പൊന്നി, കടുത്തുരുത്തി, കോട്ടയം. എന്തായാലും നമുക്ക് അനുചേച്ചിയെ വിളിച്ചു നോക്കാം. അനുചേച്ചി പാടുമോ അതോ ഞാൻ പാടുവിടുമോ? ഹലോ, അനുചേച്ചിയാണോ?
1: അതെ.
0: കുടുംബയോഗങ്ങൾ സമ്പന്നമാക്കുന്ന അനുചേച്ചിയുടെ പാട്ട് ഇപ്പോ കേൾക്കാൻ പറ്റുമോ?
1: ആരാണ്? എനിക്ക് ഇപ്പം പാട്ട് പാടാൻ പറ്റത്തില്ല. ആരാണ്?
0: അതെന്താ പാടാൻ പറ്റാത്ത? ഒരാള് ഒരു കാര്യം വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കുമ്പോൾ ഉടനെ മോത്തടിച്ച പോലെ പറ്റത്തില്ല എന്ന് പറയാമോ? അതും അനുചേച്ചിയെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാള്.
1: അയ്യോ, എന്റെ ദൈവമേ, ധാരാളം. ഞാൻ വീട്ടിലില്ലേ, വീട്ടിലുണ്ടായിരുന്നു ഞാൻ പാടിയേനെ. കൊട്ടയാണെങ്കിലും ഞാൻ പാടിയേനെ.
0: വീട്ടിലല്ലെങ്കിലും ഇപ്പം വീട് പോലത്തെ ഒരു സ്ഥലത്താണല്ലോ നിൽക്കുന്നത്.
1: അല്ല അല്ല അല്ല, ഒരു കടയിലാ. അപ്പൊ മനുഷ്യർക്കിടയൊക്കെ എന്തോ വട്ടിന്റെ ലക്ഷണം.
0: പിന്നെ ഇപ്പൊ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ വട്ടിന്റെ ലക്ഷണം എന്നൊക്കെ പറയുന്നത്.
1: എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്.
0: മനസ്സിലാവൂല, കൃഷ്ണനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങേര് എന്റെ കൂടെ
1: ആണോ? എന്റെ കൂടെ ഉണ്ട്.
0: അതെങ്ങനെയാ?
1: എന്റെ കൂടെ കൃഷ്ണ ഉണ്ട് എപ്പോഴും.
0: ഫുൾ ടൈം ആണ്?
1: ഫുൾ ടൈം.
0: അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ള ആരാ?
1: അത് ഗ്രൂപ്പ് ആയിരിക്കും.
0: അത് കുട്ടികൃഷ്ണനാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ?
1: എനിക്കിഷ്ടം മഞ്ഞണി പോന്നില പാടാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: പേരാച്ചിൻ കടവിങ്കിൽ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ.
1: അത് തന്നെ.
0: പി ഭാസ്കരന്റെ പാട്ടുകളാണ് ഇഷ്ടം കൂടുതല്?
1: അങ്ങനെയല്ല, എനിക്ക് ഒരുവിധം പാടാൻ പറ്റുന്ന പാട്ടുകള് എന്നെ അറിയുന്ന ആളാണ്. എനിക്ക് അറിയില്ല, ഞാന് പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, അത്രയൊക്കെയുള്ളു.
0: പക്ഷേ ഈ ഇഷ്ടങ്ങളെല്ലാം കൂട്ടി കൂട്ടി കൂട്ടി വെച്ചിരുന്നിട്ട് ഇപ്പോഴാണ് പാടാൻ തുടങ്ങിയതെന്നേ ഉള്ളൂ.
1: അതെ അതെ അതെ
0: അതെ,
1: വയസ്സായപ്പോ.
0: അതിന് മുന്നേ എന്തോ ഒരു പറയാൻ വന്നിട്ട് അതങ്ങ് വിഴുങ്ങിയല്ലോ. അത് പറയാതിരുന്നത് നന്നായി. പാട്ടിന് പ്രായമൊന്നുമില്ല. പാട്ടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എനിക്ക് പെട്ടെന്ന് ഈ വിനായക് ശശികുമാറിന്റെ ഒരു വരി ഓർമ്മ വരും. പാടുന്നോർ പാടട്ടെ കഴിയുവോളം എന്ന് പറദീസ എന്ന് പറയുന്ന ഒരു പാട്ടിനകത്ത് പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ പാടുക. പാട്ട് പാടിയാലേ ആരാന്ന് പറയാൻ പറ്റൂ. എന്നാ ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറ.
1: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടോ?
0: ഈ പൊന്നി ആരാ?
1: പൊന്നി എന്റെ അനിയത്തി.
0: നിങ്ങള് 5 പെണ്ണുങ്ങളില്ലേ? അനി, പൊന്നി,
1: പൊന്നി, ബാബു, കുഞ്ഞുമോള്, ഐഷ. ഞങ്ങളെല്ലാം മുസ്ലിംസിന്റെ പേരാണ് 5 പേർക്കും.
0: അതിനിപ്പോ എന്താ?
1: ഐഷ, നബീസ, സൈനബ, ജമീല, ജാസ്മി.
0: അങ്ങനെയാണ്? ഇതെല്ലാം വീട്ടിൽ വിളിക്കുന്ന പേരാണ് പൊന്നി, അനി എന്നൊക്കെ?
1: അതെ.
0: അതെന്താ അങ്ങനെ പേരിടാൻ?
1: അറിയില്ല, അച്ഛനിട്ട പേരാണ്.
0: കാരണവന്മാർക്ക് ഇങ്ങനെ ഓരോന്നങ്ങ് ചെയ്തു വെച്ചിട്ട് പോയാ മതി. നമ്മൾ വേണം നാട്ടുകാരുടെ ചോദ്യം കേൾക്കില്ലേ മറുപടി പറയാൻ. പക്ഷെ ഈ ചോദ്യം എന്റെ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അനിയത്തി തന്നെ പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിന്ന് വിളിച്ചതാ.
1: ഗുരുവായൂരപ്പ എനിക്ക് വയ്യ കേട്ടോ.
0: ഇപ്പൊ എന്റെ അടുത്തിരുന്ന ആള് വിളി കേട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോ.

0: അപ്പൊ
1: ഇവിടെ ഉള്ളതാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ചേച്ചിയെ കൊണ്ട് പാടിക്കണം, ചേച്ചിയുടെ പാട്ട് പ്രക്ഷേപണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കത്തെഴുതിയിരിക്കുന്നത്. പക്ഷെ വല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോ മഞ്ഞണി പൂനിലാവ് ഒറിജിനൽ വെക്കാം. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. എസ് ജാനകി പാടിയ പാട്ടാണ് ഇപ്പോൾ ഒറിജിനൽ വെച്ച് തരുന്നതേ. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് പാടി കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണേ.
0: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കും.
1: ഞാൻ പിന്നെ വിളിക്കും.
0: ഓക്കെ, താങ്ക് യു. വിളിക്കണം വിളിക്കണം.
1: താങ്ക് യു.

പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ രാഖി, ബാലരാമപുരത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥാപനമുണ്ട്, മാവ് പാക്കിങ്ങാണ്. ഞങ്ങൾ പണി ചെയ്യുമ്പോൾ സ്ഥിരം ആകാശവാണി പ്രോഗ്രാം കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും വലിയ ഇഷ്ടമാണ്. എൻ്റെ മകൾ ഐശ്വര്യയുടെയും അരവിന്ദ് മോൻ്റെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് ജൂലൈ 2. മകളുടെ ബർത്ത്ഡേ ജൂലൈ 20. മകൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. മകളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദയവായി മകളെ വിളിച്ച് ഒന്ന് വിഷ് ചെയ്യാമോ? വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ രാഖി. കുറച്ച് വൈകിപ്പോയെങ്കിലും നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറ്റുമോ നോക്കാം. ഹലോ, ഐശ്വര്യ. ഐശ്വര്യയോട് കഴിഞ്ഞ 1 മാസം മുന്നേ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് വൈകിപ്പോയി. ഒരു കാര്യം പറയട്ടെ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐശ്വര്യ, ഐശ്വര്യക്ക് ഒരു ഐശ്വര്യവും തോന്നുന്നില്ലല്ലോ ഞാൻ ഇത്രയും കാര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. വൈകിപ്പോയോണ്ടാണോ? ഒന്നും പറയുന്നില്ലല്ലോ.

അതുപോലെ വേറൊരു വിശേഷം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസം, നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നില്ലേ? അതിൻ്റെ ഈ ആശംസകൾ. എന്നിട്ട് അരവിന്ദ് എവിടെയുണ്ട് ഇപ്പം? അശ്വിന് സംസാരിക്കുന്നതൊന്നും എനിക്ക് വ്യക്തമല്ല. ആണോ? ഈ ബാലാപുരത്തുള്ള രാഖി ആരാ? രാഖി മുരുകൻ. ആ അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ മകളുടെയും മകൻ്റെയും വിവാഹവാർഷികമാണ്, ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയത്. കത്തൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതാ ഞങ്ങൾ വിളിക്കാൻ വൈകിയത്. ഐശ്വര്യ സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമല്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെക്കട്ടെ. ഞാൻ ഏത് പാട്ട് വെക്കണം? ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ആ ഓമലെ ജീവനിൽ അഴകേകാനായി നീ വന്നു അല്ലേ, ആ പാട്ടല്ലേ? എന്താണെന്നറിയോ, ഞാൻ ഈ എടുത്തെടുത്ത് ചോദിക്കുന്നത്, എനിക്ക് ഐശ്വര്യ പറയുന്ന കേൾക്കാൻ വയ്യാത്തോണ്ടാണേ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതി ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ വേണുഗോപാൽ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാളാശംസകളും വിവാഹ വാർഷികാശംസകളും. ഓക്കെ, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: 14 अगस्त 1947 भारत के इतिहास का वो रक्त रंजित दिन जब देश का विभाजन हुआ और लाखों लोगों ने इस बंटवारे की त्रासदी से विभाजन के कारण लोगों को अपना घर परिवार जमीन और संपत्ति भी छोड़नी पड़ी। असहनीय पीड़ा से जूझते इन मजबूर और विस्थापित लोगों को निर्मम हिंसा का सामना करना पड़ा। वर्ष 2021 में प्रधानमंत्री श्री नरेंद्र मोदी जी ने विभाजन की असहनीय पीड़ा और दुख से गुजरे लोगों को याद करने और उन्हें श्रद्धांजलि अर्पित करने हेतु विभाजन विभीषिका स्मृति दिवस की घोषणा की। आइए 14 अगस्त 2026 को बंटवारे और उस समय हुई क्रूर हिंसा के शिकार हुए लोगों को अपनी श्रद्धांजलि अर्पित करें। अपने आसपास होने वाले साइलेंट मार्च में भागीदारी करते हुए उनकी याद में एक मिनट का मौन धारण करें।
1: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964431, 9495655631. ഒരു നമ്പർ കൂടി: 9495565321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: നല്ല മധുരം ഉണ്ടാകും, പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
3: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
2: എന്തേ
3: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
2: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
5: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909001 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് പലരെയും അലോസരപ്പെടുത്തുന്ന ഒരു തൊക്കു രോഗമാണ് വെള്ളപ്പാണ്ട്. എന്താണ് വെള്ളപ്പാണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാരീതികൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സൗമ്യ ജഗദീശൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പാണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇതിനെ ഏറെ ഭയക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് വെള്ളപ്പാണ്ട്?
2: വെള്ളപ്പാണ്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്, നമ്മുടെ നാടുകൾ വളരെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ വരുന്ന ഒരു നിറഭേദം, വെള്ള നിറത്തിൽ വരുന്ന ഒരു നിറഭേദം. ജസ്റ്റ് കളറ് കുറയുന്നത് കൊണ്ട് നമ്മൾ അതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയില്ല. പാലുപോലെ നമ്മുടെ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ തീർത്തും നശിച്ചു പോകുമ്പോഴാണ് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുക. അപ്പോൾ ചർമ്മത്തിന്റെ സാധാരണമായിട്ടുള്ള നിറം മാറി തീർത്തും വെള്ള പാല് പോലെയുള്ള വെള്ള കളർ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നു.
1: മാഡം, ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്?
2: നേരത്തെ പറഞ്ഞല്ലോ, ഈ വെള്ള കളറിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ നമ്മുടെ നിറം നൽകുന്നത്, ചർമ്മത്തിലുള്ള നിറം നൽകുന്നത് മെലനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലനിൻ ഉണ്ടാക്കുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ചർമ്മത്തിന് നമുക്കറിയാം പല പാളികളുണ്ട്, മുകളിൽ എപ്പിഡോമസ്, താഴെ ഡോമസ്, ഇങ്ങനെ പാളികളായിട്ടാണ് ചർമ്മം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഈ രണ്ട് പാളികളുടെ ജംഗ്ഷൻ, എപ്പിഡോമസിന്റെയും ഡോമസിന്റെയും ജംഗ്ഷനിലാണ് ഈ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന നിറം നൽകുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മെലനോസൈറ്റ്സിനെ നമ്മളുടെ പ്രതിരോധ ശ്രേണിയിലെ ചില കോശങ്ങൾ, പ്രതിരോധ ശക്തി, നമുക്ക് ഇമ്മ്യൂണിറ്റി, അത് നമുക്ക് പുറമേ നിന്നുള്ള ബാക്ടീരിയ വൈറസിനെയൊക്കെ എതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇതിൽ ചില റെക്കഗ്നിഷൻ എറേഴ്സ് വരികയും ഈ പ്രതിരോധ ശ്രേണിയിലെ തന്നെ ചില കോശങ്ങൾ, പ്രത്യേകിച്ചും ടി കോശങ്ങൾ, ഈ നിറം നൽകുന്ന കോശങ്ങളെ, നമ്മുടെ മെലനോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും, മെലനോസൈറ്റ്സ് നശിക്കുമ്പോൾ മെലനിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ മെലനിനാണല്ലോ മറ്റ് കോശങ്ങളിലേക്ക്, കെരറ്റിൻ നമ്മുടെ തൊലിയിലെ കോശങ്ങളിലേക്ക് പോയി നിറം നൽകുന്നത്. അപ്പോൾ മെലനോസൈറ്റ്സിന്റെ ഈ അറ്റാക്ക് മൂലമാണ് മെലനിൻ നഷ്ടപ്പെടുകയും നമുക്ക് വെള്ളപ്പാണ്ട് വരികയും ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഇൻ സിമ്പിൾ ടേംസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ കോശങ്ങൾ നമ്മളെ തന്നെ, നമ്മളുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത.
1: മാഡം, ഈ തൊക്കു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെള്ളപ്പാണ്ടിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും ഈ വെള്ള, കാരണം ഉള്ളിലേക്ക് മറ്റു കാര്യമായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഒന്നും എഫക്റ്റഡ് ആവില്ല, മറ്റു അവയവങ്ങളും ഒന്നും എഫക്റ്റഡ് ആവാത്തൊരു അസുഖമാണ്. ഈ തൊലിപ്പുറത്ത് മാത്രം കാണുന്ന നിറഭേദം തന്നെയാണ് വെള്ളപ്പാണ്ടിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അത് പല രീതിയിൽ വരാം, പല ടൈപ്പായിട്ട് നമുക്ക് കാണാം. വിറ്റ്ലിഗോ വൾഗാരിസ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്ന ശരീരത്തിലെ, ചർമ്മത്തിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും ചർമ്മത്തിന് ഈ നിറഭേദം കാണാറുണ്ട്. പിന്നെ ലോക്കലൈസ്ഡ് വിറ്റ്ലിഗോ അല്ലെങ്കിൽ ഫോക്കൽ വിറ്റ്ലിഗോ, വെള്ളപ്പാണ്ടിന്റെ മറ്റൊരു പേരാണ് വിറ്റ്ലിഗോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫോക്കൽ വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, ഒന്നോ രണ്ടോ പാടുകൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്നത്, ദേഹം മൊത്തം പടരുന്ന ടൈപ്പ് അല്ലാതെ. പിന്നെയുള്ള ടൈപ്പ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലിപ് ടിപ്പ് വിറ്റ്ലിഗോ എന്ന് പറയുന്നതാണ്, എക്രോഫേഷ്യൽ വിറ്റ്ലിഗോ എന്നും പറയാം. അതായത് നമ്മുടെ ചുണ്ടുകളിലും ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിലും പിന്നെ പ്രൈവറ്റ് പാർട്സിലെയും ചർമ്മത്തിലെ മാത്രം വെള്ളക്കളർ വരികയാണ്. അപ്പൊ അത് വളരെയധികം ശരീരം മൊത്തം റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പല്ല, എന്നിരുന്നാലും വളരെ വിസിബിൾ ആയതുകൊണ്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് ഈ ടൈപ്പിൽ കുറച്ച് കുറവുമാണ്. പിന്നെയുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് സെഗ്മെന്റൽ വിറ്റ്ലിഗോ, അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണാറ്. അത് ശരീരത്തിന്റെ ഒരു ഒരു സെഗ്മെന്റിനെ, ചർമ്മത്തിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക. അതായത് മിഡ് ലൈൻ ക്രോസ് ചെയ്യില്ല, ഒരു സൈഡ് മാത്രം. ഫോർ എക്സാമ്പിൾ മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു സൈഡ് മാത്രം, അങ്ങനെ ഒരു സെഗ്മെന്റിനെ മാത്രം ഈ മെലനോസൈറ്റ്സ് അവിടെ നശിച്ച് ഈ മെലനിൻ ഇല്ലാതെ വെള്ളം രൂപപ്പെടുകയാണ്. അപ്പം അതിനൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ തിയറി അല്ലാതെ മറ്റു പല തിയറികളും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ഈ സെഗ്മെന്റൽ വിറ്റ്ലിഗോ എന്ന് പറയുന്ന ടൈപ്പ് കുറച്ചും കൂടി സ്റ്റേബിളാണ്, ദേഹം മൊത്തം സാധാരണ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യില്ല. അതിനും മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് താരതമ്യേന കുറവാണ്. കൂടുതലും നമ്മൾ സർജിക്കൽ മാർഗ്ഗങ്ങളും ഫോട്ടോതെറപ്പിയും ഒക്കെയാണ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിക്കാറ്. പിന്നെ ഈ തൊലിയിൽ മാത്രമല്ല, രോമകൂപങ്ങളിലും ചിലപ്പോൾ നിറം നഷ്ടപ്പെട്ട് വെളുപ്പ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ

0: കുറച്ചും കൂടി ഒരു ഡിസീസ് കുറച്ചും കൂടി സിവിയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കാണാറുള്ളത്. പിന്നെ ഈ തൊലി, കൂടാതെ നേരത്തെ പറഞ്ഞല്ലോ ചുണ്ട്, മ്യൂക്കോസ, ജലനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങളിൽ, അവിടെയുമൊക്കെ ഈ നിറം നഷ്ടപ്പെട്ട് ഈ വെളുത്ത കളർ അല്ലെങ്കിൽ ചുമന്ന കളറായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
1: മാഡം, പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ശരീരത്തിൽ കാണുന്ന ചില വെള്ളപ്പുള്ളികൾ. അത് വെള്ളപ്പാണ്ടാണോ എന്നൊരു സംശയം പലരിലും ഉണ്ടാകാം. നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക?
0: തീർച്ചയായിട്ടും അത് ഞങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഓൾ ദാറ്റ് ഇസ് വൈറ്റ് ഇസ് നോട്ട് വിറ്റ് ലിക്ക്. എന്ത് വെളുപ്പ് കണ്ടാലും ഇത് വെള്ളപ്പാണ്ടാണോ എന്ന് പലപ്പോഴും രോഗികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ, പറയുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വെളുത്ത പാടുകൾ കാണുന്നത് കോമൺ ആണ്. അത് ഭയങ്കര പാൽ പോലത്തെ വെളുപ്പല്ല, ഒരു ഇളം നിറത്തിലുള്ള വെളുപ്പ്. അത് ഏർലി വിറ്റ്ലിഗോയിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ യൂഷ്വലി. അല്ലെങ്കിൽ നല്ല വിറ്റ്ലിഗോ, നല്ല വെള്ളപ്പാണ്ടാണെങ്കിൽ ശരിക്കും പാല് പോലെ വെളുത്തിരിക്കണം. പക്ഷെ കുട്ടികളിൽ കോമൺ ആയിട്ട് ഈ ഇളം വെളുപ്പ് കാണാനുള്ള റീസൺസ് ഒന്ന് പിറ്റിഡിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിൻ കണ്ടീഷനാണ്. അപ്പോൾ കവിളുകളിലെല്ലാം വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഡ്രൈനെസ്സോട് കൂടിയിട്ടുള്ള വെള്ള പാച്ചസ് നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ അത് പ്രോമിനൻ്റ് ആയിരിക്കും, ഇടയ്ക്ക് നോക്കുമ്പോൾ അത്ര കാണില്ല. അത് വെള്ളപ്പാണ്ടല്ല. പിന്നെ നമുക്ക് ചുണങ്ങ് വന്നു കഴിഞ്ഞാൽ ചുണങ്ങും ഇതുപോലെ വെള്ള ചുണങ്ങും കറുത്ത ചുണങ്ങും ഒക്കെ ഉണ്ട്. ഒരു ഫംഗൽ ഇൻഫെക്ഷനാണത്. അതും ഈ കവിളത്തും ദേഹത്തും ഒക്കെ ഈ വെളുത്ത നിറത്തിൽ രൂപപ്പെടാം. ഇതും പലരും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് വെള്ളപ്പ് എന്നാണ് മറ്റൊരു വിചാരം. യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല. ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഈ പിറ്റിഡിയാസിസ് ആൽബ എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ചുണങ്ങോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന ഭാഗത്ത് ചിലർക്ക് വെള്ള വരാം. അങ്ങനെയൊക്കെ ആവാനാണ് കുട്ടികളിൽ കൂടുതൽ സാധ്യത. പിന്നെയുള്ള ഒരു കാര്യം, പ്രായമായി കഴിയുമ്പോൾ പ്രായമായിട്ടുള്ളവരുടെ കൈകളിലും കാലിലും ഒക്കെ വെളുത്ത വൃത്താകൃതിയിലുള്ള പൊട്ടു പൊട്ടു പോലെയുള്ള വെള്ള പാടുകൾ രൂപപ്പെടാറുണ്ട്. ഞങ്ങൾ IGH, ഇഡിയോപ്പത്തിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, സംഗതി സിമ്പിളാണ്. അപ്പോൾ അത് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. നമുക്ക് പ്രായമാകുമ്പോൾ തൊലിയുടെ ഇത് നഷ്ടപ്പെട്ട് ചെറിയ അത്, പക്ഷേ വെള്ളപ്പാണ്ട് പോലെ പ്രോഗ്രസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അത് മൂന്നോ നാലോ പാടുകൾ വെച്ചിട്ട് കാലം ചെല്ലും തോറും കുറച്ച് കുറച്ചായിട്ട് കൂടി വരികയും അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു സംഗതി. പലപ്പോഴും അതും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെയുള്ളത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥ, PIH എന്നാണ് പറയുക. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ബേൺസ് വന്നു, പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ വെള്ളച്ച് കിടക്കും. പക്ഷെ അത് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് വെള്ളപ്പാണ്ടല്ല. പിന്നെ ചിലർക്ക് ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡൈ ഇപ്പം മീശയുടെ അവിടെയൊക്കെ ഡൈ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു അലർജി വന്നിട്ട് അവിടെ വെളുപ്പ് വരാം. അല്ലെങ്കിൽ നമ്മൾ ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനോടുള്ള അലർജി മൂലം റബ്ബർ അങ്ങനെ അലർജി വരാം. അതുമൊക്കെ വെള്ളപ്പായിട്ട് ല്യൂക്കോഡെർമ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം വെള്ളപ്പാണ്ടല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്വയം ഇരുന്ന് ടെൻഷൻ അടിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ സംശയം നിവൃത്തി വരുത്തേണ്ടതാണ്.
1: മേഡം, ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ?
0: അത് എല്ലാവരുടെയും, നമ്മൾ പലപ്പോഴും ആദ്യം വരുമ്പോൾ തന്നെ രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പം അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ മിക്ക അസുഖങ്ങൾക്കും പറ്റില്ല. ഒരു ഇപ്പോൾ നമ്മൾ തുമ്മലാണെങ്കിലോ തലവേദനയാണെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല, വെള്ളപ്പാണ്ടിൽ പ്രത്യേകിച്ചും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പ്രതിരോധ ശ്രേണിയിലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രവണതയാണ്. അപ്പോൾ പ്രവണതകളാണ്. അപ്പോൾ പ്രവണതകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനെ നല്ലോണം, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നല്ലവണ്ണം ചികിത്സയുള്ള ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ. പണ്ടത്തെ അപേക്ഷ, പ്രോബബ്ലി ഒരു 4-5 വർഷം മുന്നത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം ആശാവഹമാണ്. കാരണം ഇമ്മ്യൂണോളജി വികസിച്ചു, നമ്മുടെ അസുഖത്തെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ആ മരുന്നുകളുടെ ഡെവലപ്മെന്റ്, ഇൻഫാക്ട് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ വന്നിട്ടുള്ള ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ വിറ്റ്ലിഗോയിലും കൂടി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റീപിഗ്മെൻറ്റേഷൻ വെരി മച്ച് പോസിബിൾ ആണ് പല ടൈപ്പ് വിറ്റ്ലിഗോകളിലും. ഈവൻ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, അതായത് വന്ന വെളുത്ത പാടുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് സാധാരണമായിട്ടുള്ള നിറം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ വളരെയധികം പോസിബിൾ ആണ്, റീപിഗ്മെൻറ്റേഷൻ പോസിബിൾ ആണ്. പക്ഷെ നമ്മളതൊരു കുട്ടി ഉറക്കിക്കെടുത്തുന്ന പോലെയാണ്. വീണ്ടും ഈ ഡിസീസ് ആക്ടിവിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. സോ ഈവൻ ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, നമുക്ക് ഫോളോ അപ്പും ആവശ്യമാണെങ്കിൽ മെയിൻ്റനൻസും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് കഴിച്ചു മാറി ഇനി നിങ്ങൾക്ക് ഇത് വരികയോ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പ് തരാൻ പലപ്പോഴും കഴിയാറില്ല.
1: മാഡം, ഈ വെള്ളപ്പാണ്ടുള്ള ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം സ്വാഭാവികമാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദമാണ് ഈ വിറ്റ്ലിഗോ വെള്ളപ്പാണ്ട് മൂലം സഫർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സൈക്കോളജിക്കൽ മോർബിഡിറ്റി, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ പ്രാവശ്യം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം വിഷമിച്ച ഒരവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സയിലെ പ്രാധാന്യവും. കാരണം അറിയാമല്ലോ, വെള്ളപ്പാണ്ട്

0: കൂടുതലും ചർമ്മത്തിലെ നിറം മാത്രമാണ് മാറ്റുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരും. നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ നശിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും വെള്ളപ്പാണ്ട് മൂലം മാനസികാരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്കൊന്നും വേണ്ട, ഈവൻ പ്രായമായിട്ടുള്ളവർക്ക് വന്നാൽ പോലും ഞങ്ങൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അത് തള്ളി നീക്കാറുണ്ട്. ഒന്നും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും രോഗികളെ ചികിത്സ എടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. ആക്ച്വലി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: പൊതുവേ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് പറയുകയാണെങ്കിൽ അത് ടോപ്പിക്കൽ തെറപ്പി, അതായത് ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. സിസ്റ്റമിക് തെറപ്പി, അതായത് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിച്ചുവിട്ടുള്ള ചികിത്സ. പിന്നെ ഫോട്ടോ തെറപ്പി, ലൈറ്റ് കൊടുത്ത് അതിൻ്റെ അൾട്രാവയലറ്റ് റേഡിയേഷനിലെ ചില രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. പിന്നെ സർജിക്കൽ, ഇങ്ങനെ നാല് രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, ഇപ്പോൾ പല ഫലവത്തായിട്ടുള്ള ലേപനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അപ്രൂവലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാച്ചസിനാണ്. ഇപ്പോൾ ചികിത്സിച്ചിട്ട് ഞാൻ നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇഫക്റ്റ് കാണുന്നത് ഫേഷ്യൽ വിറ്റിലിഗോയിനാണ്. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ട് മുഖത്ത് മാത്രമുള്ള വെള്ളപ്പാടുകൾ താരതമ്യേന ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ്. അത് കുറച്ചും കൂടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതേസമയം ചുണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ അഗ്രഭാഗം, വിരൽ അഗ്രഭാഗം, കൈവെള്ള, കാൽവെള്ള, ഇവിടെയൊക്കെ വരുന്ന പാടുകൾ മാറ്റാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ലേപനങ്ങൾ നമ്മൾ പല രീതിയിലുള്ള സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ട ലേപനങ്ങൾ, ടാക്രോലിമസ് മുതലായിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഇപ്പോൾ പുതിയ മരുന്നുകൾ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട മരുന്നുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ടും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇവിടെയും നമ്മൾ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് വിറ്റിലിഗോയിലേക്ക് സാധാരണ രീതിയിൽ നയിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശ്രേണിയിലുള്ള കോശങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക, അതിനുവേണ്ടിയിട്ട് ഈ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മരുന്നുകൾ. സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ടിരുന്നതാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകൾ സ്റ്റിറോയിഡിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ആ പെർട്ടിക്കുലർ, നമുക്ക് എവിടെയാണോ ഇതിന്റെ ആക്ഷൻ വേണ്ടത്, എവിടെയാണോ നമ്മൾ അത് പരിഹരിക്കേണ്ടത്, അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ശ്രേണി. പിന്നെ നമ്മൾ ഫോട്ടോ തെറപ്പി, ലൈറ്റ് അടിക്കുന്ന ചികിത്സ. പറയല്ലോ, ലൈറ്റ് എപ്പോഴും ടാനിങ് ഉണ്ടാക്കും. നമ്മുടെ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ കറുക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ ആ ഒരു നമ്മുടെ കൂടുതൽ കറുപ്പ് നിറമുണ്ടാക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ മാറ്റുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറപ്പീസ് ആണ് ഫോട്ടോ തെറപ്പി. അത് ടാർഗറ്റഡ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. ഹോൾ ബോഡി ചേമ്പേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ സർജിക്കൽ തെറപ്പി. സർജിക്കൽ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോലെ സെഗ്മെന്റൽ, ഒരു ഭാഗത്ത് മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് പാടുകൾ, വെള്ളപ്പാട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ സർജിക്കൽ തെറപ്പീസ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് രോഗബാധിതമല്ലാത്ത തൊലി രോഗമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയോ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ മെലനോസൈറ്റ്സ് നിറം നൽകുന്ന കോശങ്ങളെ കൾച്ചർ ചെയ്ത് ആ സസ്പെൻഷൻ മാറ്റിവെക്കുകയോ, ബ്ലിസ്റ്റർ ഉണ്ടാക്കി അത് മാറ്റിവെക്കുന്ന പല രീതിയിൽ നമ്മൾ ചികിത്സിക്കാറുണ്ട്.
1: വെള്ളപ്പാണ്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ഡോക്ടർ സൗമ്യ ജഗദീശന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

ഇപ്പോൾ പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ഗുരുവായൂരപ്പനെ എന്നാരംഭിക്കുന്നു രാഗം രീതിഗൗള, ആദിതാളം, സംഗീതം ടി എൻ ശേഷഗോപാൽ.

അടുത്തതായി ഷൊല്ലിത്താൻ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസാനന്ദി, ആദിതാളം, സംഗീതം ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നീ പോയി അഴൈത്തുവാടി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ആദിതാളം, സംഗീതം വി.വി. സദഗോപൻ.

ഇനി അരവിന്ദ ലോചനനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നീതിമതി, ആദിതാളം, സംഗീതം ഡോക്ടർ എസ് രാമനാഥൻ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വിഎസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495963321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉപഭോക്തൃ കേസുകൾ വേഗത്തിൽ തരംതിരിക്കാനും പരിഹരിക്കാനും ഈ ജാഗ്രതി സഹായിക്കുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് കൃത്യസമയത്ത് പരിഹാരം ഉറപ്പാക്കുകയാണ് ഈ നൂതന പോർട്ടലിന്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അഴിമതിരഹിതമായ ഒരു വിപണി കെട്ടിപ്പടുക്കാം.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുര.

0: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അല്പസമയത്തിനുള്ളിൽ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടി: 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ വി എസിനൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുക്കളത്തോട്ടത്തിനെ കുറിച്ചാണ്. യൂഷ്വലി നമ്മൾ പറയാറുണ്ടല്ലോ ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡൻ, പോഷക തോട്ടം എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊരു നോർമൽ നമ്മുടെ കിച്ചൻ ഗാർഡനും ഒരു ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡനുമായിട്ടുള്ളൊരു വ്യത്യാസം എന്തുവാണ്?
2: സാധാരണ നമ്മുടെ ഒരു കിച്ചൻ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ലഭ്യമായ പച്ചക്കറി വിത്തുകളും തൈകളും ഒക്കെ വെച്ചാണ് നമ്മളത് സജ്ജീകരിക്കുന്നത്. പക്ഷേ പോഷകത്തോട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോഷകാവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു തോട്ടം, ഒരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പോഷകാവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലവണങ്ങളും അതുപോലെ മാംസ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളിലൂടെയും കുഞ്ഞു മക്കളുണ്ടാവും വീടുകളിൽ, അപ്പോൾ അവർക്കും വിഷാംശം ഇല്ലാത്ത വളരെ ആരോഗ്യപരമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് സജ്ജീകരിക്കുന്ന ഒരു അടുക്കളത്തോട്ടമാണ്.
1: വലിയ വ്യത്യാസമില്ല, ഇത് ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്നു, മറ്റേ നമുക്ക് അവൈലബിൾ ഉള്ള സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ആണ് നമ്മൾ ചെയ്യുന്നത്.
2: അതെ.
1: അപ്പം നമ്മളൊരു ന്യൂട്രീഷണൽ കിച്ചൻ ഗാർഡൻ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ മുന്നേ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണം നല്ലൊരു ബാലൻസ്ഡ് ഫുഡ് ആവാൻ വേണ്ടി, ഇത് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: അതെ അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് നമുക്ക് ഒരു അഡൾട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാമാണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് ഒരു 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ഓരോ ദിവസം, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മളൊരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം.
1: ഫാക്റ്റ് അതാണ്.
2: അതെ. അപ്പം അത് നമുക്ക് എങ്ങനെയെങ്കിലും അത് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷി വകുപ്പായാലും കാർഷിക സർവകലാശാല ആയാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
1: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ
3: ഹലോ നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കുമ്പഴ എന്ന

0: ഹാ മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മളൊപ്പം ഉണ്ട്.
1: മാഡം നമസ്കാരം.
2: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്, കൂടാതെ ഈ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടിലെ വെയിറ്റൊക്കെ, അപ്പൊ അതൊക്കെ എനിക്ക് മൂല്യവർദ്ധത എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ എനിക്ക് വൈൻ ചെയ്യാനും ആഗ്രഹമുണ്ട്, ഞാൻ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ എനിക്ക് സാറിന് ഒരു ഉപദേശം അതിനെ കിട്ടിയാൽ നന്നായിരുന്നു.
0: ഓക്കെ മേഡം, നമ്മൾ മേഡം ചോദിച്ച മാതിരി ഒരു ജൈവവള കൂട്ടെങ്ങനാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്, ഇത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരും മേഡത്തിന്. അപ്പോൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നാൽ അത് വരും. ആ സമയം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വിളിക്കുക മേഡം.
2: അല്ല അല്ല സാർ, ഞാൻ ജൈവവളം ചെയ്യുന്നത് ഞാൻ രണ്ട് തരത്തിൽ ചെയ്യുന്നത്, ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അത് അതൊരു വളമാക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് അതൊരു വളമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് ഈ കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. അപ്പൊ അതെനിക്കൊന്ന് കുറച്ച് എനിക്ക് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്, അപ്പൊ എനിക്കതൊന്ന് എന്താ പറയുന്ന കമ്പോസ്റ്റീവ് ആയിട്ട് ചെയ്യാനും.
1: മാഡം വിൽപ്പനയുമായിട്ട് ബന്ധം മാഡം, അതായത് നമുക്കിപ്പം മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. അപ്പോ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അവര് നല്ല രീതിക്ക് നമ്മുടെ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പം മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിൻ്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
2: ഓക്കെ, പിന്നെ രണ്ടാമത് എനിക്കറിയാം ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷിയുണ്ട്, പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറില്ല, ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല, ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോയാ,
1: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
0: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം, ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്, ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ കൂടെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
2: ഞാനങ്ങനെ ഒന്ന് കൂടാൻ ശ്രമിച്ചു സാറ്, 30 ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു, അപ്പൊ ഞാൻ അവർ വിളിച്ചു അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് ഈ വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ
0: എന്തായാലും നല്ല കാര്യം മാഡം വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
1: അതെ, പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അത് നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
0: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിൻ്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്കത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി ഘട്ടം ഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
0: വരുമാന മാർഗം,
1: പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ല

0: വരുമാന മാർഗവുമാണ്, എല്ലാവർക്കും ഡിമാൻഡുണ്ട്.
1: മേഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്, ഫോണ് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. മേഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തൂട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാണെന്ന് വിചാരിച്ചു, ഫോർ മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് അര സെന്റ് എന്നാണ്. ഒരു ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ അര സെന്റ് ആണ്. അപ്പോൾ ഒരു നാല് മെമ്പർ ഫാമിലിക്ക് 2 മുതൽ 2.5 മുതൽ 3 2-3 ഇടയ്ക്കുള്ള ഒരു സെന്റ് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമുക്ക് പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
1: അവിടെ ചെയ്യാൻ സാധിക്കും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, എന്റെ പേര് സാബു എന്നാണ്.
1: പറഞ്ഞോളൂ സാബു സാർ.
2: എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്,
1: സാറിന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ, കുറച്ചൊരു സിഗ്നൽ ഉള്ള സ്ഥലത്ത് കുറച്ചൊന്ന് ഉറക്കെ പറയാവും സാർ. ഇപ്പം ശരിയാണ്.
2: അപ്പൊ ഞാൻ പറയുന്നത്, ഈ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമൻ സങ്കല്പമാണ്. ABCD എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ വൈറ്റമിൻ എന്നൊക്കെ പറയുന്നത് ABCD ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മാത്രമാണോ വിറ്റമിൻ ബാധകമായിട്ടുള്ളത്? അത് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ മുഖം കടുവ അതൊക്കെ നോക്കുവാണെങ്കിൽ അത് ആകപ്പാടെ കഴിക്കണ മാംസം മാത്രമാണ്, ബാക്കി ആഹാരമൊന്നും കഴിക്കുന്നില്ല. പക്ഷെ അതൊക്കെ വളരെ ഹെൽത്തിയാണ്. മനുഷ്യന് മാത്രമേ ഈ പലതരം വെറൈറ്റി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാൻ കാരണം അതിന്റെ പിന്നില് ട്രൂത്ത് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന്.
0: സാർ നമസ്കാരം. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യം ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം നമ്മൾ മിശ്ര ഭോഗികളാണല്ലോ, സസ്യാഹാരവും അതുപോലെ മാംസ്യാഹാരവും കഴിക്കും. അപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് പാല് പോലെയുള്ള പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളുണ്ട് അവരുടെ മാംസ്യത്തിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് പോകാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും ആവശ്യമാണ് സാർ. ഒരു ആരോഗ്യ വിദഗ്ധനെ സാറ് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും അത് ഒരു സാറിന് കൺവിൻസ്ഡ് ആവാൻ നല്ലതെന്ന് തോന്നുന്നു.
1: പക്ഷെ ഇതൊക്കെ പ്രൂവനാണ് സാർ, ഇതെല്ലാം റിസർച്ച് കൊണ്ടും അനുഭവം കൊണ്ടും എല്ലാം പ്രൂവനാണ്. നമ്മുടെ ട്രഡീഷണൽ ഫുഡിൽ തന്നെ എല്ലാ വൈറ്റമിൻസും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. വിളിച്ചതിന് വളരെ നന്ദി സർ. മേഡം, 2-2.5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് മട്ടുപ്പാവാം അല്ലെങ്കിൽ നിലവാവാം, ഒരു 4 അംഗമുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം നമുക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെന്റിമീറ്റർ ഉയർത്തി തവാരങ്ങൾ. അതുപോലെ തന്നെ ചാലുകൾ നമ്മൾ കൊടുക്കണം, കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പു വരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
1: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ?
0: അതെ, നമ്മൾ അതിന് നമ്മളിപ്പോൾ അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ വള്ളി രൂപത്തിലുള്ള പയർ പോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മളൊരു നോർത്ത്, അതായത് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ
1: പന്തല്
0: കൊടുക്കുന്ന രീതിയിൽ വേണം.
1: മേഡം, ഒരു ശ്രോതാവും കൂടെ ഉണ്ട്, സംസാരിച്ചിട്ട് നമുക്കിത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം.
3: നമസ്കാരം
1: സാറേ. ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ പള്ളിക്കത്തോട്ടെ മധുസൂദൻ കർത്താന്ന് പറയും.
1: ആ, പറഞ്ഞോളൂ മധുസൂദൻ സാർ.
3: ഞാൻ കൃഷിയൊക്കെ എനിക്ക് സാധാരണ സ്ഥലമൊക്കെ ഉള്ളത്, എന്നാലും അതിനകത്ത് ഞാൻ കുറെ കൃഷിയൊക്കെ ചെയ്യും. പാവലും വെണ്ടയും വഴുതനയും വീട്ടിലൊക്കെ ആശ്രമമാക്കി ഞാൻ പറിച്ചെടുക്കും. കൊടുക്കാനൊന്നുമില്ല. കുറച്ചൊക്കെ അയൽപ്പത്താർക്കൊക്കെ ക്യാൻസർ കൊടുക്കുന്നല്ലാതെ വിലയ്ക്ക്
1: കൊടുക്കുന്നുണ്ട്.
3: എല്ലാ വീട്ടുകാർക്കും ഇച്ചിരി കൊടുക്കും.
1: സാർ എന്തുവാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
3: അതെ, കുറച്ചൊക്കെ അങ്ങനെ മൊത്തം പുഴു തിന്നുന്നില്ല. ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്?
1: ഏതിന്റെ ഇലയാണ് പുഴു തിന്നുന്നത്? പച്ചക്കറിയുടെ ആണോ?
3: ആ പാവലി. ഈയിടെ രണ്ട് പാവലി വെച്ച് വീതിച്ച് നല്ല നിറച്ച് കായൊക്കെ ആയി വന്നപ്പോഴത്തേനും ആ ഇല മൊത്തം പുഴുവന്നു. ഞാൻ കങ്കടം കണ്ട വെട്ടി പറിച്ചു കാണും.
0: സാർ നമസ്കാരം. ഇപ്പോ നമുക്ക് പാവൽ പടവലം പോലെയുള്ള പച്ചക്കറികളാണല്ലോ അല്ലെ ചേട്ടൻ കൃഷി ചെയ്യുന്നത്?
3: അപ്പോ
0: ഒക്കെ ജൈവ രീതിയിലുള്ള കൃഷിയായിരിക്കുമല്ലോ. വീട്ടുവളപ്പിലും കൂടെ ആയതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലല്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ രീതിയിൽ ഒരുപാട് കീടരോഗ പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് പുഴുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ബിവേറിയ ബാസിയാന എന്നൊരു മിത്ര ജീവാണു ഇതുണ്ടല്ലോ, ഉപാധിയുണ്ട്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബിവേറിയ എന്ന് പറയും. അത് ഈ കൃഷി കാർഷിക സംബന്ധമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ കൃഷി വകുപ്പിന്റെ സ്റ്റോളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പൊ ബിവേറിയ എന്നൊരു മിത്ര കുമിളാണ്. അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പൊ അത് ആഴ്ച തോറും ഒരാഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമേണ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പുഴുക്കൾ മാറി നിൽക്കും. ഇത് കൂടാതെ വേപ്പധിഷ്ഠിത കീടനാശികൾ ഇപ്പം മാർക്കറ്റിലും കിട്ടും വാങ്ങാനായിട്ട്. വേപ്പധിഷ്ഠിത കീടനാശികൾ കിട്ടും. അത് നമ്മൾ മേടിച്ച് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ പുഴുക്കളെ നിയന്ത്രിക്കാൻ സാധിക്കും.
1: പിന്നെ ഒത്തിരി അധികം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ തോതിൽ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം. അപ്പൊ ഈ മാഡം പറഞ്ഞ മാതിരി തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കും, ചിലപ്പോ പുഴുക്കളൊക്കെ മാറും. ഓക്കെ ഓക്കെ, വളരെ നന്ദി. അപ്പൊ മാഡം, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു ലേ ഔട്ട് ചെയ്യേണ്ടതെന്ന്.
0: അപ്പോൾ നമ്മൾ ലേ ഔട്ട് ഈ രീതിയിൽ നമുക്ക് 5 മുതൽ അല്ലെ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഇത് പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ് നമ്മൾ അമ്ലത്വം ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് മണ്ണിൻ്റെ ഒരു അമ്ലത്വത്തിൻ്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ അപ്പോൾ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും ഇപ്പോൾ പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോഷകത്തോട്ടത്തിൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷാംശം നേരിടുന്ന ഒരു വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
1: അപ്പോൾ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും.
0: അതെ, തീർച്ചയായിട്ടും.
1: മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
4: ഹലോ
1: ആ നമസ്കാരം, ആരാണ്?
4: നമസ്കാരം, ഞാൻ തിരുവല്ലയിൽ മോഹൻ എന്ന് പറഞ്ഞ ഒരാളാണ്.
1: ആ പറഞ്ഞോളൂ മോഹൻജി, ചോദിച്ചോളൂ. ഡോക്ടർ സുഷ നമ്മുടെ ഒപ്പം ഉണ്ട്.
4: ആ ഞാൻ മാഡത്തിനോട് ഒന്ന് ചോദിച്ചോട്ടെ?
1: ആ ചോദിച്ചോളൂ.
0: സാർ നമസ്കാരം, പറയണം.
4: നമസ്കാരം. നമസ്കാരം മാഡം. നമ്മുടെ ഈ മഴ, നമ്മുടെ ഈ കാലാവസ്ഥയില്
0: അതെ
4: നമുക്ക് ഇപ്പം ഈ അടുക്കളത്തോട്ട് വന്നാലും അല്ലാതെ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഈ കൃഷിഭവൻകാര് തന്നെ ഇപ്പൊ ഓണം ഒരുമുറം പച്ചക്കറി എന്നും പറഞ്ഞൊരു പദ്ധതി ഇറക്കിയില്ലേ?
0: അതെ അതെ.
4: ഒരു പയർ എവിടെയും പറിച്ചതായിട്ട് മാഡത്തിനൊന്ന് കാണിക്കാൻ പറ്റുമോ?
0: ചേട്ട നമുക്ക് ഇപ്പോ ചേട്ടൻ വയലും വീടും പരിപാടി കേൾക്കാറുണ്ടോ? ഇപ്പൊ ഒത്തിരി കർഷകര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുള്ളതല്ലേ? അതെ. അപ്പൊ ഒത്തിരി കർഷകര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുള്ള കേൾക്കാറില്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ

0: നമുക്കൊരു പ്രൂഫാണല്ലോ. ഒത്തിരി കർഷകർ കേരളത്തിലെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അവരുടേതായ രീതികളിലൊക്കെ.
1: മാഡം, അത് ചിലപ്പോ ഇതുപോലെ വെള്ളം കയറാത്ത സ്ഥലം അതുപോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം എന്നാലും ഒരു 40 ദിവസം കൊണ്ടൊന്ന് ഏതായാലും വിളവെടുക്കാൻ ഏത് വലിയ കൃഷിക്കാരനാന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ലെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയും.
0: എന്തായാലും ചേട്ടൻ ശ്രമം കൈവിടണ്ട, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക.
1: ഞാൻ ശ്രമം കൈവിടത്തില്ല, ഞാൻ അവിടെ CTCR.
2: ഓ ആ പുള്ളിക്കാരൻ്റെ ഡൗട്ട് ഇതായിരുന്നു, 40 ദിവസത്തിനകം ചെയ്യാൻ സാധിക്കുമോ എന്ന്. പക്ഷേ
0: നമുക്കത് ഇപ്പൊ പല രീതിയിൽ, അതാണ് സ്റ്റാക്ക്, ഘട്ടം ഘട്ടമായിട്ട് കൃഷി നമുക്ക് പ്ലാൻ ചെയ്യാം. അതാണ് പ്ലാനിങ് എന്നൊരു പരിപാടി ആവിഷ്കരിക്കേണ്ടത്.
2: അപ്പൊ എന്താന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു നോക്കിയാൽ എന്തായാലും നടക്കുന്നുണ്ട്, കർഷകർ അത് ചെയ്യും.
0: പ്രതിസന്ധികൾ വരും, പക്ഷെ നമ്മളെല്ലാം പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ.
2: വെള്ളം നിറയുന്നൊക്കെ സ്ഥലമാണെങ്കിൽ അത് അതനുസരിച്ച് തന്നെ നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പൊ മേഡം, നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മേഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
0: നമ്മൾ ഈ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു പ്ലാൻ, തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം നമ്മുടെ ഈ മുരിങ്ങ ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പാണെങ്കിലും. പ്രത്യേകിച്ചൊരു നമ്മൾ വടക്ക് വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും ഈ പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ കറിവേപ്പിലയാണെങ്കിലും പപ്പായ മുരിങ്ങ പോലെയുള്ളവ ചെയ്യേണ്ടത്.
2: പിന്നെ പന്തലിടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? കുറച്ച് ഷേഡ് ലവിങ് പ്ലാന്റ്സ് ആണെങ്കിൽ
0: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വെയിൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ രീതി തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
2: എളുപ്പം കിട്ടുന്ന
0: ചെയ്യാൻ സാധിക്കും.
2: മേഡം, ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ സാർ, നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?
3: സാർ, ഞാൻ മലയിൽ പ്രത്യേകം അനിൽകുമാറാണ്.
2: ആ പറഞ്ഞോളൂ അനിൽജി.
3: ഈ നമ്മുടെ ഈ ടെറസിന്റെ മുകളിലെ ഈ മലക്കറികൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഒരു ദിവസം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയിരിക്കും. ആ സമയം നമ്മൾ കറയില വെക്കുന്നതാണെങ്കിൽ അത് വാണം. അന്നേരം അത് നമ്മളൊരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ 2 ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അന്നേരം അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെറസിന് മുകളിലാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെറസിന്റെ പുറത്ത്. പിന്നെ ഈ മലക്കറികളിലല്ല, ഈ കാന്താരിയൊക്കെ ഉള്ളത് ഏകദേശം നല്ല ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ള പൂക്കറി പോലെ ഒരു സംഭവം ഉണ്ട്. ഇരിക്കുന്നത് കംപ്ലീറ്റ് ആയി അതിന്റെ തണ്ട് മൊത്തം ഉണങ്ങിക്കഴിഞ്ഞു കുറയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു.
0: ഓക്കെ സാർ, നമസ്കാരം. സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ജലസേചനം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് വെയിൽ നല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പോ അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് ഈ തിരിനനയോ അല്ലെങ്കിൽ തുള്ളിനന, ചെറിയ ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ. അപ്പോൾ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക, അപ്പോൾ അധിക ജലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
2: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്,
0: പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ചിലര് നമ്മുടെ പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോ
3: വെള്ളം മാറന്നു പോകാനുള്ള സാധ്യതയാണ്.
0: എന്താണ് കേട്ടില്ല സാർ? നമ്മുടെ അതെ, അപ്പൊ ഗ്രോ ബാഗുകളിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അവര് ചെറിയൊരു ഹോളോട് കൂടിയാണ് കിട്ടുന്നത്. ഹോളിന്റെ വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കാരണമാവും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇപ്പൊ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മുടെ വളർച്ചാ മാധ്യമത്തില്, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചകിരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകൾ, പിന്നെ എപ്പോഴും മൾച്ച്, അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മണ്ണ് ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും.
2: കരിയിലയ്ക്ക് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്.
0: കരിയില ഇപ്പൊ പല കർഷകരും പറയാറുണ്ട്, അത് അവര് മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അത് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന്, അതായത് നമ്മുടെ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ. കാന്താരിയുടേത് ഇപ്പം ലക്ഷണം പറഞ്ഞത് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ചയായിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ നമ്മുടെ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
2: ശരി. വിളിച്ചതിന് വളരെ നന്ദി സാർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെൻ്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പം, ഇപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിനം വെറൈറ്റീസ് ഉണ്ട്, ഹൈൽഡിങ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കർഷകർ ഹൈൽഡിങ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം അതാവുമ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിൻ്റെ ആവശ്യം ഇല്ല, സാധാരണ നോ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാലയുടെ വെള്ളായണി കർഷക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്, അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ അത് നമ്മൾ വാങ്ങി പ്രോട്രൈകളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്രൈകളിൽ നിന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
2: ഹൈൽഡിങ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ്
0: കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതൽ നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളൊക്കെ ഹൈൽഡിങ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
2: മേഡം, ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
4: ഹലോ,
2: നമസ്കാരം. ആരാണ്?
4: ഞാൻ രാജലക്ഷ്മിയാണ്, കൊല്ലത്തുനിന്ന്.
2: പറഞ്ഞോളൂ.
4: എനിക്ക് രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ ആപ്പിൾ ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ മാതളത്തിന്റെ പുറത്ത് ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ, അതേസമയം കുറച്ച് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റില് മഴയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞ പിന്നെ ഈ തിരുനന സംവിധാനത്തിലെ തിരി തിരുനന സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിലും അതിനകത്ത് ഇടുന്ന തിരി നമുക്ക് വീട്ടില് എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
0: ഓക്കെ, നമസ്കാരം മാഡം. ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലേ? അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പോൾ ഒരു ദിവസം ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലേ? അത് പെട്ടെന്ന് തന്നെ മറ്റു ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു എന്താണ് പ്രൊഫൈലാക്റ്റിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ്

0: അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇതിനൊരു,
1: 5 ഗ്രാം 1 ലിറ്റർ.
0: അതെ, ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
2: മണ്ണിൽ വരുന്ന രോഗമാണ്.
0: മണ്ണിൽ, അതെ, മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ നമ്മൾ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ, നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പോൾ മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്. അതുപോലെ നമ്മൾ കുക്കുർ, നമ്മുടെ വെള്ളരി വർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം അങ്ങനെ ആ മാവിനൊരു മാവിന് മാങ്ങയിൽ വരുന്ന പുഴുക്കളുണ്ടല്ലോ, അതിന് എതിരെയുള്ള ഫെറമോൺ കെണികളുണ്ട്. ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം ഈ ഇപ്പൊ ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലെക്കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ച തോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരി വർഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. ഇപ്പൊ വീട്ടിലതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിങ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് വളരെ, അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ, ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടൻ പഴം നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്തിയോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ച് വെച്ചാല് ഈ പഴയച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസിക്കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട്, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ
1: പറ്റും.
0: ആ തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് തിരുനെന ഉണ്ടാക്കുന്നത്, തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ആമസോൺ, ഇപ്പൊ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും റീപ്ലേസ് ചെയ്യണമെങ്കിൽ. കാരണം നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
1: മാവിന്റെ മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മൾ വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പല ഇനോക്കുലം കമ്പോസ്റ്റും കിട്ടും. ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബിൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്,
2: കുറച്ച് എളുപ്പമാവും.
0: അതെ അതെ. പക്ഷെ കരിയിലകൾ എൻ്റെ അഭിപ്രായത്തിൽ ശേഖരിച്ച് അതിനെ ഒന്ന് ഈ മൽപ്പുതയിടാനും അതുപോലെ ഒരു മാധ്യമത്തിലും വളർച്ചാ മാധ്യമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെ അതെ.
2: അങ്ങനെ തന്നെ കെട്ടിവെച്ചാലും കുറച്ചൊരു
0: നനവുണ്ട്, അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതെ, ഒത്തിരി കർഷകർ അങ്ങനെ പറയുന്നുണ്ട്.
1: ഞാൻ അങ്ങനെ കെട്ടിവെച്ച് എടുക്കാറാണ് പതിവ്, എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല.
2: കുറച്ചൊരു നനവ് കൊടുക്കണം മേഡം, ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞു കിട്ടും. ഓക്കെ ഓക്കെ മേഡം, വിളിച്ചതിന് വളരെ നന്ദി. മേഡം, ഈ നമ്മുടെ പോഷകത്തോട്ടത്തിൽ നമ്മൾ ഈ കിഴങ്ങ് വർഗ വിളകൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും?
0: അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 മുതൽ 100 ഗ്രാം ഒരു ദിവസം നമ്മൾ കിഴങ്ങ് വർഗ വിളകൾ കഴിക്കണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ചിൻ്റെ റെക്കമെൻഡേഷനും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്ന കാരണം പലരും അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഇപ്പം വളരെ പ്രാധാന്യമേറി വരുന്നത് മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പൊ കപ്പ നമ്മള് എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ.
2: അത് കുറച്ച് വളർന്നു വന്നാൽ നമുക്ക് കുറച്ച്

0: ഈടാവും, തോട്ടത്തിൽ
1: തോട്ടത്തിൽ
0: സ്ഥലം കുറവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം.
1: വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ട്
0: പിന്നെ മേഡം ആദ്യം തന്നെ മേഡം സൂചിപ്പിച്ച ഒരു ശ്രോതാവുണ്ട്, എടുത്തിട്ട് നമുക്ക് പിന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ ഹലോ
2: ഹലോ
0: നമസ്കാരം സാർ.
2: ഞാൻ ഇത് കൊല്ലം കുടിച്ചോട് എന്ന് സദാശിവനാണ്.
0: പറഞ്ഞോളൂ സദാശിവൻ ജി.
2: സാറേ, ഈ വീട്ടുവളപ്പിൽ ഒരു പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞില്ലേ, പച്ചക്കറിത്തോട്ടം നല്ല ലാഭമായിട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാല് മുതലെ വീട്ടിലേക്ക് പച്ചക്കറികൾ ഉണ്ടാകാൻ ഞങ്ങൾ എരിയിലൊന്നും പേടിക്കാറില്ല. ഇപ്പൊ ഈ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു കുമ്പളം വീട്ടിൽ വെച്ചൊരു കമ്പിളിയാരം ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തൊരു കുമ്പളം നട്ടിരുന്നു. ആ കുമ്പളത്തിൽ നിന്ന് ശരിക്കും കാട് കിട്ടിയിരുന്നു കഴിഞ്ഞ
0: വർഷം.
2: ഈ വർഷവും അതുപോലെ ഒരു കുമ്പളം നട്ടു. കുമ്പളം നട്ട് അതിൽ നിന്ന് കാ പിടിച്ച് പറിച്ച് ഇപ്പം ഒരു 3000 രൂപയുടെ കാ കൊടുത്തു അങ്ങനെ.
0: വളരെ നല്ല
2: 3000 രൂപയുടെ കാ കൊടുത്ത് നേരത്തെ ചില്ലറയുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് കൂട്ടിയില്ല, ആഴ്ചവരും പറിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുക. ഇനിയിപ്പോ ഒരു 2-3 ആഴ്ചകളെ കൊടുക്കാൻ കാണും.
0: അതാ നമ്മള് മേഡം ആദ്യം സൂചിപ്പിച്ചു, ഇങ്ങനെ നമ്മള് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുത്താൽ ഒരു വരുമാന മാർഗവും നമുക്ക് ഇതിൽ നേടാൻ സാധിക്കും. വളരെ നന്ദി സദാശിവൻജി. മേഡം നമ്മൾ ആദ്യം സൂചിപ്പിച്ചായിരുന്നു മേഡം ഈ സ്റ്റാഗേർഡ് പ്ലാന്റിങ്, നമ്മൾ ചിലപ്പോൾ എല്ലാം ഒന്നിച്ച് നട്ടാൽ ഒന്നിച്ച് വിളവ് കിട്ടുമ്പം നമുക്കെല്ലാം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ സ്റ്റാഗേർഡ് പ്ലാന്റിങ് ചെയ്യുന്ന എപ്പോഴും നല്ലതല്ലേ?
1: അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ട് തുടർച്ചയായിട്ട് പച്ചക്കറി, ഇപ്പോൾ ഈ മുന്നേ വിളിച്ച ചേട്ടൻ പറഞ്ഞ പോലെ പുറത്തുനിന്നൊന്നും മേടിക്കുന്നില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അത് മാത്രമല്ല, എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ ബന്ധു മിത്രാദികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ദീർഘകാല വിളകൾ, ഹ്രസ്വകാല വിളകളും ആ രീതിയിൽ, ഇപ്പോൾ ചീര പോലെയുള്ള വിളകളാണെങ്കിൽ നമുക്കൊരു എല്ലാ വിത്തും ഉടൻ ഒരു അതേ ഒരേ സമയം പാകാതെ നമുക്കൊരു 15 മുതൽ 20 ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കൂടുതൽ പയറ് പോലെയുള്ള വിളകളാണെങ്കിൽ ഒരു 30 മുതൽ 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് സോ ചെയ്യുന്ന രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും വീട്ടാവശ്യത്തിന് അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകും.
0: പിന്നിപ്പം നല്ല വെറൈറ്റീസ് ഉണ്ടല്ലോ, ഏത് സീസണിലും നമുക്കത് ചെയ്യാൻ സാധിക്കും.
1: അതെ അതെ, തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളുണ്ട്.
0: ഹലോ
3: ഹലോ
0: നമസ്കാരം മേഡം.
3: നമസ്കാരം മേഡം, എനിക്കൊരു മാവുണ്ട്.
0: ആരാണ് സംസാരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്താം.
3: എന്റെ മകട്ടുന്ന ജാനകിയാണ്.
0: പറഞ്ഞോളൂ മേഡം.
3: നമുക്കൊരു മാവുണ്ട്, ആ മാവിന് പൂത്ത് തന്നി മാങ്ങ പ്രായം കഴിയുമ്പോ തന്നെ ആ മാങ്ങയിൽ അത്രയും പുഴു വരും, വിളയാൻ പറ്റൂല. ഈ ആ പുഴു വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
1: നമസ്കാരം മാഡം. നമുക്ക് മാവിലിപ്പോൾ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് മാവില് ഈ പുഴു വരാതിരിക്കാനുള്ള ഫെറമോൺ കെണികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വെള്ളായണി കാർഷിക കോളേജിൽ വന്നു കഴിഞ്ഞാൽ 150 രൂപ കൊടുത്താൽ ഒരു കെണി കിട്ടും. അത് നമുക്ക് തുടക്കത്തിൽ, അതായത് കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു പൂക്കുന്ന സ്റ്റേജ്, അവസാനത്തെ ആ ഒരു പൂക്കുന്ന സ്റ്റേജിൽ തന്നെ ഇത് കൊണ്ട് തൂക്കിക്കഴിഞ്ഞാൽ ഒരു
3: ഒരു മിനിറ്റ്.
1: ഇല്ല, തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത് ശിഖരത്തിലെ, ശിഖരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. അത് ആ സാധനം മേടിക്കുമ്പോൾ അതിൽ അതിലെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതായത് നമ്മള് ആണീച്ചകളെയാണ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ആണീച്ചകള് വരുമ്പോ തന്നെ മേറ്റിംഗ് നടക്കാതെ പെണീച്ചകൾക്ക് മുട്ടയിടാൻ സാധിക്കില്ല മാങ്ങയില്. എല്ലാ വർഷവും തൂക്കിയിടണം. എല്ലാ വർഷവും എന്ന് മാത്രമല്ല, കാരണം ഇതൊരു ആവിയായിട്ട് പോകുന്നൊരു ഇതാണ്, കെമിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊന്ന് രണ്ടാമത്തെ എടുക്കേണ്ടി വരും. അതിന്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫക്ട് കുറയും, പിന്നെ മഴയും വെയിലും ഒക്കെ കൊള്ളുന്നതല്ലേ.
3: അല്ല, ചിലവര് പറഞ്ഞ ഈ കഴിയില് തൂത്തുകൂട്ടി അതിന്റെ മൂടിട്ട് കത്തിച്ചാ പോകും. അത് ശരിയാണ്,
1: അത്ര ഫലപ്രദമാണെന്ന് തോന്നിയിട്ടില്ല. കരിയില കത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ ചിലപ്പം പുഷ്പിക്കാനൊക്കെ സഹായിക്കുമായിരിക്കും, പക്ഷേ നമ്മുടെ പടയിച്ചയെ നിയന്ത്രിക്കാൻ അത്ര ഒരു എഫക്റ്റീവ് അല്ല. പിന്നെ നമുക്ക് നേരത്തെ കേട്ട പോലെ വേറെയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കെണികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കെണി ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഈ പഴയീച്ചകൾ വന്ന് വീഴുന്ന രീതിയിൽ തുളസി കെണിയോ തുളസി ശർക്കരയും കൂടെ ചേർത്തിട്ട്, പക്ഷെ ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ അതിലിടണം, ചിരട്ടയിലോ മറ്റോ കെട്ടി തൂക്കാം. അതുപോലെ അത് കൂടുതലും നമ്മൾ വെള്ളരി വർഗ വിളകൾക്കാണ് അത് നിർദ്ദേശിക്കാറുള്ളത്. സോപ്പ് ചേർക്കണം എന്നില്ല, ശർക്കരയും അതുപോലെ തുളസിയും കൂടെ ഏതെങ്കിലും ഒരു കീടനാശിനിയുടെ രണ്ടു മൂന്ന് തുള്ളിയും കൂടെ ഒഴിച്ചിട്ട് കെട്ടി തൂക്കി നോക്കാം. പക്ഷെ ഈ ഫെറമോൺ കണിയാണ് ഏറ്റവും ഫലപ്രദം, പറ്റുവാണെങ്കിൽ അത് മേടിച്ച് തൂക്കാവുന്നതായിരിക്കും നല്ലത്. ഇല്ല ഇല്ല, അതൊന്നും പാടില്ല.
0: ഇത് ഈച്ച വന്ന് അവിടെ വീഴുമ്പം അത് ചത്തുപോകാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചിരട്ടിക്കകത്ത് കുറച്ച് കീടനാശിനി കൂടി ഇടുന്നത്. ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മേഡം. മേഡം, ഈ സ്റ്റാഗർഡ് പ്ലാന്റിംഗ് മേഡം പറഞ്ഞു ഒരു 15 ദിവസമൊക്കെ ഇടവിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു ശ്രോതാവ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്, അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ താഴെ തന്നെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ ഇച്ചിരിയും കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉയർന്ന ബെഡുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് വെള്ളം നീർവാർച്ച ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ഇപ്പൊ പല മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ലംബ കൃഷി പോലെ ചെയ്യുന്നുണ്ട് കർഷകര്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
0: പിന്നെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ വളപ്രയോഗം ആദ്യം തന്നെ മേഡം സൂചിപ്പിച്ച് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊഴിച്ച് നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ സാധാരണ?
1: സാധാരണ രീതിയിൽ രാസവളങ്ങൾ പൊതുവേ നമ്മൾ വീട്ടാവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു പോഷകത്തോട്ട സജ്ജീകരിക്കുമ്പോൾ രാസവളങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലേക്കാളേറെ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികൾ കൂടുതൽ ഉണ്ടാവാനും ജൈവ രീതിയിലുള്ള കൃഷിയായിരിക്കും നല്ലത്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ, നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുകയും അതേപോലെ മണ്ണിൽ ഇപ്പോൾ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം, അമ്ലത്വം പരിഹരിക്കാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കാം. അപ്പോൾ ആ രീതിയിലൊരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും
0: ഉത്തമം. ഹലോ ഹലോ
4: ഹലോ,
0: നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
4: ലതികയാണ്, വെള്ളിയോടി നിന്നാണ്.
0: ഹാ ഹാ, പറഞ്ഞോളൂ ലതിക മേഡം.
4: സാർ, എനിക്ക് അറിയാനുള്ളത്, ഞാനൊരു ചേന എന്റെ വീട്ടിൽ നട്ട് വളർത്തി എടുത്തതാണ്, നല്ല പാകമായി എടുത്തു, പക്ഷെ 4 വർഷവും അതില് മുള പൊട്ടി കഴിഞ്ഞു. അപ്പൊ ആ മുള പൊട്ടിയ ഭാഗം വെട്ടിയെടുത്താ എനിക്ക് ഇനി അത് നടാമല്ലോ, നട്ടുകൂടെ?
1: ഓക്കെ മാഡം, നമസ്കാരം. ചേന നമുക്ക് മിനി സെറ്റ് പ്ലാന്റിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട് കേട്ടോ. ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ അവർ ആ ഒരു സാങ്കേതിക വിദ്യ അവർ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ ഈ മുള വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് മിനി സെറ്റായിട്ട്, മനസ്സിലായില്ലേ, ആ രീതിയിൽ നമുക്ക് ചേന നടാൻ പറ്റും.
4: ഞാൻ വീട്ടില് നട്ട് വളർത്തി എടുത്ത, അപ്പൊ ഈ പ്രാവശ്യം എടുത്തപ്പോഴാണ് അങ്ങനെ ഇത് കണ്ടത് ഭാഗം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് കേട്ടതുകൊണ്ടൊന്ന് വിളിച്ചു വെച്ചാൽ ചാണകത്തില് ചാണകം കലക്കി മുക്കി വച്ച്
1: അതെ ഉണക്കി എടുത്തിട്ട്, അതെ വേണമെങ്കിൽ ഇച്ചിരി സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ട് അത് ഉണക്കി എടുത്തിട്ട് തണലത്തുണക്കി നമുക്ക് നടാൻ പറ്റും.
4: തിങ്ങ 1st ഒന്ന് നട്ടാലോ ഒന്ന് ആഗ്രഹിച്ച് അങ്ങനെ വച്ചിരിക്കുന്ന, അപ്പൊ ഈ പരിപാടി വന്നപ്പോ ഒന്ന് ചോദിച്ചാൽ ഒരു സംശയം തീർത്ത് ചെയ്യാമല്ലോ എന്ന്
0: കരുതി. ധൈര്യമായിട്ട് നടും മേഡം. ഡോക്ടർ സുഷ സൂചിപ്പിച്ച മാതിരി തന്നെ മിനി സെറ്റ് ആണ് നടുമ്പം ചിലപ്പം ചേന അത്ര വലുതായിട്ട് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ചേന വലുപ്പമുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്.
4: അത് മതി നമ്മുടെ ആവശ്യത്തിന്. സാർ, അത് രണ്ട് ചോദ്യം കൂടി ഉണ്ട്. ചീതപ്പഴം, അത് കണക്കിന് ഈ മാവ്, ചീതപ്പഴത്തിൽ ഇപ്പോഴാണ് മറ്റേ, എനിക്ക് അങ്ങനെ കായൊന്നും ചീത്തയായി പോകാറില്ലായിരുന്നു. കാ എന്ന് പാകമായി വരുന്ന സമയത്ത് കാ മൊത്തത്തിൽ നിന്ന് കറുത്ത് നശിച്ചു പോകുന്നു. അതുപോലെ ഇനി മാവിന്റെ ഇതിലും തളിരിട്ട് വരുന്ന സമയത്ത് ആ മണ്ട ഭാഗം മൊത്തം കറുത്ത് അതും അങ്ങ് ചീഞ്ഞു പോകുന്നു. അതിനെന്താ ചെയ്യേണ്ടത് സാർ?
1: അതായത് ചീതപ്പഴം കായ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചീച്ചി? അത് ചെറിയ കായോ? അത് പെട്ടെന്ന് ഉണങ്ങി പോവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും കുറച്ച് ചുവട്ടിൽ കുറച്ച് കുമ്മായം ഇടുക. കുമ്മായം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കുമിൾനാശിനി ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്, അപ്പം കോപ്പർ ഓക്സി ക്ലോറൈഡ് പോലെയുള്ള കുമിൾനാശിനികൾ അവൈലബിൾ ആണ്. അത് നമുക്കൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, പക്ഷെ നേരിട്ട് പഴങ്ങളിൽ വീഴാത്ത രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുമോ ഒന്ന് ശ്രമിക്കുക. കുമ്മായം ചുവട്ടിൽ ഇച്ചിരി കുമ്മായം ഇടുക, അപ്പൊ മണ്ണിന്റെ അമ്ലത്വം പരിഹരിക്കുമ്പോൾ

0: കുറച്ച് വ്യത്യാസം വരൂ.
1: ശരി സാർ,
2: ഓക്കെ,
1: താങ്ക് യു.
2: വളരെ നന്ദി, വളരെ നന്ദി. ഇപ്പോഴും നമ്മൾ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വെർമി കമ്പോസ്റ്റ് ചിലപ്പം അടുക്കളത്തോട്ടത്തിൽ ഇത് ചെയ്യാൻ അത്ര പറ്റാത്ത ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. വേറെ ഏതൊക്കെ കമ്പോസ്റ്റിംഗ് രീതികളാണ് കർഷകർ അവലംബിക്കേണ്ടത്?
0: നമ്മളിപ്പം കിച്ചൺ കമ്പോസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, ഈ എന്ത് കമ്പോസ്റ്റ് ആണെങ്കിലും അതൊന്ന് ത്വരിതപ്പെടുത്താൻ ഒരു ഇനോക്കുലം ആവശ്യമായിരിക്കും. ഇപ്പം ഹരിതകർമ്മസേന വഴിയും പല ഇനോക്കുലം വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ, ചകിരിച്ചോർ ബേസ്ഡ് ആയിട്ടുള്ള ഇനോക്കുലംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഇട്ട് നമുക്ക് ഡെയിലിയുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അതിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട്, ഇപ്പം വെള്ളായണി കാർഷിക കോളേജിൽ തന്നെ ഒരു ഇനോക്കുലം കമ്പോസ്റ്റ് പൊടി രൂപത്തിലുള്ളത്, അത് നമ്മൾ 1 കിലോ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ 5 ഗ്രാം ഈ ഇനോക്കുലം ഇട്ട് വീണ്ടും ഡെയിലി നമ്മളത് ആ പ്രോസസ്സ്, അപ്പോൾ പുഴുക്കളും വരുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സെറ്റ് തയ്യാറാകുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൃഷി ഭൂമിയുള്ള ഇപ്പോൾ വാഴ പോലെയുള്ള വിളകളുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ നല്ലത് വെർമി കമ്പോസ്റ്റിംഗ് ആണ്.
2: ചെറിയൊരു ബിൻ മാതിരി
0: അതിലും ചെയ്യാം, പല അങ്ങനെ ചെയ്യാറുണ്ട്. ബക്കറ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ചട്ടികളിലൊക്കെ ചെയ്യുന്നുണ്ട്, വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അടച്ചു വെക്കാനുള്ളൊരു സൗകര്യവും കൂടെ ഉണ്ടായാൽ മതി.
2: പിന്നെ അതിന് വേണ്ടിയുള്ള മണ്ണിര നമുക്ക്
0: വെള്ളായണി കാർഷിക കോളേജിൽ കിട്ടും.
2: ഹലോ,
3: ഹലോ സാർ.
2: ആ നമസ്കാരം.
3: നമസ്കാരം.
2: ആരാണ് സംസാരിക്കുന്നത്? ഓ, കണ്ണൂരിൽ നിന്നാണ്. ആരാണ്? ആ പറഞ്ഞോളൂ ബാലകൃഷ്ണൻജി.
3: അതൊക്കെ രണ്ടേ മൂന്ന് അഭിപ്രായം. ഇന്ന് ഒരു വൈദ്യുതി പൂക്കുന്നതിനടിഞ്ഞു പോകും സാറേ. ഓ കേക്കുന്നില്ല?
2: കേക്കുന്നു, കേക്കുന്നു.
3: പിന്നെ ഒന്ന് മത്തനുണ്ടായാലുണ്ടല്ലോ, അതും പൂവടിഞ്ഞു പോകും, പൂവിക്കുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ണൂരൊരു പരിപാടിയിൽ വിളിച്ചു ചോദിച്ചു. അപ്പോ അയാളെന്താ പറഞ്ഞാല് ഈ പൂവെടുത്തിട്ട് മറ്റേ പരാഗണം ചെയ്യാൻ നിൽക്കുന്നു.
2: മനസ്സിലായി.
0: ചേട്ടാ നമസ്കാരം. നമുക്ക് പൂകൊഴിച്ചിലെ ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വെള്ളരി വർഗ വിളകളിൽ അത് പൊതുവെ കർഷകർ പറയാറുണ്ട്. അപ്പോൾ ചില അതിൽ പല കാരണങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് വരാറുണ്ട് മണ്ണിലെ. അപ്പോൾ മണ്ണ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. പിന്നെ നമുക്ക് ജൈവം ഇപ്പോൾ സൂക്ഷ്മ ഇപ്പോൾ സമ്പൂർണ എന്ന് പറഞ്ഞിട്ടൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു വളം കിട്ടും, കാർഷിക സർവകലാശാലയുടെ ആണ്. അതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. എന്തോ ആ വളം വെക്കുന്ന കടകളില് അവിടെ ഇപ്പൊ പ്രൈവറ്റില് കിട്ടാൻ സാധ്യത കുറവാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടും.
2: അവിടെ പോയി ശ്രമിച്ചു നോക്കൂ.
0: അതെ. പിന്നെ ഈ നമ്മള് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് പൂവൊഴിച്ചിൽ നല്ലതാണെന്ന് ഇങ്ങനെ കർഷകർ പറയാറുണ്ട്.
2: മത്തി കഷായം ഉണ്ടാക്കത്തില്ലേ? അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മാഡം പറഞ്ഞ മാതിരി. അപ്പം ചിലപ്പോ അത് പൂ നിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു പോളിനേഷൻ്റെ പ്രശ്നങ്ങളോട് ഇവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിൽ ഒരു ഒന്നോ രണ്ടോ തേനീച്ചക്കൂട് വെക്കാൻ സാധ്യതയുണ്ടോ?
0: ഒരു എണ്ണം ഒക്കെ നമുക്ക് വെക്കാം, ഒരു മാക്സിമം ഒന്നോ രണ്ടോ. അതും നമുക്ക് സ്റ്റിംഗ്ലെസ് ബീ ഉണ്ടല്ലോ,
2: ചെറുതേനീച്ച,
0: അതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വെള്ളരി വർഗ വിളകളുടെ പരാഗണത്തിന് തേനീച്ച വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അത് നമുക്ക് ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കർഷക സർവകലാശാലയ്ക്കും ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കാനും ഫലപ്രദമാണല്ലോ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്കുമ്പോൾ.
2: അതും പിള്ളേർക്കൊക്കെ അത് കാണുമ്പം തന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയും അത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ ഇന്ത്യൻ തേനീച്ച അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ തേനീച്ചയുടെയും ഒരു കൂടൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിനൊരു പരിശീലനം എന്തായാലും
0: വേണം, തീർച്ചയായിട്ടും വേണം.
2: അത് അൺട്രെയിൻഡ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. ഹലോ, ഹലോ,
4: ഹലോ.
2: ആ നമസ്കാരം.

0: പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ജോൺ.
0: ആ പറഞ്ഞോളൂ ജോൺ ജി.
1: ഞാൻ പാവം പറവലൊക്കെ അടുത്ത മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഈ പാവല് പന്തലായിട്ട് കയറി കഴിഞ്ഞാൽ കൂമ്പ് മുറിഞ്ഞു പോകും, പിന്നെ തല നീളുക. അതിന് എന്താണ് ചെയ്യുന്നത്?
2: ചേട്ടാ നമസ്കാരം. ഇത് പന്തലിൽ കയറി ആ കൂമ്പ് ഭാഗം ചുരുണ്ടു പോകുന്നതാണോ? അത് നമുക്കൊരു കാൽഷ്യം ബോറോൺ എന്ന മൂലകങ്ങളുടെ അഭാവം അതിനൊരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ചേട്ടന് പറ്റുമെങ്കിൽ ഒന്ന് മണ്ണ് പരിശോധിച്ചിട്ട്, അപ്പോൾ മണ്ണിൽ കുമ്മായം ഇടാറുണ്ടോ?
1: കുമ്മായം ഇടാറില്ല.
2: ആ കുമ്മായം തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ഒരു സെന്റിൽ 1 കിലോ എങ്കിലും കുമ്മായം ഉപയോഗിക്കുക. അതേപോലെ ഈ ഒരു ഈ അഭാവ ലക്ഷണം കാണിക്കുന്നത് ബോറോണിന്റെ ഒരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കാണാതെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ബോറോൺ അടങ്ങിയ സൂക്ഷ്മ വളങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളുണ്ട്. അപ്പോൾ അത് വാങ്ങി നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ എന്നൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളമാണ് അത്. നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തെളിച്ചു കൊടുക്കുക. ഇലകളിൽ തക്കാളിയുടെ ദ്രുതവാട്ടമാണോ പെട്ടെന്നുള്ള വാട്ടമാണോ? ആ അതെ, അതിന് നമ്മള് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ അത് റിക്കവർ ആവാൻ പ്രയാസമാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഇതൊരു ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ച തോറും സ്യൂഡോ മോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് ഒന്ന് തെളിരൂപത്തിൽ ആക്കി തളിക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരു 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ, പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി പച്ചച്ചാണകവും കൂടെ ചേർത്തിട്ട്. ആ അത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്ന് അത് രോഗം വൈറസ് രോഗത്തിലേക്ക് പോകുന്നതാണ്. അപ്പം അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ കെണികൾ ഉപയോഗിക്കാം. അപ്പൊ വീട്ടിലല്ലേ ചെയ്യുന്നത്? വീട്ടാവശ്യത്തിനല്ലേ ചെയ്യുന്നത്? അതെ. അപ്പൊ മഞ്ഞക്കെണി, നീലക്കെണി, മഞ്ഞക്കെണി ആണെങ്കിൽ വെള്ളീച്ചയ്ക്കും മുഞ്ഞയ്ക്കും ഒക്കെ ഫലപ്രദമാണ്. നീലക്കെണി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ത്രിപ്സ് ഉണ്ടല്ലോ, ഇലപ്പേനുകൾ, അതിനും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കെണികൾ തുടക്കത്തിലേ വെക്കുക. വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് മാനേജ് ചെയ്യാൻ
1: പറ്റും.
2: ഏതിലാണ്
0: മഞ്ഞപ്പൊടി ചേർത്ത് തളിച്ചാൽ നല്ലതാണോ?
2: മഞ്ഞൾപ്പൊടി, അത് നമുക്ക് മഞ്ഞൾപ്പൊടി പാൽക്കായമായിട്ട് ചേർത്ത് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മള് ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനൊക്കെയാണ് പറയാറുള്ളത്.
0: അതൊരു പ്രശ്നമാണ് ചേട്ടാ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാം വിശ്വസിക്കാൻ സാധിക്കത്തില്ല. എന്നാലും ഈ വിദഗ്ധരുടെ ആരുടെങ്കിലും അടുത്തൊന്ന് ചോദിച്ച്, അല്ലെങ്കിൽ അനുഭവമുള്ള കർഷകരുടെ അടുത്തൊന്ന് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മേഡം, പിന്നെ നമ്മുടെ ഈ അടുക്കള തോട്ടത്തിൽ സമയാസമയം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ചിലത്. മൽച്ചിങ് കൊണ്ട് മേഡം സൂചിപ്പിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം, വീഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
2: അതെ, തീർച്ചയായും. കാരണം കളനിയന്ത്രണം വളരെ ആവശ്യമാണ്. നമ്മളെപ്പോഴും ഇപ്പം പോഷകത്തോട്ടത്തിലാണെങ്കിൽ നമ്മളൊരു സിലബസ് പോലെ പറയുമ്പോൾ ആഴ്ചതോറും ഒരു ജൈവ സ്ലറിയോ കൂടുതൽ നമുക്ക് വളർച്ച ത്വരിതപ്പെടും. കാരണം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ജൈവ രീതിയിലുള്ള വളപ്രയോഗം ആകുമ്പോൾ നമ്മൾ കൂടുതൽ ജൈവ ഉപാധികൾ, അപ്പോൾ ജൈവവളങ്ങൾ ആഴ്ചതോറും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊടുക്കുന്നൊരു കളകളും കൂടെ വരുമല്ലോ. അപ്പോൾ കളകൾ നല്ല രീതിയിൽ നിയന്ത്രിച്ച് തന്നെ പോകണം. അതിന് ഒരു പരിധിവരെ പുതയിടൽ സഹായിക്കും. കരിയിലകൾ കൊണ്ടോ ഒക്കെ പുതയിടുന്നത് ഒരു പരിധിവരെ ജലം പിടിച്ചു നിർത്താനും അതുപോലെ അതായത് നമ്മുടെ ബാഷ്പീകരണം കുറയ്ക്കാനും കളകളുടെ നിയന്ത്രണത്തിനും സഹായിക്കും. പിന്നെ നമുക്ക് താങ്ങ് കൊടുക്കുന്നതും ഇപ്പോൾ തക്കാളി, മുളക് പോലെയുള്ള വിളകൾക്കൊക്കെ താങ്ങ് കൊടുക്കുന്നതും വേണം. അതുകൂടാതെയാണ് നമുക്ക് ഇപ്പോൾ പയറിനൊക്കെ ഇല നുള്ളി തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും പൂക്കാനും നല്ലതാണ്.
0: മുളകിനും അതേമാതിരി ചെയ്യാറുണ്ട്?
2: മുളകിനല്ല, കൂടുതലും പയറിനൊക്കെയാണ് ചെയ്യുന്നത്.
0: ഇപ്പം പയർ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറ്റുപയർ ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പന്തലൊന്നും ഇടാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ
2: നോക്കാം. കുറ്റിപ്പയർ ഇനങ്ങളായ ഭാഗ്യലക്ഷ്മി, കേരള കർഷക സർവകലാശാലയുടെ ഭാഗ്യലക്ഷ്മി എന്നൊരു കുറ്റിപ്പയർ ഇനമുണ്ട്. അതുപോലെ ഭാഗികമായി പടരുന്ന ഇനങ്ങളുണ്ട്, അനശ്വര, കൈരളി, അതുപോലെയുള്ള ഒത്തിരി പയറിനങ്ങളുണ്ട്. കൈരളിയും പിന്നെ വൈജയന്തി, അതെല്ലാം ചുമന്ന കളറിലുള്ള പയറാണ്, പയർ വർഗ്ഗങ്ങളാണ്. ലോല, അനശ്വരയൊക്കെ പച്ച

0: അരി കളറിലുള്ള പയറാണ്.
1: പിന്നെ കുറച്ച് തണലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയൊക്കെ, ഇഞ്ചി മഞ്ഞളും ഒക്കെ, അതൊക്കെ
0: അത് ഇഞ്ചി
1: ചെയ്യാൻ
0: മഞ്ഞളും ഒക്കെ
1: സാധിക്കും.
0: ഇപ്പോൾ ഗ്രോ ബാഗുകളാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വിളവെടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ ഒത്തിരി വേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള സ്പൈസി രീതിയിലുള്ള വിളകളാണ് ഇതൊക്കെ. അത് നമുക്ക് തണലുള്ള ഭാഗത്ത് ഗ്രോ ബാഗുകളിൽ കൃഷി, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം വെയിലും വേണ്ട, ആ രീതിയിൽ നമുക്ക് ആ സ്ഥലം.
1: ഇതിൻ്റെയൊക്കെ നല്ല ഇനങ്ങൾ നമുക്ക് അവൈലബിൾ
0: അതെ,
1: ആണ്.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട് കോഴിക്കോട്, അവരുടെ ഇനങ്ങൾ ഉണ്ട്. രജത, മഹിമ, വരത തുടങ്ങിയ ഇഞ്ചി ഇനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് കേരള കാർഷിക സർവകലാശാല അടുത്തിടെ റിലീസ് ചെയ്ത ഇഞ്ചിയുടെ ഇനങ്ങളുണ്ട്. അത് റിലീസ് ചെയ്തതേ ഉള്ളൂ, അത് അടുത്ത വർഷമേ അതിൻ്റെ വിത്ത് അവൈലബിൾ ആവുള്ളൂ.
1: അപ്പം ഇങ്ങനെയൊക്കെ നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നമുക്ക് എല്ലാ കാര്യവും വേണമെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
0: അതെ,
1: പിന്നെ ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു പോഷകത്തിന് വേണ്ടി പ്രോട്ടീൻ ആവശ്യമാണ്. സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പോൾട്രി യൂണിറ്റും വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം,
0: കൊണ്ടുവരാം, തീർച്ചയായിട്ടും കൊണ്ടുവരാം. അതുപോലെ മത്സ്യം, ചെറിയ ഇപ്പോൾ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് ഒക്കെ ഇപ്പോൾ ആധുനിക ഒത്തിരി ചെറുപ്പക്കാർ ആ വഴിയിൽ ചെയ്തു വരുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ ആ മത്സ്യം ഒരു കമ്പോണൻ്റ് ആയിട്ടെങ്കിലും, അപ്പോൾ ഒരു സംയോജിത കൃഷി രീതികളും നമുക്ക് ഉൾപ്പെടുത്താം. വെറും ഒരു തോട്ടം അല്ലെങ്കിൽ കാർഷിക വിളകൾ മാത്രമല്ല, ഒരു സംയോജിത രീതിയിലും നമുക്ക് ഈ ഒരു പോഷകത്തോട്ടത്തിൻ്റെ ഒപ്പം സജ്ജീകരിക്കാൻ
1: സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു താഴെ സ്ഥലം കുറവാണെങ്കിൽ മട്ടുപാവല് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എന്തായാലും നമുക്ക് നല്ലപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
0: കാരണം കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ ആ ഭാഗവും ഒത്തിരി കർഷകർ നഗരപ്രദേശങ്ങളിൽ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ താല്പര്യവും നമ്മുടെ ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം.
1: പിന്നെ നല്ല കർഷകരെ പോയി ഒന്ന് സന്ദർശിച്ചു വേണമെങ്കിൽ കാണാം. പിന്നെ പരിശീലന
0: പരിപാടികളിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും എപ്പോഴും പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു, നമസ്കാരം.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ്. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ വി എസിനൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം സുഷമ അനിൽ, ലതീഷ് എം ആർ.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ആകാശമാണ് അതിര് എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതീയ ശാസ്ത്രലോകം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ആകാശമല്ല അതിരുകളില്ലാത്ത പ്രപഞ്ചമാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. തുമ്പ എന്ന കേരളത്തിലെ ചെറിയൊരു തീരദേശ ഗ്രാമത്തിൽ നിന്ന് സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റ് ഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയ എളിയൊരു തുടക്കം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകം അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ബഹിരാകാശ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO ഇന്ന് കൈവരിച്ച നേട്ടങ്ങൾ കേവലം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മളുടെ ആത്മാഭിമാനത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചയാണ്. സഹജീവികളുടെ നന്മയ്ക്കും ശാസ്ത്ര പുരോഗതിക്കും വേണ്ടി നാം നടത്തിയ ഓരോ കുതിപ്പും ഇന്ന് ലോക ചരിത്രത്താളുകളിൽ സ്വർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ഭാരതം ഇന്ന് എത്തി നിൽക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പടിവാതിക്കലാണ്. ISRO 2007 ജനുവരിയിൽ വിജയകരമായി പൂർത്തിയാക്കിയ ചരിത്ര പ്രധാനമായ

ദൗത്യമാണ് SRE അഥവാ സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെൻറ്റ്. ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളെ സുരക്ഷിതമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനും തിരികെ കൊണ്ടുവന്ന് പുനരുപയോഗം ചെയ്യാനും കഴിയുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2007 ജനുവരി 10 PSLV-C7 റോക്കറ്റിൽ വിക്ഷേപിച്ച 550 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം 12 ദിവസത്തെ ഭ്രമണപഥത്തിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം 22 ജനുവരി ബംഗാൾ ഉൾക്കടലിൽ സുരക്ഷിതമായി പതിക്കുകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അത് കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു. പേടകത്തെ ഭൗമാന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള താപകവചം, നാവിഗേഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ആദ്യമായി തന്നെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ പരീക്ഷണം ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനങ്ങളായ RLV, ഗഗൻയാൻ പോലുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യങ്ങൾക്കും ശക്തമായ തറക്കല്ലിട്ടു. ഗഗൻയാൻ എന്നത് വെറുമൊരു റോക്കറ്റ് വിക്ഷേപണമല്ല, മറിച്ച് ഇന്ത്യക്കാരായ ബഹിരാകാശ സഞ്ചാരികളെ നമ്മുടെ സ്വന്തം പേടകത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുന്ന ചരിത്ര നിമിഷമാണ്. ISRO ഇതിനായി ഏറ്റവും കരുത്തുറ്റ LVM3 റോക്കറ്റിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അതീവ പ്രാധാന്യം നൽകുന്ന ഈ ദൗത്യത്തിൽ അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് റോക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യരെ സുരക്ഷിതമായി വഹിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ് ഹ്യൂമൻ റേറ്റിംഗ് എന്നത്. കൃത്രിമോപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന സാധാരണ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഘടകത്തിനും കൂടുതൽ ബാക്കപ്പ് സംവിധാനങ്ങളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് ഇതിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. വിക്ഷേപണ സമയത്തോ പേടകം അന്തരീക്ഷത്തിലൂടെ കുതിച്ചുയരുമ്പോഴോ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ സംഭവിച്ചാൽ സഞ്ചാരികൾ ഇരിക്കുന്ന ക്രൂ മൊഡ്യൂളിനെ വളരെ വേഗതയിൽ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി സുരക്ഷിത അകലത്തിലേക്ക് മാറ്റാൻ ഈ സംവിധാനത്തിന് കഴിയും. പിന്നീട് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന പേടകം സുരക്ഷിതമായി കടലിലിറക്കി അവരെ രക്ഷപ്പെടുത്തും. നമ്മുടെ ശാസ്ത്രജ്ഞർ ജീവന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന അതീവ മുൻഗണനയുടെ തെളിവാണ് ഈ സാങ്കേതിക വിദ്യ. ഗഗൻയാൻ ദൗത്യം വിജയിക്കുന്നതോടെ ഭാരതം ബഹിരാകാശത്തേക്ക് മനുഷ്യനെ സ്വയം അയക്കാൻ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി മാറും. അമേരിക്ക, റഷ്യ, ചൈന എന്നിവരാണ് മറ്റ് 3 രാജ്യങ്ങൾ. ഗഗൻയാൻ പോലുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ISRO ബാംഗ്ലൂരിൽ സ്ഥാപിച്ച പുതിയ കേന്ദ്രമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഇന്ത്യയിൽ തന്നെ ബഹിരാകാശ സഞ്ചാരികൾക്ക് യാത്രയ്ക്കുള്ള പരിശീലനം നൽകുന്നതിനായിട്ടുള്ള ആസ്ട്രോനോട്ട് ട്രെയിനിങ് സെന്ററും ഈ പുതിയ സെന്ററിന്റെ കീഴിലാണ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയിലെ ടെസ്റ്റ് പൈലറ്റ്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല എന്നീ 4 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമായ AXIOM-4 മിഷനിൽ ശുഭാംശു ശുക്ല പങ്കാളിയായതിലൂടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്ത് നേരിട്ടുള്ള അനുഭവ സമ്പത്തും വിദഗ്ധ പരിശീലനവും നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായ ഗഗൻയാൻ G1 ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിക്ഷേപിക്കുവാൻ ISRO ഒരുങ്ങുകയാണ്. മനുഷ്യരില്ലാതെ നടത്തുന്ന ഈ ദൗത്യത്തിൽ സഞ്ചാരികൾക്ക് പകരം വ്യോമമിത്ര എന്ന അർത്ഥ ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് പേലോഡായി അയക്കുന്നത്. റോക്കറ്റിൻ്റെയും ക്രൂ മൊഡ്യൂളിൻ്റെയും പ്രവർത്തനക്ഷമത, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള സുരക്ഷിതമായ പുനഃപ്രവേശനം എന്നിവ സൂക്ഷ്മമായി വിലയിരുത്താനാണ് ഈ ആദ്യ പരീക്ഷണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഭാവിയിൽ നടത്താനിരിക്കുന്ന ചരിത്ര പ്രധാനമായ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും നിർണായകമായ വഴിത്തിരിവായിരിക്കും വരാനിരിക്കുന്ന ഈ ആദ്യ അൺക്രൂഡ് മിഷൻ. ബഹിരാകാശത്ത് കുറച്ച് സമയം ചെലവഴിച്ച് തിരിച്ചു വരിക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാരതത്തിൻ്റെ സ്വപ്നങ്ങൾ. മനുഷ്യൻ്റെ ബഹിരാകാശത്തെ ദീർഘകാല നിലനിൽപ്പും പരീക്ഷണങ്ങളും ഭാവി ശാസ്ത്രത്തിന് അത്യാവശ്യമാണ്. ഗഗൻയാൻ അതിൻ്റെ ആദ്യ പടി മാത്രമാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഇന്ത്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ബഹിരാകാശത്ത് ഇന്ത്യയുടെ സ്വന്തം വീട്. 2028 ഇതിൻ്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാനും 2035 ആകുമ്പോഴത്തേക്കും പൂർണ്ണ സജ്ജമായ ഇന്ത്യൻ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനും ISRO പദ്ധതിയിടുന്നു. എന്താണ് ഈ ബഹിരാകാശ നിലയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം? ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരെ ബഹിരാകാശത്ത്

0: ഭാരമില്ലാത്ത അവസ്ഥ അഥവാ മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇത് അവസരമൊരുക്കും. ഭാരതീയ ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്രമായി പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങൾ, മാരക രോഗങ്ങൾക്കുള്ള പുതിയ ഔഷധ നിർമ്മാണം, മെറ്റീരിയൽ സയൻസിലെ വിപ്ലവകരമായ പരീക്ഷണങ്ങൾ എന്നിവ നടത്താൻ സ്വന്തമായി ഒരു ബഹിരാകാശ ലബോറട്ടറി ഇതോടെ ലഭ്യമാകും. ചന്ദ്രനിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്ര ഏതൊരു ഭാരതീയനെയും അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 ദൗത്യം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം പേടകം വിജയകരമായി മൃദുവായി ഇറക്കി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഒരു രാജ്യവും കടന്നു ചെല്ലാത്ത ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിപ്പറന്നു. എന്നാൽ നാം അവിടെയും നിർത്തുന്നില്ല. ഇതിൻ്റെ അടുത്ത പടിയായി ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ. ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും മണ്ണും പാറ സാമ്പിളുകളും ശേഖരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ ഇതിലൂടെ തെളിയിക്കും. ഈ സാങ്കേതിക മികവുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരുപക്ഷെ 2040-ഓടെ ഒരു ഭാരതീയനെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. മാതൃഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദ്രൻ്റെ മണ്ണിൽ കാൽ കുത്തുന്ന ആ ഭാരതീയൻ്റെ കാൽപ്പാടുകൾ നമ്മുടെ വരും തലമുറകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതായിരിക്കില്ല. സൗരയൂഥത്തിൽ ഭൂമിയുടെ ഇരട്ടഗ്രഹമെന്ന് വിളിക്കപ്പെടുന്ന ശുക്രൻ കട്ടിയേറിയ വിഷവാതക മേഘങ്ങളും അത്യുഷ്ണവുമുള്ള ഒരു ഗ്രഹമാണ്. ഇതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ തയ്യാറാക്കുന്ന ആദ്യ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രൻ്റെ അന്തരീക്ഷ ഘടന, ഉപരിതല സവിശേഷതകൾ, ഭൂഗർഭ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, സൗരവാതകങ്ങളുമായുള്ള പ്രതിപ്രവർത്തനം എന്നിവ വിശദമായി പഠിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിഷമയമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം മുൻപ് എങ്ങനെയായിരുന്നുവെന്നും ഭാവിയിൽ ഭൂമിക്ക് സമാനമായ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നും മനസ്സിലാക്കാൻ അത്യാധുനിക പേലോഡുകളുമായി പോകുന്ന ഈ ദൗത്യം സഹായിക്കും. തുമ്പയിലെ എളിയ തുടക്കത്തിൽ നിന്ന് വിണ്ണിലെ ബഹിരാകാശ നിലയത്തിലേക്കും അങ്ങകലെ ചന്ദ്രനിലേക്കും നീളുന്ന ഈ പ്രയാണം കേവലം ശാസ്ത്രത്തിൻ്റെ മാത്രം വിജയമല്ല, ഇത് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണ്. നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. വരും ദിനങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ പുതിയ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ നാട് കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.
1: ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ചിത്രം ഭരതം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ഗായകൻ

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഗ്രീഷ്മ ഹർഷൻ പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം കൊല്ലം ജയചന്ദ്രൻ.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം,

0: തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസ് എല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എൻ എച്ച് എയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് എൻ എച്ച് 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് സി എഫ് എസ് സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
1: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മുൻ വർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
1: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. മഞ്ഞു മൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരിവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണിറോഡ്, ചൊക്രമുടി തുടങ്ങിയയിടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരിവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായും മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരി ഇരട്ടി മനോഹരമായ കൗതുകമായി മാറിയിരിക്കുകയാണ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം,

0: ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 പോയിന്റ് ഇടിഞ്ഞ് 77,876-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 പോയിന്റ് താഴ്ന്ന് 24,372-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. ജില്ലയിൽ നിന്ന് താലൂക്കിലേക്കും അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുക. തുടർന്ന് 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സുനാമി മോക് ഡ്രില്ലിൽ സുനാമിയെ നേരിടാൻ എത്രമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ലെജിസ്ലേച്ചേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു.
3: കൂർക്കം വലി ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാകില്ല. മിക്കവരുടെയും വീട്ടിൽ തന്നെ കൂർക്കം വലിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇതിനെ വളരെ ആഴത്തിലുറങ്ങുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കാറുള്ളത്. ഒരാൾ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന പ്രയോഗം സുഖനിദ്രയെ സൂചിപ്പിച്ചുകൊണ്ട് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രപരമായ യാഥാർത്ഥ്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ കൂർക്കം വലി എന്നത് ഉറങ്ങുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്കുള്ള വായു സഞ്ചാരത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. കൂർക്കം വലി പലപ്പോഴും ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അത് ചിലപ്പോൾ ഗൗരവമുള്ള ഒരാരോഗ്യ പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണവും ആകാം. ആദ്യമായി കൂർക്കം വലി എങ്ങനെയുണ്ടാകുന്നു എന്ന് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ കൈകാലുകൾ സ്വാഭാവികമായി അയയുന്നത് പോലെ തന്നെ തൊണ്ടയിലെയും ശ്വാസനാളത്തിലെയും പേശികളും അയയുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികളിൽ ഈ പേശികളുടെ അയവ് ക്രമാതീതമാവുകയും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴുണ്ടാകുന്ന നെഗറ്റീവ് പ്രഷർ കാരണം നാവും മൃദുവായ അണ്ണാക്കും പുറകോട്ട് വീണ് ശ്വാസനാളം ഭാഗികമായോ പൂർണമായോ അടഞ്ഞുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇടുങ്ങിയ പാതയിലൂടെ ശ്വാസവായു കടന്നുപോകുമ്പോൾ ചുറ്റുമുള്ള മൃദുവായ കോശങ്ങൾക്കുണ്ടാകുന്ന പ്രകമ്പനമാണ് കൂർക്കം വലിയുടെ ശബ്ദമായി നാം കേൾക്കുന്നത്. കൂർക്കം വലി ഉണ്ടാകാനും അത് അധികരിക്കാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മൂക്കിലെ അലർജിയോ ജലദോഷമോ മൂലമുണ്ടാകുന്ന തടസ്സം, മൂക്കിന്റെ നടുവിലെ എല്ലും തരുണാസ്ഥിയും വളഞ്ഞിരിക്കുന്നത്, ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വലിപ്പം എന്നിവയെല്ലാം കൂർക്കം വലിയുടെ കാരണമാകാം. അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം മൂക്കും വായയും തൊണ്ടയും വരണ്ടതാവുകയും ശ്വസന തടസ്സങ്ങൾ ഉണ്ടാക്കി കൂർക്കം വലി കൂട്ടുകയും ചെയ്യും. ഇതുകൂടാതെ മദ്യപാനവും ഉറക്കഗുളികകളുടെ ഉപയോഗവും തൊണ്ടയിലെ പേശികളെ കൂടുതൽ അയവുള്ളതാക്കി കൂർക്കം വലി വർദ്ധിപ്പിക്കുന്നു. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഏകദേശം 2 മുതൽ 3 മടങ്ങ് വരെ കൂർക്കം വലി വരാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരുടെ ശ്വാസനാളത്തിന്റെ ഘടനാപരമായ പ്രത്യേകതകളും കഴുത്തിൽ കൂടുതലായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന രീതിയും ഇതിന് കാരണമാകുന്നു. എന്നിരുന്നാലും ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള സാധ്യത ഇതേ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് സമാനമാണ്. പ്രായം കൂടുന്തോറും തൊണ്ടയിലെ പേശികളുടെ ബലം കുറയുന്നതിനാൽ കൂർക്കം വലി കൂടുതൽ കാണാറുണ്ട്. അമിതവണ്ണമുള്ളവരിൽ കഴുത്തിനു ചുറ്റും കൂടുതൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനാൽ ശ്വാസനാളം കൂടുതൽ ഇടുങ്ങും. മലർന്നുകിടന്നുറങ്ങുമ്പോഴും സ്ത്രീകളിൽ ഗർഭകാലത്തും കൂർക്കം വലി കൂടുതലായി കാണാറുണ്ട്. ഉയർന്ന ശബ്ദത്തിൽ കൂർക്കം വലി ഉള്ളവരുടെ പങ്കാളികൾ ഉറക്കത്തിൽ നിന്നും പലതവണ ഉണരേണ്ടി വരുന്നു. ഇത് അവരിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും അതുവഴി വൈവാഹിക ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കും കാരണമാകുന്നു. സ്ഥിരമായി കൂർക്കം വലിക്കുന്നവരിൽ ഏകദേശം 50% പേർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന ശ്വാസതടസ്സം ഉണ്ടാകാമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം. 1. ആപ്നിയ. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിന്റെ അളവ് പൂർണ്ണമായോ അല്ലെങ്കിൽ 90%-ൽ അധികമോ കുറയുകയും ഈ അവസ്ഥ കുറഞ്ഞത് 10 സെക്കൻഡ് നീണ്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ആപ്നിയ. 2. ഹൈപ്പോപ്നിയ. ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിൽ 30%-ൽ അധികം കുറവ് വരികയും ഇത് 10 സെക്കൻഡോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുകയും ഇതോടൊപ്പം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് 3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഹൈപ്പോപ്നിയ. ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സങ്ങൾ പലതവണ ആവർത്തിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൽ തലച്ചോറ് ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ വ്യക്തിയെ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർത്തുന്നു. ഇത് സംഭവിക്കുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോണുകൾ വർദ്ധിക്കുകയും രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നു. ഇത് പലതവണ ആവർത്തിക്കപ്പെടുന്നത് ഹൃദയത്തിനും രക്തധമനികൾക്കും കേടുപാടുകൾ വരുത്തിവയ്ക്കാം. ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തിന് ചികിത്സ നേടാതെ ഇരുന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സവും ഓക്സിജന്റെ കുറവും ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ രക്തധമനികളിൽ തടസ്സം സൃഷ്ടിച്ച് പക്ഷാഘാതത്തിനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. ശ്വാസതടസ്സം നേരിടുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നത് ഹൃദയപേശികൾക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇത് ഹൃദയസ്തംഭനത്തിലേക്കും രാത്രികാലങ്ങളിലെ പെട്ടെന്നുള്ള മരണത്തിലേക്കും നയിച്ചേക്കാം. എന്നാൽ കൃത്യസമയത്തുള്ള പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും ഇത് പൂർണ്ണമായും തടയാൻ സാധിക്കും. കൂർക്കം വലിയുള്ളവരിൽ ശ്വാസതടസ്സങ്ങൾ കാരണം രാത്രി ശരിയായി ഉറങ്ങാൻ കഴിയാത്തതിനാൽ പകൽ സമയത്ത് പെട്ടെന്നുറക്കം വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇവർ വാഹനമോടിക്കുമ്പോൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനും വാഹനാപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത സാധാരണക്കാരേക്കാൾ 2.5 മടങ്ങുവരെ കൂടുതലാണ്. അനിയന്ത്രിതമായ പ്രമേഹം, രക്തത്തിലെ കൊഴുപ്പിന്റെ വ്യതിയാനങ്ങൾ എന്നിവ സ്ലീപ്പ് ആപ്നിയയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ലീപ്പ് ആപ്നിയ മൂലമുണ്ടാകുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും അത് പ്രമേഹ നിയന്ത്രണം പ്രയാസകരമാക്കുകയും ചെയ്യും. ഇതുകൂടാതെ രാത്രിയിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ കുറവും ഉറക്കത്തിലുണ്ടാകുന്ന ആവർത്തിച്ചുള്ള തടസ്സങ്ങളും ഓർമ്മശക്തി കുറയുക, ഏകാഗ്രത നഷ്ടപ്പെടുക, എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുക, വിഷാദം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എന്നിവയിലേക്കും വ്യക്തികളെ നയിക്കുന്നു. അടുത്തതായി കുട്ടികളിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വളർച്ചയും അമിതവണ്ണവുമാണ് കുട്ടികളിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. അവരിൽ കൂർക്കം വലിയുടെ പകൽ സമയത്തെ സൂചനകളായി രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദന, ഉന്മേഷക്കുറവ്, അമിതമായ വാശിയും ദേഷ്യവും, പഠനത്തിലെ പിന്നോക്കാവസ്ഥ, പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടാം. കുട്ടികളിൽ കാണുന്ന ഇത്തരം ലക്ഷണങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയുകയും ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും വളർച്ചയുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴാണ് നാം കൂർക്കം വലിയെ ഗൗരവമായി കാണേണ്ടതെന്ന് നോക്കാം. കൂർക്കം വലി സ്ഥിരമായുള്ളവർ, പ്രത്യേകിച്ച് പങ്കാളികളുടെ ഉറക്കത്തെ ബാധിക്കുന്ന തരത്തിൽ ശക്തമായി കൂർക്കം വലിക്കുന്നവർ, ഉറക്കത്തിനിടയിൽ ശ്വാസം നിലയ്ക്കുന്നതായി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയോ വരണ്ട തൊണ്ടയോ ഉണ്ടെങ്കിൽ, പകൽ സമയത്ത് അമിതമായി ഉറക്കം തോന്നുന്നവർ, ഇവരെല്ലാം വൈദ്യസഹായം തേടേണ്ടതാണ്. മൂക്ക്, വായ, തൊണ്ട എന്നിവയുടെ ഘടന പരിശോധിച്ചും ആവശ്യമെങ്കിൽ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തുമാണ് കൂർക്കം വലിയുടെ കാരണം സ്ഥിരീകരിക്കുന്നത്. ലാബിലോ വീട്ടിലോ ചെയ്യാവുന്ന ഒരു ലളിതമായ പരിശോധനയാണ് സ്ലീപ്പ് സ്റ്റഡി. ഇതിലൂടെ ഉറക്കത്തിലെ ശ്വാസോച്ഛ്വാസവും ഓക്സിജന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയും. ഇതിൽ നിന്ന് ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ടോ എന്നും അത് രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. മുൻപ് സൂചിപ്പിച്ച ആപ്നിയ, ഹൈപ്പോപ്നിയ എന്നീ അവസ്ഥകൾ ശരാശരി 1 മണിക്കൂറിനുള്ളിൽ എത്ര തവണ ഉണ്ടാകുന്നു എന്ന് കണക്കാക്കി ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് കണക്കാക്കുന്നു. ഇത് 5 അതിലധികമോ ആയാൽ ആ ആളിന് സ്ലീപ്പ് ആപ്നിയ എന്ന രോഗാവസ്ഥ ഉണ്ട് എന്ന് കണക്കാക്കാം. ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സിന്റെ തോതനുസരിച്ച് കൂർക്കമ്പലി മൂലമുണ്ടാകാവുന്ന ശാരീരിക തകരാറുകളുടെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇൻഡെക്സ് 30-ൽ അധികമായാൽ അവർക്ക് കൂർക്കമ്പലി മൂലം സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.

0: കൂർക്കം വലിക്കുന്നവരിൽ രോഗത്തിന്റെ വ്യാപ്തി സ്ലീപ്പ് സ്റ്റഡികളിലൂടെ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പരിഹാരമാർഗങ്ങളും തീരുമാനിക്കാൻ സാധിക്കും. അടുത്തതായി കൂർക്കം വലിയുടെ ചികിത്സാമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ജീവിതശൈലീ മാറ്റങ്ങൾ. അമിത ഭാരം നിയന്ത്രിക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ തടയുക എന്നിവ കൂർക്കം വലിയിൽ കാര്യമായ കുറവ് കൊണ്ടുവരും. ഉദാഹരണത്തിന്, ശരീരഭാരത്തിൽ 10% കുറവ് വരുത്തിയാൽ കഠിനമായ സ്ലീപ്പ് ആപ്നിയ ഉള്ളവരിൽ ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് 26% വരെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇടത്തരവും ഗുരുതരവുമായ സ്ലീപ്പ് ആപ്നിയ രോഗികൾക്ക് നൽകുന്ന പ്രധാന ചികിത്സയാണ് പോസിറ്റീവ് പ്രഷർ തെറാപ്പി അഥവാ സിപാപ്പ്. ഇത് ഉറങ്ങുന്ന സമയത്ത് വായുവിനെ പോസിറ്റീവ് മർദ്ദത്തിൽ ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ട് ശ്വാസം കടക്കുന്ന വഴി എപ്പോഴും തുറന്നിരിക്കാൻ സഹായിക്കുകയും അതുവഴി കൂർക്കം വലി ഒഴിവാക്കുകയും ചെയ്യും. താടിയെല്ലിന്റെയും നാക്കിന്റെയും ഘടനാപരമായ പ്രത്യേകതകൾ കൊണ്ട് കൂർക്കം വലി ഉണ്ടാകുന്ന രോഗികൾക്ക് ഉറങ്ങുമ്പോൾ താടിയെല്ലിനെയും നാക്കിനെയും മുന്നോട്ട് തള്ളി നിർത്തുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ച് കൂർക്കം വലി കുറയ്ക്കാൻ സാധിക്കും. ശ്വാസനാളത്തിലുണ്ടാകുന്ന ഗുരുതരമായ തടസ്സങ്ങൾ നീക്കുന്നതിനായി വിവിധതരം ശസ്ത്രക്രിയകളുണ്ട്. മൂക്കിലെ വളഞ്ഞ അസ്ഥിയും തരുണാസ്ഥിയും നേരെയാക്കുക, മൂക്കിനുള്ളിലെ നീർവീക്കമുള്ള ദശകൾ ചുരുക്കുക, ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമാകുന്ന ടോൺസിലുകളും അഡിനോയിഡും നീക്കം ചെയ്യുക, തൊണ്ടയിൽ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അധിക കോശങ്ങൾ നീക്കം ചെയ്യുക, നാവിന്റെ വലുപ്പം കുറയ്ക്കുക എന്നിവ അവയിൽ ചിലതാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് പുറമെ വ്യായാമം വഴി തൊണ്ടയിലെ പേശികളെ ശക്തിപ്പെടുത്തുന്ന പ്രത്യേക വ്യായാമ മുറകളും ആധുനിക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകളും കൂർക്കം വലിയുടെ കാരണങ്ങളും പരിശോധിച്ച് വിദഗ്ധ ഡോക്ടറുടെ സഹായത്തോടെ തീരുമാനിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ, കൂർക്കം വലി എന്നാൽ ആഴത്തിലുള്ള ഉറക്കത്തിന്റെ അടയാളമല്ല, ഉറക്കത്തിൽ ശ്വാസതടസ്സം നേരിടുന്നു എന്നതിന്റെ തെളിവാണ്. ഇത് ശരിയായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യും. ശരിയായ ഉറക്കം നൽകുന്ന ഉന്മേഷം വ്യക്തികളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉറക്കം ഒരു ആഡംബരമല്ല, അത് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്.
1: കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ലെജിസ്ലേറ്റേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2nd ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18th തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
2: केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
1: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പ് കോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 2,00,000 രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
4: ഗുണഭോക്താക്കൾക്ക് 2,00,000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ്, ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2,00,000 രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
1: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിനെ പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3,494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898 നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം പ്രവർത്തനത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18-ന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: ആകാശവാണി സമയം 1:00.

1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ആദ്യ ഗാനത്തിലേക്ക് എം ജി ശ്രീകുമാർ പാടിയതാണ് ചിത്രം നരസിംഹം. രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: കൊമ്പനോണം കൊമ്പനോഫ്.
1: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഗാനരചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഗായകൻ യേശുദാസ്.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുര.

മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം ധ്വനി, രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി, സംഗീതം പകർന്നത് നൌഷാദ്, ഗായിക

0: നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഗാനരചയിതാവ് ശ്രീകുമാരൻ നമ്പി, സംഗീത സംവിധായകൻ പി സുന്ദരരാജൻ, ഗായകൻ എം ജി ശ്രീകുമാർ, ചിത്രം അപ്പോ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കുടുംബസമേതം ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസന്റെ ഈണം, ഗായകർ യേശുദാസും മിൻമിനിയും.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: അങ്ങനെയൊരു അവധിക്കാലത്ത് ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളും ജോൺസന്റെ ഈണവും, പാടിയവർ എം ജി ശ്രീകുമാറും ചിത്രയും.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി. ഒരു വട്ടം കൂടി തുടരുകയാണ്. ഈ ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ഓമന തിങ്കൾ. ഗാനരചന ബിജു തിരുമല, സംഗീത സംവിധാനം MB ശ്രീനിവാസ്.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: കാർത്തിക് പാടിയ ഗാനം ചിത്രം നീലത്താമര, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിത്രം കണ്ണകി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധാനം കൈതപ്രം വിശ്വനാഥൻ. ഗായകൻ MG ശ്രീകുമാർ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയതാണ് ചിത്രം കമലദളം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, 1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഒരു വട്ടം കൂടി ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുരവധ.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, അമ്പൂരി ജയൻ, വിഷ്ണു സി വി. സംവിധാനം എൻ വാസുദേവ്.
1: വാതിൽ തുറക്കണ്ട ശോഭേ, ആ ഗുണ്ടകൾ തന്നെയായിരിക്കും.
2: നമ്മൾ എന്തിനാ മായമ്മയെ പേടിക്കുന്നത്? ഇത് പ്രസിദ്ധമായ ഒരു ആശുപത്രിയാ, ശക്തമായ സംരക്ഷണമുള്ള സ്ഥലം. കൂലിത്തലിന് നടക്കുന്ന ചെറ്റകൾ ഇവിടെ കയറി വന്ന റൌഡിസം കാണിച്ച സെക്യൂരിറ്റിക്കാരും പോലീസും ഒക്കെ പാഞ്ഞെത്തും.
1: അതിനുള്ള അവസരം ഒന്നും ഉണ്ടാക്കണ്ട. വാതിൽ തുറക്കാതിരുന്നാൽ കുറെ നേരം മുട്ടിയിട്ട് അവരങ്ങ് തിരിച്ചു പോയിക്കൊള്ളു.
2: വേണ്ട, ഞാൻ വാതിൽ തുറക്കാം, അറിയണമല്ലോ.
1: ഇവരാ, ഇവര് തന്നെയാ ശോഭയെ അന്വേഷിച്ചു വന്നത്. എവിടെ പോയി, എന്തിനു പോയി, എപ്പോ വരൂ എന്നൊക്കെ.
2: നിങ്ങൾ ആരാ, എന്ത് വേണം? ചോദിച്ചത് കേട്ടില്ലേ, എന്താ വേണ്ടതെന്ന്?
3: ശോഭേ, ഞങ്ങള് മനസ്സിലായില്ലേ?
2: കാണുമ്പോ തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്ന മുൻപരിചയൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ.
1: അനിയന്മാരെ, ദേ ഈ കട്ടിലിൽ കിടക്കുന്ന സ്ത്രീരൂപം കണ്ടോ? ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വലിയൊരു പരീക്ഷണം കാത്തുകിടക്കുന്ന സാധു ഈ ശോഭയുടെ ചേച്ചിയാ. ചേച്ചിയുടെ അവസ്ഥ ഓർത്ത് മനസ്സ് നേരി ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിനോട് ഒരല്പം കരുണ കാണിക്കണം.
2: മായമ്മേ, അത്തരം വാക്കുകളുടെ മഹത്വം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഈ നികൃഷ്ട ജീവികളോടാണോ ഇങ്ങനെയൊക്കെ?
1: അപ്പോ ശോഭയ്ക്ക് ഇവരെ അറിയാമോ?
2: അറിയാം. ചാകുന്നത് വരെ ഓർത്ത് ചിരിക്കാനും രസിക്കാനും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച നല്ല സുഹൃത്തുക്കൾ.
1: അപ്പോ നമ്മൾ പ്രതീക്ഷിച്ച് ഭയന്ന ഗുണ്ടകളല്ല അല്ലേ?
2: അല്ല, അവരെക്കാൾ ഗ്രേഡ് കൂടിയ ആഭാസന്മാർ.
3: ശോഭേ, ഞാൻ ശോഭയോട് കാണിച്ചത് ദ്രോഹമാണെന്നും അത് ദുരന്തമാണെന്നും ചിന്തിക്കുവാനുള്ള കഴിവ് അന്നെനിക്കില്ലായിരുന്നു. അതിന്റെ കുറ്റബോധം അനുഭവിച്ചു തുടങ്ങുമ്പോഴാ മനസ്സിലാകുന്നത്.
4: അതെ ശോഭേ, ഇപ്പോ ഈ വിശ്വന്റെ മനസ്സിൽ വെന്തുരുക്കുന്ന പശ്ചാത്താപം മാത്രമേ ഉള്ളൂ.
2: മനു വിശ്വന്റെ മനസാക്ഷി തെളിയിക്കാമെന്ന വക്കീലാണോ?
4: അല്ല, കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി നീതീകരിക്കാനൊന്നും വന്നതല്ല.
2: പിന്നെ പിന്നെ എന്തിനിവിടെ വന്നു?
4: അത് പിന്നെ ഈ വിശ്വൻ.
2: വേണ്ട, കേൾക്കുമ്പോ തല ചുരുക്കുന്ന പേരാ അത്. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപവും ഇത് തന്നെ. മറ്റുള്ളവരുടെ ജീവിതം

0: ജീവിതം തകർത്തെറിയാൻ പിറവിയെടുത്ത ഒരു പാഴ് ജന്മം.
1: ശോഭ, അത്രയ്ക്കങ്ങ് വേണ്ട മോളെ. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആളിന്റെ മുഖം കണ്ടാലറിയാം മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ടെന്ന്.
0: വേദനയോ ഇവനോ?
2: വേദന മാത്രമല്ല, ശോഭയ്ക്ക് വേണ്ടി എന്റെ പ്രാണൻ വേണമെങ്കിലും തരാൻ തയ്യാറായി വന്നതാ ഞാൻ.
0: ഇത്രയും വില കുറഞ്ഞ തമാശയൊന്നും വേണ്ട. ചിരിയും സന്തോഷവും ഒക്കെ കൈവിട്ടു പോയൊരു പെണ്ണാ ഞാൻ, അതുകൊണ്ട് ചിരി വരില്ല.
2: ശോഭ, ബി സീരിയസ്.
0: യെസ്, ഐ ആം സീരിയസ്. അനുഭവങ്ങൾ കൊണ്ട് എന്ത് മേധും ഗൗരവത്തോടെ നേരിടാൻ ബിരുദം നേടിയ സീരിയസ് ഗേൾ. ഈ സാഹചര്യവും സന്ദർഭവും ഒക്കെ സീരിയസിന്റെ പരിധിക്കും അപ്പുറമാണ്. പൊയ്ക്കോളൂ, ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: വിശ്വ, ഇപ്പോ നമുക്ക് പോകാം. ശോഭ വലിയ ടെൻഷനിലാണ്, റിലാക്സ് ചെയ്യട്ടെ. നമുക്ക് പിന്നീട് വരാം, വീണ്ടും കാണാം.
0: മനു, അതിന് ശ്രമിക്കരുത്. കഴിയുമെങ്കിൽ വീണ്ടും കാണാതിരിക്കാനാണ് ഇയാളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്.
2: കാണും, ഇനി അങ്ങോട്ട് എന്തിനു കൂടെ ഉണ്ടാവുകയും ചെയ്യും. ശോഭയുടെ പ്രതികാരം എന്തു തന്നെയാണെങ്കിലും സഹിച്ചുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവും.
0: പ്രതികാരമുണ്ട്, എന്റെ ഉള്ളിൽ ഭണം വിടർത്തി നിൽക്കുന്ന പ്രതികാരം. പക്ഷേ ആദ്യം നിങ്ങളോടല്ല. ഈ കിടക്കുന്ന ജീവജടം കണ്ടോ? എന്റെ ചേച്ചിയുടെ ജീവിതം കശക്കിയെറിഞ്ഞ അജ്ഞാതനായ ഒരു മനുഷ്യ മൃഗത്തോട് എനിക്കവനെ കണ്ടെത്തണം, കടിച്ചു കീറി കൊല്ലണം.
2: ചേച്ചിയെ പറയൂ ശോഭേ, എന്തു പറ്റി?
0: മുഴുഭ്രാന്തിയായി എന്റെ ചേച്ചി അച്ഛനില്ലാത്ത ഒരു ചോര കുഞ്ഞിനെ പ്രസവിച്ച് സ്വബോധമില്ലാതെ ഞെരിച്ചു കൊല്ലുന്നത് കാണേണ്ടി വരുന്ന നിർഭാഗ്യം എനിക്ക് സമ്മാനിച്ച ഒരു രാക്ഷസൻ.
2: അയാൾ ആരാണെന്നറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: ചേച്ചിയുടെ സ്വബോധം വീണ്ടും കിട്ടുകയാണെങ്കിൽ മാത്രം.
2: വീണ്ടും കിട്ടും. ഈ സൈക്കോയിൽ എത്തിയിട്ടുള്ള ഇതിലും വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ വിജയ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ചേച്ചി പറയാതെ തന്നെ ഞാൻ ആ വ്യക്തിയെ കണ്ടെത്തി ശോഭയുടെ മുന്നിൽ കൊണ്ടു നിർത്തും.
0: അവനെ കൊന്നിട്ട് നിങ്ങളോടുള്ള പ്രതികാരം ഞാൻ ഇളവ് ചെയ്തു തരും.
2: ശോഭ കൊലയാളിയാവുകയല്ല വേണ്ടത്, പ്രതികാരം ഉപേക്ഷിച്ചിട്ട് ചേച്ചിയുടെ പുനർജീവിതത്തിനുള്ള പ്രതിവിധിയാണ് ഉണ്ടാകേണ്ടത്. ചേച്ചിയും കുഞ്ഞും അയാളോടൊപ്പമുള്ള ഒരു നല്ല കുടുംബജീവിതം, അതാണ് പ്രതിവിധി. അതാണ് ശോഭ ചേച്ചിക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗത്തിന്റെ ഫലപ്രാപ്തി.
1: ആ പറഞ്ഞത് ശരിയാ മോളെ.
0: മായമേ,
4: ലക്ഷ്മി വേണ്ട, ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാനും ബ്രീഫ് കേസ് പിടിച്ചു വാങ്ങാനും ശ്രമിക്കണ്ട.
5: ഇന്നെന്താ പെട്ടെന്നൊരു ഭാവമാറ്റം? വർമ്മ സാറ് വീട്ടിൽ വന്ന് കയറുമ്പോ ഞാനിതൊക്കെ പതിവായി ചെയ്യാറുള്ളതല്ലേ.
4: ഇവിടെ പതിവുകൾ പലതും തെറ്റുന്നുണ്ട്.
5: അയ്യോ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പതിവും തെറ്റിച്ചിട്ടില്ല.
4: ലക്ഷ്മിക്ക് തെറ്റുപറ്റുന്നെന്ന് തോന്നുമ്പോ ഞാൻ നേരിട്ട് തിരുത്തി തന്നോളാം.
5: എന്തായിരിക്കും തെറ്റിയത്? വിയർത്തിട്ടുണ്ടല്ലോ, കാറിൽ എ സി ഓൺ ചെയ്തില്ലേ?
4: എ സിയുടെ തണുപ്പ് കൊണ്ട് എന്റെ ഉള്ളിലെ ചൂട് മാറില്ല.
5: വന്നു കയറിയപ്പോഴേ മനസ്സിലായി ഡോക്ടർക്ക് ഉള്ളിൽ നല്ല ചൂടാണെന്ന്. തണുത്തത് വേണ്ടെങ്കിൽ വേണ്ട, നല്ല ചൂടുള്ള ചായ തന്നെ എടുക്കാം. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ.
4: പലതും മറക്കാൻ കഴിയുന്നത് ക്ലിനിക്കിൽ ചെല്ലുമ്പോഴാണ്. ഉള്ള ദുഃഖങ്ങളൊക്കെ അവിടെയും കയറി വരാൻ തുടങ്ങി.
5: ആശുപത്രിയില് ആരാ ഡോക്ടറെ?
4: എന്റെ ദുഃഖം വേറെ ആരാ?
5: ഓ, മോന്റെ കാര്യമാണോ? ചെറുപ്പത്തിന്റെ ഇളക്കങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അവന്. അതൊക്കെ അവന്റെ ഭാവിക്ക് അപകടം വരുത്തിവെച്ചുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്തൊക്കെയായാലും നമ്മുടെ മോൻ നമുക്ക് ഒരു ദുഃഖമാണോ ഡോക്ടറെ?
4: മോനാണെങ്കിലും അല്ലെങ്കിലും മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾ ഏൽപ്പിച്ചാൽ ദുഃഖം തന്നെയാണ്.
5: ആ കാർ അപകടത്തിന് ശേഷം അവൻ ആകെ മാറി. ചിരിയും സന്തോഷവുമില്ല, അധികം സംസാരമില്ല. വേദനിച്ച് മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടുന്നത് കാണുമ്പോ സങ്കടം സഹിക്കുന്നില്ല എനിക്ക്.
4: മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിയാ മതിയെന്ന് അവനോട് പറഞ്ഞേക്കണം. പത്രങ്ങളിൽ അച്ചടിച്ച് വന്നതൊക്കെ ആശുപത്രിയിലുള്ളവർ മറന്നിട്ടുണ്ടാവില്ല. അവിടെ കയറിയിറങ്ങി വീണ്ടും എന്റെ മാനം ഉരുക്കണ്ട.
5: മോൻ ആശുപത്രിയിൽ വന്നോ? വീടിന് പുറത്തിറങ്ങാതെ കഴിഞ്ഞിരുന്നവനാ. ആശുപത്രിയിൽ വെച്ച് കണ്ടെങ്കിൽ തക്കതായ കാര്യം കാണും. അവന് എന്തെങ്കിലും അസുഖം ഡോക്ടറെ?
4: അവന് ഒരസുഖമേ ഉള്ളൂ, ഞാൻ ജീവിച്ചിരിക്കുന്നത്.
5: എന്താ ഇത്? എന്റെ ചങ്കിൽ കൊള്ളുന്ന വാക്കുകൾ പലതും ഡോക്ടർ ഇപ്പൊ പ്രയോഗിച്ചു തുടങ്ങി. വേണ്ട, ഇനി ഇങ്ങനെയുള്ള ഭാഷയൊന്നും ശീലമാക്കരുത് ഡോക്ടറെ.
4: ഞാനും ഒരു മനുഷ്യനാ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോ വാക്കുകൾക്ക് നിയന്ത്രണം വിട്ടുപോകും.
5: ഡോക്ടർ വെറും ഒരു സാധാരണ മനുഷ്യനല്ല.
4: പ്രൊഫഷനെ സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ വേണ്ട, ഏത് സാഹചര്യത്തിലും ആ ഫീൽഡിൽ ഞാൻ ഫ്രഷ് ആണ്, പെർഫെക്റ്റുമാണ്. കുടുംബത്തിലാ പ്രശ്നം.
5: അച്ഛനും മകനും

0: ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒരു വീട്ടിൽ മുഖത്തോട് മുഖം നോക്കുക പോലും ചെയ്യാതെ അന്യരെ പോലെ കഴിയാനാണോ തീരുമാനം?
1: അതിൽ മറ്റാർക്കെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്റെ റെസ്റ്റ് ഹൗസിൽ കഴിഞ്ഞുകൂടിക്കോളാം.
0: അത് വേണ്ട. പേരും പ്രശസ്തിയും പിന്നെ ഈ കണ്ടതൊക്കെയും സമ്പാദിച്ചിട്ടും സ്വന്തം വീട്ടില് മനസമാധാനം നഷ്ടപ്പെടുന്നത് മകന്റെ സാമീപ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ അവനെ അടിച്ചിറക്കിയേക്കാം. ദേ വരുന്നുണ്ട്, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേക്കാം.
1: ഞാൻ എന്റെ മുറിയിലേക്ക് പോയതിനു ശേഷം മതി അമ്മ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. അച്ഛന്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ അവനൊരു അപകർഷത തോന്നും. ഞാൻ കാരണം അത് വേണ്ട.
2: അമ്മേ,
0: നീ എവിടെ പോയിരുന്നടാ?
2: ആ വെറുതെ ഒന്ന് പുറത്തിറങ്ങി. അച്ഛൻ ഷൗട്ട് ചെയ്തുകൊണ്ടാണല്ലോ കയറി പോയത്. എന്തിനമ്മേ?
0: നീ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ?
2: ആ അമ്മ എങ്ങനെ അറിഞ്ഞു?
0: അച്ഛൻ അവിടെ വെച്ച് നിന്നെ കണ്ടു. മോനെ, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? സുഖമില്ലായ്മ വല്ലതും?
2: ഏയ് ഒന്നുമില്ല അമ്മേ.
0: അപകടം ഉണ്ടായതിന്റെ പ്രശ്നം എന്തെങ്കിലും?
2: ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ ഒരാളെ കാണാൻ വേണ്ടി പോയതാ.
0: മോനെ, എന്തെങ്കിലും തോന്നിയാൽ അച്ഛനെ കാണാൻ മടിയുണ്ടെങ്കിൽ മോനെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറെ കണ്ട് വേണ്ടത് ചെയ്യണം കേട്ടോ.
2: ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല.
0: എന്നാ വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം.
3: പപ്പേട്ടാ.
4: എന്താ ബാബാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും ശാഠ്യം പിടിച്ചിട്ടും? എന്താ കാര്യം? ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ.
3: അടങ്ങിയില്ല ഞാൻ. എന്റെ ഈ മുറിയിൽ വെച്ച് എന്റെ മോന്തയ്ക്കടിക്കുകയും ചവിട്ടി താഴെയിടുകയും ചെയ്തിട്ട് ശീലാപതി ചമഞ്ഞ് രക്ഷപ്പെട്ട അവളെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ കിട്ടണം.
4: കിട്ടും, കിട്ടിക്കും. ഞാൻ ഈ പപ്പേട്ടനാ പറയുന്നത്.
3: പപ്പേട്ടൻ കൊണ്ടുവന്ന പെണ്ണായതുകൊണ്ടാ പപ്പേട്ടനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ പിള്ളാരോട് പറഞ്ഞാൽ 24 മണിക്കൂറിനകം പിള്ളാരെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട് തരും.
4: അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ബാവാ, അപകടമാ. ബാവായ്ക്ക് ഒരു ദിവസത്തെ ആവേശവും വാശിയും മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട മുതലാ. നശിപ്പിക്കരുത്, ബുദ്ധിപൂർവം ട്രാക്കിലാക്കിയാൽ ഉടൻ ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കും. ആ
3: ബുദ്ധി, എന്ത് ബുദ്ധി! ബുദ്ധിയും മിടുക്കുമുള്ളവൻ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 4-5 തടിയന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ അവളും നമ്മളുമായി കലിപ്പിലാണെന്ന് മനസ്സിലായ അവൻ ഒരു സൂപ്പർ ഷോ അങ്ങ് നടത്തി അവളെ പോക്കി കാറിൽ കയറ്റി സ്ഥലം വിട്ടു. അതാ ബുദ്ധി.
4: അതെ, പ്രശസ്തനായ ഡോക്ടറാണെന്നും മന്ത്രിമാരുമായിട്ടൊക്കെ പിടിപാടുണ്ടെന്നും പറഞ്ഞ് പോലീസ് കമ്മീഷണറെ വിളിക്കാൻ തുടങ്ങുമ്പോ വിടാതിരിക്കാൻ പറ്റുമോ?
3: അതുകൊണ്ടെന്താ, പപ്പേട്ടൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നേട്ടം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
4: അത് വെറും തോന്നല. അവൾ ഇതുവരെ ആശുപത്രി വിട്ടേ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ കണ്ടു, ആശുപത്രി പോയി കണ്ടു. എന്റെ മോളെയും കൊണ്ടുപോയിരുന്നു.
3: അതെന്തിനാ മോളെ കൊണ്ടുപോയത്?
4: ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാ.
3: എന്ത് ഡൗട്ട്?
4: എന്നെ അവൾ സംശയിക്കുന്നുണ്ടോ എന്ന ഡൗട്ട്.
3: എന്ത് സംശയം?
4: ബാവയുടെ അടുത്ത് ഞാൻ അവളെ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് ചതിക്കാൻ കൊണ്ടെത്തിച്ചതാണെന്ന് തോന്നിയോ എന്ന് എനിക്കൊരു സംശയം.
3: എന്നിട്ട്?
4: എന്നിട്ടെന്താ, ഒരു സംശയവുമില്ല, സ്നേഹക്കുറവുമില്ല. മോളോട് വലിയ സ്നേഹമായിരുന്നു. ഇനി എന്റെ റൂട്ടിലേക്കുള്ള കെണി ഞാൻ പണിഞ്ഞു തുടങ്ങും. ആദ്യത്തെ കെണി പാസ്സായാൽ പിന്നെ അവൾ എന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിക്കും, പപ്പേട്ടാ ആട്ടോ ഉണ്ടോ സവാരി പോവാൻ എന്ന്.
3: പപ്പേട്ടന്റെ ഈ പോക്കിന് ആ ലെവലിൽ എത്തിക്കിട്ടുമ്പോ ഞാൻ നരയ്ക്കും, മൂക്കി പല്ലും വരും. ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് നേരിട്ടൊന്ന് മുട്ടാൻ പോകുവാ.
4: അരുതരുത്, അബദ്ധം കാണിക്കരുത്. സപ്പോസ്
5: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം.

ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാവ, അമ്പൂരി ജയൻ, മനു, വിഷ്ണു സി വി. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

വമ്പനോളം കൊമ്പനോക്ക് ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണ.

മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. സമയം 2:30 ആകാശവാണി.

0: अच्छा, तो श्रोताओं, इस कार्यक्रम के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब मुझे यानी अजीत को उमंग कार्यक्रम की तकनीकी टीम यानी
1: जगबंधु
0: चेतना,
1: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
1: नमस्कार। उमंग, उमंग, उमंग,
2: ഇനി സമയവും പണവും ലാഭിക്കാം, നീതി നേടിയെടുക്കാം. ഈ ജാഗ്രതി പോർട്ടലിലെ ഈ ദാഖിൽ സംവിധാനം വഴി ഉപഭോക്തൃ കോടതികളിൽ നേരിട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ അതിന്റെ പുരോഗതി അറിയുന്നത് വരെ എല്ലാം ഡിജിറ്റൽ. സുതാര്യമായ ഉപഭോക്തൃ സേവനത്തിനായി ഇന്ന് തന്നെ ഈ ജാഗ്രതി പോർട്ടൽ സന്ദർശിക്കൂ.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുര.

0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. സമയം 3:00, ആകാശവാണി.
1: സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ ബി മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
2: നമുക്കറിയാം, സ്മാർട്ട് ഫോണുകളും ഓൺലൈൻ ബാങ്കിങ്ങും സാമൂഹിക മാധ്യമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. സർ, ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓൺലൈൻ തട്ടിപ്പ് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
3: നിലവിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ, പണം കൂടുതലായി നഷ്ടപ്പെടുന്നത് ട്രേഡിംഗ് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നിരവധി ഫിഷിംഗ് ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, അഡ്വർടൈസ്മെൻ്റ് സ്കാമുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പരസ്യങ്ങളിൽ ആകർഷ്ടരായിട്ട് ആ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി പണം കൈമാറുന്നത്, ജോബ് സ്കാമുകൾ, പണം കൈവശം ഇല്ലെങ്കിലും ആൾക്കാർ തട്ടിപ്പിന് ഇരയാകുന്നതാണ്, ലോൺ ആപ്പുകൾ, അത് ഒരുപാട് തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവ് സ്ക്രീമിങ്ങിനായിട്ട് നമ്മളിൽ നിന്ന് പണം ആവശ്യപ്പെടുക, OLX-ൽ പ്രോഡക്റ്റുകൾ വിൽക്കാൻ എന്ന പേരിൽ തട്ടിപ്പുകൾ നടത്തുക, അങ്ങനെ ദിനം പ്രതി ധാരാളമായിട്ടുള്ള സൈബർ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
2: സർ, ഇതിൽ കൂടുതലായിട്ടും ഏതെങ്കിലും പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പുകാരൻ ഇതിൽപ്പെടുന്നവരിൽ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
3: ഓരോ കേസുകൾക്കും അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് വ്യത്യസ്തമാണ്. അതായത് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കേസുകളിൽ എബവ് 60 സീനിയർ സിറ്റിസനെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരെ ലോൺ ആപ്പുകൾ പോലെയുള്ള കേസുകളിലും ജോബ് സ്കാം പോലെയുള്ള കേസുകളിലും വീട്ടമ്മമാർ, പ്രൈവറ്റ് എംപ്ലോയീസ് അങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് കേസ്. പിന്നെ ട്രേഡിംഗ് പോലെയുള്ളത് ഹൈലി പ്രൊഫഷണലും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് തുടങ്ങി എല്ലാ മേഖലയിൽപ്പെട്ടവരെയും ബാധിക്കാറുണ്ട്.
2: നമുക്കൊരു കോൾ ഉണ്ട്. ആരാണ്? ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇതാരാണ് വിളിക്കുന്നത്?
4: ബാംഗ്ലൂരിന്നാണ്
2: വിളിക്കുന്നത്. ആ, ചോദിച്ചോളൂ ടീച്ചോ.
4: അതെ, ഞാൻ വിളിച്ചതേ, നമുക്ക് ഈ നോർമൽ മെസ്സേജിൽ വന്നിട്ട് നമുക്ക് വിത്ത് ബാങ്കിന്റെ ലോഗോ വെച്ചിട്ടാണ് നമുക്ക് ലിങ്ക് വരുന്നത്. നമ്മളിപ്പോ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ ലോൺ പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകുന്നത്.
3: അതെ, ഇത്തരത്തിൽ വരുന്ന ലിങ്കുകള് APK ഫയലുകളാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ, SMS, കോണ്ടാക്ട്, അങ്ങനെ നമ്മുടെ യൂസർ ക്രെഡൻഷ്യൽസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധികൾ പെർമിഷൻ എടുക്കുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഒരിക്കലും ഈ ബാങ്കുകൾ നമ്മുടെ ലോഗോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്കതിൽ ചെറിയ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലിങ്കുകളിൽ ഒരിക്കലും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരാക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കരുത്. അത് തട്ടിപ്പിനിരയാകും. ആൻഡ്രോയിഡ് ഫോണുകളെക്കാൾ അല്പം കൂടി ഹൈലി സെക്യൂർ ആണ് നമ്മുടെ ഐഫോണുകൾ. അപ്പൊ ഐഫോണുകളിൽ ഇത്തരത്തിലുള്ള ലിങ്കുകൾ പെട്ടെന്ന് വർക്ക് ചെയ്യാറില്ല. എങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ലിങ്കുകൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക്, നമ്മളൊന്ന് ചിന്തിച്ച് അതൊന്ന് വെരിഫൈ ചെയ്ത് ഇത് നമ്മുടെ ആവശ്യപ്പെട്ട സോഴ്സിൽ നിന്നാണ്, നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന്, ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവൂ.
4: നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കുന്നത് അതോ നോർമൽ നമ്മുടെ ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്?
3: ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ 1930 എന്ന് പറയുന്ന സൈബർ ക്രൈമിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് അതേസമയം ഇത് ബാങ്കിലേക്ക് പോകുമെങ്കിലും നമ്മുടെ ബാങ്കിൻ ഇടപാടുകളും ഇനിയുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നമുക്ക് തന്നെ ബാങ്ക് മാനേജറെ കൊണ്ട് ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടിട്ട് ആ അക്കൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും. ആദ്യം നമ്മൾ 1930-ൽ തന്നെ ബന്ധപ്പെടുക. അതിനുശേഷം പണം എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുന്നതിനുള്ള പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി രജിസ്റ്റർ ആയി പോകും, തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ബാങ്കിനും ഇൻഫർമേഷൻ പോകാറുണ്ട്. ബ്രാഞ്ചിനെ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: വിളിച്ചതിന് നന്ദി. താങ്ക് യു സാർ. ഇപ്പോൾ പറഞ്ഞു നമ്മൾ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 1930 അതിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
3: അതെ അതെ.
2: അതിനുശേഷം നമ്മുടെ ബാങ്കിനെ ഇൻഫോം ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജിനെ കുറിച്ചാണ്. ഇതുപോലെ സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാം കടകളിൽ പോകുന്നു, അതുപോലെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നവരാണ് കൂടുതലും പേര്. അപ്പൊ അതിൽ എങ്ങനെയാണ് തട്ടിപ്പിന് ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിൽ പെട്ടു പോകാൻ ഉള്ള സാധ്യത എങ്ങനെയാണ്?
3: ഇന്ന് ഡിജിറ്റൽ യുഗത്തില് ഏറെയും നമ്മൾ QR കോഡുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശ്വാസ്യതയല്ല അത്. ഒരിക്കലും നമുക്ക് പണം ലഭിക്കാൻ വേണ്ടി ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ടതില്ല. നമ്മൾ നൽകാനാണ് QR കോഡ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലെന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്യരുത്. വിശ്വാസ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ കഴിയുന്നതും QR കോഡ് സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റ് ലിങ്കുകൾ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻ സെറ്റിംഗ്സിലേക്കൊക്കെ അറിയാതെ തന്നെ വരും. നമുക്കത് തിരിച്ചറിയാൻ സാധാരണക്കാരൊരിക്കലും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ്യത ഇല്ലാത്ത QR കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
2: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, സാറിന്റെ പേരെന്താണ്? ചോദിച്ചോളൂ.
5: ഞാൻ ഈ ഡിജിറ്റൽ സംവിധാനത്തിലെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള പണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ തന്നെ ഇപ്പോ നമ്മുടെ ഫേസ്ബുക്ക് വഴിയൊക്കെ നിരവധി ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഈ സൈബറിൽ പരാതിപ്പെട്ടാൽ പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിന്റെ സംവിധാനങ്ങൾ തിരിച്ചു കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ സാർ?
3: സാർ, പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലതാമസം തിരിച്ചു കിട്ടുന്നതിന് ഒരു തടസ്സമായി വരും. അപ്പോൾ എത്രയും വേഗം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സംവിധാനത്തിൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പണം ബാങ്ക് ലെയർ വൈസ് ട്രാൻസാക്ഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1930 സൈബർ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 ഹവറാണ് ഉദ്ദേശിക്കുന്നത്. ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു കിട്ടുന്നതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് തുടർന്നുള്ള നഷ്ടങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ബാങ്ക് ഇടപാടുകളിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് ഇൻറ്റിമേഷൻ നൽകുന്നതിനും മറ്റും ഈ പരാതി നിങ്ങൾ ചെയ്തേ മതിയാവും.
2: വിളിച്ചതിന് നന്ദി സാർ. താങ്ക് യു സാർ. അതുപോലെ നമുക്കറിയാം നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അതിൽ ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഫോൺ യൂസ് ചെയ്യും?
3: നമ്മുടെ മൊബൈൽ ഫോണുകളാണ് ഇന്ന് നമ്മുടെ ബാങ്കും നമ്മുടെ സന്തത സഹചാരിയും നമ്മുടെ സുഹൃത്തും സഹയാത്രികനും എല്ലാം. ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളുടെ കാലഘട്ടമാണ്. നമ്മൾ മൊബൈൽ ഫോണുകൾ സെക്യൂർ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ബാക്കിപത്രമായ തുക നഷ്ടപ്പെടുന്നതിന് ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, 2-സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ പോലെയുള്ള മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉറപ്പാക്കിയിരിക്കണം. പാസ്വേഡുകൾ മിക്കവാറും ഒക്കെ നമുക്കറിയാം, നമുക്ക് ഓർമ്മയെ ഒരുപാട് ഇടപാടുകൾക്ക് ഇന്ന് പാസ്വേഡുകൾ ആവശ്യമാണ്. എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഇടുന്ന ഒരു ശീലം നമ്മുടെ ആൾക്കാർക്ക്

0: ഉണ്ട്. അതൊരിക്കലും പാടില്ല, അത് ഒഴിവാക്കണം. മാത്രവുമല്ല, നമ്മൾ ബാങ്കിങ് ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ പബ്ലിക് വൈഫൈ സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കരുത്. സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ നെറ്റ്വർക്ക് ഇടപാടുകൾ തന്നെ ചെയ്യണം. ലിങ്കുകളും ഗൂഗിളിൽ തിരച്ചിൽ നടത്തിയും ഒക്കെ പണമിടപാട് നടത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ പണമിടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ മൊബൈൽ എപ്പോഴും സെക്യൂർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: പിന്നെ സർ, നമ്മുടെ ഈ നമുക്ക് ലോക്ക് ഉണ്ടല്ലോ ഫോണിന്, ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: നമ്മുടെ മൊബൈൽ ഫോണ് പെട്ടെന്ന് ഒരാളെ നമുക്ക് നഷ്ടപ്പെടാം, ഏത് വിധേനയും, അല്ലെങ്കിൽ ഏത് സമയത്ത് മോഷണം പോകാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് യാത്രക്കിടയിലൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സെക്യൂർ അല്ല എങ്കിൽ നമ്പർ ലോക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ബയോമെട്രിക് ഫിംഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി കൺസേൺ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് യഥേഷ്ടം നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണം കൈമാറുന്നതിനും നമ്മുടെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നതിനും നമ്മുടെ നമ്പറുകൾ ദുരുപയോഗപ്പെടുത്തുന്നതിനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, അതിലുള്ള ഫോട്ടോസ് ഇതെല്ലാം ദുരുപയോഗപ്പെടുത്തുന്നതിന്, നമ്മളൊരു വീട് എങ്ങനെ പൂട്ടി സൂക്ഷിക്കുന്നുവോ അതുപോലെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനെ കൃത്യമായി പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് ണം. അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അതിൽ ഉപയോഗിക്കണം. ഇടയ്ക്കിടെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം.
1: കൂടുതലും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പോലെയുള്ള ലോക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും അല്ലേ?
0: ഫിംഗർ പ്രിന്റ് ഏറ്റവും ശക്തമായിട്ടാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ലോക്കുകൾ ശക്തമാണ്, നമുക്ക് അതുപോലെ തന്നെ അതിൽ എമർജൻസി നമ്പറുകൾ കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആപത്ത് വന്നു, നമുക്കത് പ്രതികരിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് നമ്മെ പറ്റി അറിയണമെങ്കിൽ അത് അത്തരത്തിലുള്ള നമ്പർ, എമർജൻസി നമ്പർ സെറ്റ് ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ ബയോമെട്രിക് എപ്പോഴും യുണീക്കാണ്, അത് മറ്റൊരാളുടെയായിട്ട് ഒരിക്കലും മാച്ച് ആകത്തില്ല. അതുകൊണ്ട് ബയോമെട്രിക് പാസ്വേഡുകൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും.
1: സർ, അതുപോലെ ഇപ്പോൾ കോളിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫോണിലേക്ക് വരുന്നത് പോലീസിൽ നിന്നാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ കോളുകൾ വരാറുണ്ടല്ലോ അടുത്തായിട്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ ആക്ച്വലി എന്തെങ്കിലും മാർഗം ഉണ്ടോ?
0: മാർഗം ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ സോഷ്യൽ എഞ്ചിനീയറിങ് അറ്റാക്കുകളാണ്. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച്, ഇപ്പോൾ എപ്പോഴും നമ്മൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ ആക്റ്റീവാണ്. നമ്മളെ പറ്റിയുള്ള എല്ലാ സ്വകാര്യ വിവരങ്ങളും ഫോട്ടോസും ഒക്കെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളെ പറ്റിയുള്ള പേഴ്സണൽ വിവരങ്ങളെല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസാണ് അല്ലെങ്കിൽ RBI ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. ഒരിക്കലും പോലീസും ബാങ്ക് അധികാരികളും ഒന്നും തന്നെ നമ്മളോട് വിളിച്ച് OTPയോ CVV നമ്പറോ അല്ലെങ്കിൽ പിൻ നമ്പറോ ഒന്നും തന്നെ ചോദിക്കത്തില്ല. അത്തരം ഇടപാടുകൾ, അൺനോൺ കാളുകൾ അപ്പോൾ തന്നെ എന്തു ചെയ്യുക, കട്ട് ചെയ്യുക. ആ നമ്പറിനെ പറ്റി സഞ്ചാർ സാധ്യ ഉൾപ്പെടെയുള്ള പോർട്ടലുകളുണ്ട്, അതിനെ പറ്റി പറയുന്നുണ്ട്. ആ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്യുക.
1: സർ, അതുപോലെ നമുക്കറിയാം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസിലായിട്ട് അക്കൗണ്ട്സ് ഉണ്ടാകും, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെ പല അക്കൗണ്ട്സ് ഉണ്ട്. അത് ഹാക്ക് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ആണെങ്കിൽ കൂടിയും ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഉടൻ തന്നെ?
0: ഈ അടുത്ത സമയത്ത് വന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഈ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളത് ഒട്ടനവധി വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടോ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ടോ ഒക്കെ ചാറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എടുത്തിട്ട് അത് ഹാക്ക് ചെയ്തിട്ട് അതിലൂടെ നമ്മളോട് ചാറ്റ് ചെയ്ത് നമ്മളെ തട്ടിപ്പ് നടത്താനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാട്സപ്പ് ആണ് നമുക്ക് ഒരു നിമിഷം തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് തന്നെ പെട്ടെന്ന് തടസ്സപ്പെട്ടിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡറെ ബന്ധപ്പെടണം. ആ വിവരങ്ങൾ നമ്മുടെ പോലീസുമായിട്ട്, സൈബർ വിഭാഗവുമായിട്ട് cybercrime.gov.in എന്ന് പറയുന്ന സൈറ്റിലോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് ഈ നമ്പറിനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്.
1: ഒരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ രാജശ്രീയാണ്, വടകരയാണ്.
1: ആ ചോദിച്ചോളൂ.
2: ആ അതല്ലേ, ഫോണ് നഷ്ടപ്പെട്ടു പോയാലേ നമുക്കത് തിരിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഫോണിന്റെ ഒരു EMI നമ്പറോ എന്തോ ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു നമ്പറില്ലേ, അത് സാറിന് ഒന്ന് പറയാൻ പറ്റുമോ?
0: നമുക്ക് IME നമ്പറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ IME നമ്പർ നമുക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത് #06# എന്ന് പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്യണം. അത്തരത്തിൽ നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്ക് 2 SIM ഇടാൻ പറ്റുമെങ്കിൽ 2 IME നമ്പറും കിട്ടും. ഈ 2 നമ്പറും ഉപയോഗിക്കാം. അതുപോലെ തന്നെ CEIR എന്ന് പറയുന്ന ഒരു പോർട്ടൽ

0: ഇന്ന് അവൈലബിളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ പോലീസിൻ്റെ തുണ ആപ്ലിക്കേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ആ പരാതിയും കൂടി വെച്ചിട്ട് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ വേറെ ആർക്കും തന്നെ മാഡത്തിൻ്റെ ആ ഫോൺ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു സിം പുതിയതായിട്ട് അതിൽ ഇൻസെർട്ട് ചെയ്താൽ അയാളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കിട്ടുകയും ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്.
1: ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
2: ഹലോ, നമസ്കാരം. എന്റെ പേര് രമ്യ. ഞാൻ തിരുവനന്തപുരം ആര്യനാട് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ മാഡം.
2: സാറേ, എനിക്ക് അറിയുന്നത് ഞാൻ ഇപ്പോ ഓൺലൈൻ വഴി ഇപ്പൊ നമ്മൾ ഡ്രസ്സുകൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തു, കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അത് ഓർഡർ ചെയ്തു. പക്ഷേ നമ്മൾ അതിന്റെ പേയ്മെന്റ് നടത്തുന്നവരെ, അതായത് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നവരെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ ക്യാഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ അതിന് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ചോദിച്ചു. ആ ഷിപ്പിംഗ് ചാർജും ചെയ്തതിന് ശേഷം പക്ഷെ അതിനെ കുറിച്ച്, അതായത് നമുക്ക് ആ ഡെലിവറി കിട്ടുകയും ചെയ്തിട്ടില്ല. പക്ഷെ അതിനുള്ള ഒരു റിപ്ലൈയും നമുക്ക് തന്നിട്ടില്ല. പിന്നെ വാട്സാപ്പ് ചാറ്റിൽ അവർ ഒരു മറുപടിയും തരത്തില്ല. നമ്മൾ ഫോൺ വിളിച്ചാലും എടുക്കാറുമില്ല. അതിന് നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാനൊരു ഇത് ഇമെയിൽ വഴി ഇത് സൈബർ സെല്ലിന് ഞാൻ പരാതി ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു റിപ്ലൈയോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും എനിക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല.
0: ഇന്ന് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്ന ഒരു രീതിയാണ് മാഡം ഇപ്പം അറിയിച്ചത്. നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിനും ഓൺലൈൻ സൈറ്റുകളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എത്തപ്പെടുന്നത് ആദ്യം സെർച്ച് ചെയ്ത് എത്തപ്പെടുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്ന പരസ്യങ്ങളിൽ ആദ്യം കാണുന്നതെല്ലാം അല്ലെങ്കിൽ കുറേയധികം 90% പറ്റിപ്പുകാരുടേതായിരിക്കും. അത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധനം ലഭ്യമില്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഈ സൈറ്റിൻ്റെ വിശ്വാസ്യത നമ്മളൊന്ന് നന്നായിട്ട് വെരിഫൈ ചെയ്യുക. അന്നേരത്തെ വാങ്ങിയിട്ടുള്ളവരുടെയൊക്കെ അതിനകത്ത് ഫീഡ്ബാക്കുകൾ ഇട്ടിരിക്കും, അതൊന്ന് പരിശോധിക്കുക. അതിനുശേഷം വാങ്ങിക്കാവും. ഇതിന് സഹായത്തിനായിട്ട് 1930-ലേക്ക് വിളിക്കാം. വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിനും കൂടുതൽ തട്ടിപ്പിന് മറ്റുള്ളവർ ഇരയാകാതിരിക്കുന്നതിന് സഹായകമാകും. എത്രയും പെട്ടെന്ന് നമ്മളൊരു സാമ്പത്തിക കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാക്കുക. റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാം.
2: ഞാൻ ഒരു കാര്യം, ഞാൻ ഇതൊരു 3 മാസത്തോളമായി, ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. 1 വർഷം വരെ ഉള്ളത് നമുക്ക് ഈ 1930 കൂടെ തന്നെ നമുക്ക് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അന്ന് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ട്രാൻസ്ഫറിൻ്റെ വിവരങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ മാത്രം ഈ 1930 അറിയിച്ചാൽ മതി, രജിസ്റ്റർ ചെയ്യാം. ഇപ്പോഴും ആ സൈറ്റ് ഉപയോഗിച്ച ആൾക്കാരെ പറ്റുകയോ മറ്റ് അത്തരത്തിൽ അക്കൗണ്ടുകളോ നിലവിലുണ്ട് എങ്കിൽ ഈ പണം തിരിച്ചു പിടിക്കാനും പറ്റും.
1: സാർ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ പല സൈറ്റിലും നമുക്കറിയാം, ട്രാവൽ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകാൻ കണക്ഷൻ ഫ്ലൈറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴും പല സൈറ്റിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ അത് ക്യാൻസലായി, എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരികയും അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യും. കൂടുതലും ആളുകൾ ഈ പെട്ടെന്ന് പറഞ്ഞ ആ അർജൻസിയിലാണ് ആളുകൾ ഇതിലേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം.
0: സാമ്പത്തിക തട്ടിപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാന സംവിധാനമാണ് ഈ അർജൻസി ഉണ്ടാകുക. അപ്പം നമുക്ക് ഏറ്റവും ദ്രുതയാണ് ഇപ്പോൾ ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ഒന്നുകൂടിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് ഫണ്ട് അടച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത്തരത്തിൽ അർജൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്തുചാടി പണം കൈമാറ്റത്തിന് ഇടവരുത്തും. അപ്പോൾ അർജൻസി ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഓൺലൈൻ സൈബർ സാമ്പത്തിക ഇടപാടുകൾക്കും മുതിരരുത്. മാത്രമല്ല ഈ സൈറ്റുകളിൽ നമ്മൾ കാണപ്പെടുന്ന അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ബോധ്യം വരുന്നതുവരെ നമ്മൾ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തരുത്.
1: അതുപോലെ വ്യാജ പ്രൊഫൈല്, അതുപോലെ വ്യാജ നിക്ഷേപ പരസ്യങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മാർഗങ്ങളുണ്ടോ?
0: പോലീസിന് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരന് എത്രത്തോളം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതായത് നമുക്ക് ഈ വ്യാജ പ്രൊഫൈലുകളെല്ലാം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളെല്ലാം റീസെൻ്റലി ക്രിയേറ്റഡ് ആയിരിക്കും. ഒരു പരാതിയെങ്കിലും ഇതിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരു തട്ടിപ്പ് സൈറ്റിന് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരു പരാതിയെങ്കിലും റിപ്പോർട്ടായാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ റീസെൻ്റലി ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സൈറ്റിനുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രീതികളെല്ലാം
1: ലോഗോയും
0: എല്ലാം സെയിമായി നമുക്ക് തോന്നും. പക്ഷേ അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഉള്ളതായിരിക്കില്ല.
1: സർ, അടുത്തൊരു കോൾ ഉണ്ട്.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാ വിളിക്കുന്നത്? ആ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കണ്ണൂരിൽ.
0: ചോദിച്ചോളൂ മാഡം.
1: ഇപ്പൊ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് അപ്പോ ഡെലിവറി ആയിട്ടില്ല, അവര് ഒന്നും റിപ്ലൈ ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും?
2: മാഡം, അതിലേക്ക് പണം അടച്ചിട്ടുണ്ടോ?
1: അടച്ചിട്ടുണ്ട്.
2: പണം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ അതിന്റെ ഡെലിവറി നടന്നിട്ടില്ല എങ്കിൽ 80% അത് ഒരു തട്ടിപ്പ് സൈറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം മാഡം, പണം അടച്ചിട്ടുള്ള അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുണ്ട്. ആ നമ്പർ ഉപയോഗിച്ച് 1930 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും.
0: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
3: പ്രസാദ് കുമാർ.
0: ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഇത് തൃക്കരിപ്പൂരിൽ നിന്നാണ് സാറേ.
0: ആ ചോദിച്ചോ
3: സാറേ. ഞാൻ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവില് ജെമിനി, ചാറ്റ് ജിപിടി എല്ലാം നിലവില് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നതല്ലേ? നിലവില് ഇപ്പം കുറച്ചുകൂടി എല്ലാരും ഇപ്പൊ ഉപയോഗിക്കുന്നത്. അത് പ്രകാരം നമ്മളിപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നില്ല ഒരു സംശയമാണ് സാറേ.
2: ചാറ്റ് ജി പി ടി ഒക്കെ നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന തരത്തിലുള്ള AI ടൂളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴിയുന്നതും പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത്. പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്താൽ സ്റ്റോർ ചെയ്യപ്പെടും. അത് പല അവസരങ്ങളിൽ ഡാറ്റാ ബ്രീച്ചിന് ഇട വരുത്തുകയും നമ്മുടെ വിവരങ്ങൾ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് AI ടെക്നോളജിയിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും നമുക്കുള്ള വർക്ക് എഫിഷ്യൻസിക്കൊക്കെ വളരെ സഹായകമാകും. പക്ഷേ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കണം. എന്തെല്ലാം കൊടുക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കൊടുത്തുവിടാം എന്നുള്ളത് അത്രേ ഉള്ളൂ.
3: നമ്മൾ നിലവിൽ പരമാവധി എല്ലാവരും ഇപ്പോൾ നിരന്തരം ഉപയോഗിക്കുന്ന ഇതാണ് ഓൺലൈനായിട്ട്. അതുകൊണ്ടാണ് സംശയം വന്നത്.
2: അതിൽ ഈ ഡാറ്റ ബ്രീച്ചിനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വകാര്യ വിവരങ്ങൾക്ക് ഒരു ലിമിറ്റ് വയ്ക്കുക. നമ്മുടെ വിവരങ്ങൾ എന്തൊക്കെ നൽകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ.
0: സാർ, അതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ക്ലോണിംഗ് ഒക്കെ വഴി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: വോയിസ് ക്ലോണിംഗ്, ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഇന്ന് ധാരാളമായിട്ട് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇപ്പോൾ നമ്മളൊരു അൺനോൺ കാള് വരുന്ന സമയത്ത് നമ്മൾ അയാളോട് സംസാരിച്ചൊരു നമ്പർ നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ മുഖം തിരിക്കുകയോ നമ്മുടെ താടിയുടെ ചലനങ്ങളോ കണ്ണിൻ്റെ ചലനങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഡീപ്പ് ഫേക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ വോയിസ് ക്ലോൺ ചെയ്ത് ദുരുപയോഗപ്പെടുത്തുന്നതിനും, ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരോ വിചാരിക്കും ഞാനാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇത്തരത്തിൽ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് മാത്രം പണം ആവശ്യപ്പെടുക തുടങ്ങിയ സംവിധാനങ്ങൾക്ക് ചെയ്യാം.
0: സാർ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാ വിളിക്കുന്നത്?
1: ലതികയാണ്.
0: ആ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഇത് വെങ്ങിയോട്, വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതാ.
0: ആ ചോദിച്ചോളൂ
1: സാർ.
2: ആ പറയാം മാഡം, പറയാം.
1: ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്റെ വീട്ടിൽ ഒരു വിഷയം നടന്നു. അവർക്ക് സാറിനോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മാർച്ച് 9 എന്നാണ് ഒരു ഉച്ചയോടുകൂടി എന്റെ വീട്ടില് രണ്ടുപേര് പോലീസായിട്ടാണ് വന്നത്. ഒരാള് യൂണിഫോം ഉണ്ട്, പക്ഷെ തൊപ്പിയില്ലായിരുന്നു. മറ്റേയാള് വെള്ള ഡ്രസ്സിലായിരുന്നു, പക്ഷെ കതവ് തുറന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് വർക്കലത്തെ CI ആണ് വിട്ടത്, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കട്ടിലി കിടക്കുകയാണ്. എന്റെ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ വാക്കറിൽ എന്താണെങ്കിലും ഞാനൊന്ന് തുറന്ന് പുറത്ത് ചെന്നു. ചെന്നപ്പോഴത്തേക്ക് കണ്ടു. അപ്പൊ പറഞ്ഞ് ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇങ്ങനെ വിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ ഞാൻ പരാതി വായിച്ച് കേൾപ്പിക്കാൻ പറയുമ്പോൾ പരാതി ഇല്ല. പിന്നെ ആരൊക്കെയാണ് പരാതിക്കാരെന്ന് ചോദിച്ചപ്പോഴും അതും ഇല്ല. എന്നിട്ടൊരു നമ്പർ, ഞാൻ നമ്പർ ചോദിച്ചു, ആ നമ്പർ മേടിച്ചു വെച്ചു. പക്ഷെ പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം നമ്പർ വിളിച്ചവർക്ക് ആ നമ്പറിൽ ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. അപ്പൊ എന്താ സാർ ഇതൊക്കെ? എനിക്ക് മനസ്സിലായില്ല. എന്റെ പണമൊന്നും തട്ടാൻ എന്റെ പണവും എനിക്കില്ല. പിന്നെ എന്റെ ഫോണിൽ തന്നെ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് സാർ. എന്റെ ഫോണിൽ അത്യാവശ്യം എനിക്ക് വിളിക്കേണ്ടുള്ള നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ച് എനിക്കൊന്ന് പുറത്തു പോവാൻ ഒരാളൂടെ എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് രണ്ട് വിഷയം സാറിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താനാണ് ഞാൻ വിളിച്ചത്.
2: ആദ്യം പറഞ്ഞ വിഷയത്തിൽ പോലീസ് ആണ് വീട്ടിൽ വന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണെന്ന് ഇങ്ങനെ വന്നിട്ട് പറയത്തില്ല. എന്തെങ്കിലും കുറ്റമോ നമ്മൾ ചെയ്ത എന്താണ് തെറ്റെന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. രണ്ടാമത്, മൊബൈൽ ഫോണിൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. മറ്റാരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായി ബന്ധപ്പെടുക പ്രയാസമാകും.

0: നമുക്ക് വേറെ മറ്റ് നമ്പറുകൾ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഏത് തരത്തിലാണ് നമ്പർ ബ്ലോക്കിംഗ് എന്ന് മനസ്സിലാകുന്നില്ല.
1: അപ്പോൾ വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. അടുത്ത ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്.
2: ഞാൻ ജോസഫ്.
1: ആ, പറഞ്ഞോളൂ
2: സാറെ. പിന്നെ ഒരു ആളിന്റെ ഫേസ്ബുക്കിൽ ഞാൻ അവരുടെ പടം അപ്ലോഡ് ചെയ്തു. ഒരു ലേഡിയാണ്. അവര് ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോ അവര് തടസ്സമൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്റെ ഈ സ്ത്രീയെ എനിക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ 4 കൊല്ലമായിട്ട് എന്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ മെറ്റയെ സമീപിച്ചപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല. വേറെ ഈ മെറ്റയല്ലാതെ നമുക്ക് വേറെ നിയമപരമായിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കിട്ടാൻ വല്ല സംവിധാനം ഉണ്ടോ? അതോ അവർ പരാതിക്കാരിയായാൽ എനിക്കെതിരെ പിന്നെ നിയമ നടപടി വരുമോ എന്നറിയാൻ വേണ്ടിയാണ്.
0: സാർ അനുവാദത്തോടു കൂടിയാണ് ആദ്യം ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചതെന്ന് പറയുന്നു. സാർ അനുമതി ഇല്ലാതെയാണ് എന്ന് പറഞ്ഞാണ് പരാതിപ്പെടുന്നതെങ്കിൽ അത് വയലേഷൻ ഓഫ് പ്രൈവസിയിലേക്കും 66E ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യവുമായി കണക്കാക്കും, എങ്കിൽ വരും. ഇനി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാറ് സാധാ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ളതാണെങ്കിൽ അത് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഒഴിവാക്കി തരും. സാർ എന്തായാലും അതിൻ്റെ ഈ പരാതിക്കാരിയോട് തന്നെ അതിൻ്റെ URL ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പരാതിപ്പെടാനായിട്ട് അറിയിക്കുക. പരാതിപ്പെട്ട്
2: അത് അത് ഞാൻ മനസ്സിലാക്കി സാർ. അപ്പൊ ഈ പിന്നെ ഇതിന്റെ ഈ കുറ്റകൃത്യം നോൺ ബെയിലബിൾ ആണോ ബെയിലബിൾ ആണോ എന്നാണ് എന്റെ ചോദ്യം.
0: സാർ വയലേഷൻ ഓഫ് പ്രൈവസി അനുവാദം ഇല്ലാതെയാണ് ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് നോൺ വെയിലബിൾ ഓഫൻസ് ആയിട്ട് വരും. ഇനി അത് എന്ത് ഫോട്ടോയാണ് സാർ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്വകാര്യതയെ ഹനിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമല്ല.
2: അല്ല, സ്വകാര്യത ഒന്നും ഹനിക്കുന്നതല്ല. അവർ തന്ന ഒരു ഫോട്ടോ, അവരുടെ ഫോട്ടോ.
0: ഫോട്ടോയുടെ ആള് തന്നെ പരാതി തരിക. അത്തരത്തിൽ ആ ഫോട്ടോ ഒഴിവാക്കി തരണം, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റേ സമീപിക്കാൻ പറ്റും.
1: സാർ ഇപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, ആ ഫോട്ടോ റിമൂവ് ചെയ്യാൻ വേണ്ടി പരാതിക്കാരി പരാതി കൊടുത്താൽ അത് റിമൂവ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു. അത് 3 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ചെയ്യോ? അങ്ങനെയാണോ?
0: അത് ഒബ്സീൻ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലുള്ള സീസാം മെറ്റീരിയൽ, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ സ്വന്തം ഫോട്ടോ പോകുന്നത് എനിക്ക് പരാതിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത ആളിനെതിരായിട്ടുള്ള നടപടിയും ഉണ്ടാവും, നിയമ നടപടി സ്വീകരിച്ച് ഒഴിവാക്കാനും പറ്റും.
1: അടുത്തൊരു കോൾ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ.
1: ആ, നമസ്കാരം.
3: എന്റെ പേര് ആനന്ദ്. എന്റെ പേര് ആനന്ദ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു.
1: ആ, ചോദിച്ചോളൂ.
3: അപ്പൊ ഞാൻ ഈ ഒരു വാഹന സംബന്ധമായിട്ട് ഒരു കുറച്ച് ഫൈനാൻസിന് വേണ്ടി കുറെ പേപ്പറുകൾ, അതായത് എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, UDC ഇങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ അത് പിന്നീട് അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ അറിയാൻ വേണ്ടിട്ട്.
0: സാർ ആർക്കാണ് അത് കൊടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആധാർ
3: ബാങ്കിലാണ്,
0: ബാങ്കിൽ കൊടുത്തത് ഡാറ്റ ബ്രീച്ച് ഉണ്ടാകാറില്ല, അവർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് അതിന്റെ റൂള്. ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ബാങ്കിൽ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് സുരക്ഷിതമായിരിക്കണം. പക്ഷെ സാറ് അൺനോൺ ആയിട്ട് ആർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താനും ഇടവരും. ബാങ്കിൽ കൊടുത്തത് പ്രശ്നമില്ല.
3: നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ഒരു മകള് തന്നെയാണ്, അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവര് ഈ രീതിയിൽ ബാങ്കുകാർ വന്ന് ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ നാളെ എന്റെ വസ്തുവിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ബാധിക്കുന്നുണ്ടെങ്കിൽ വിഷയം ഉണ്ടാവും വേറെ.
0: സാർ ഷോർട്ടി ആയിട്ട് ഒപ്പുവെക്കുകയോ ആ വസ്തു അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കുകയോ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ലാപ്സ് വരുന്ന സമയത്ത് അന്വേഷിച്ച് വരാനുള്ള ഒരു വിലാസമായിരിക്കും അത്, അത്രേ ഉള്ളൂ.
1: സാർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, മുതിർന്ന പൗരന്മാർ കൂടുതലായിട്ട് സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അതിൽ തന്നെ ചില പലപ്പോഴും നമുക്കറിയാം വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുന്നത്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുപോലെ പൈസ ആവശ്യപ്പെടുന്നു, ചിലപ്പോൾ അത് ട്രാൻസ്ഫർ തന്നെ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളും പലയിടത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം.
0: സാധാരണയായിട്ട് വെർച്വൽ അറസ്റ്റ് സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഫോൺ ഓഫ് ചെയ്യുന്നു, അതോടുകൂടി വെർച്വൽ അറസ്റ്റും അവസാനിക്കുന്നു. അപ്പം ഫോണ് ഈ മണി ട്രാൻസ്ഫറിൻ്റെ മുമ്പായിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെങ്കിലും ഉള്ള ഒരു ബോധ്യം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലിലൂടെയാണ്, ഭയപ്പെടുത്തിയതിന് ശേഷം നമ്മളോടൊരു സമവായത്തിന് ശ്രമിക്കും. നിങ്ങളുടെ അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അക്കൗണ്ടിലെ പണം മുഴുവനും പരിശോധനയ്ക്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക്

0: കള്ള അക്കൗണ്ടുകൾ തന്നാണ് പലപ്പോഴും പറ്റിക്കുന്നത്. മനസ്സിലാക്കുക, പോലീസോ ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളോ അല്ലെങ്കിൽ ആരും തന്നെ ഇത്തരത്തിലൊരു മണി ട്രാൻസ്ഫർ ആവശ്യപ്പെടാറില്ല. കാരണം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിന് കൃത്യമായും ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനും മറ്റു നടപടികളും നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ മറ്റിടപാടുകൾക്കോ ഭയത്തിൻ്റെ പേരിൽ പോകരുത്.
1: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ ബി മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
4: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
3: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1

ചിത്രം വെൽക്കം ടു പാണ്ഡിമല. രചന മിർഷാദ് കൈപ്പമംഗലം. സംഗീതം ചാൾസ് സൈമൺ. ഗായകർ ഹരിശങ്കർ, സിതാര എന്നിവർ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഗായിക വാണി ജയറാം, ചിത്രം ഓർമ്മകൾ മരിക്കുമോ, ഗാനരചന മങ്കമ്മു ഗോപാലകൃഷ്ണൻ, സംഗീത സംവിധാനം MS വിശ്വനാഥൻ.

ചിത്രം ഇനിയും എത്ര ദൂരം. രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചത് ഷാജികുമാർ. ഗായകർ ബി അരുന്ധതിയും കോന്നിയൂർ ബി പ്രമോദും.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം.
3: ഏകാന്തമായ സന്യാസമഠങ്ങളിൽ മാനവ സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന സന്യാസി സമൂഹങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യർക്കിടയിലെ അധികാര തർക്കങ്ങളും പകയും പ്രതികാരവും സന്യാസമഠങ്ങളിലും നടമാടുന്നതിൻ്റെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മതത്തിൻ്റെ പേരിൽ നടന്ന യുദ്ധങ്ങൾ ഇന്നും ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മകളാണ്. ആത്മീയതയുടെ പ്രഭാകേന്ദ്രമാവേണ്ട സന്യാസി മഠങ്ങൾ കൊലപാതകങ്ങളുടെയും നിന്ദ്യമായ ആഭിചാരങ്ങളുടെയും മറ്റ് ദുഷ്പ്രവൃത്തികളുടെയും ആലയമായാലോ? ഇരുളടഞ്ഞ മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ മഠങ്ങളിലെ ജീവിതം വെളിച്ചത്തുകൊണ്ടുവന്ന ഒരു ഉജ്ജ്വല കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ഇറ്റാലിയൻ നോവലിസ്റ്റ് ഉംബർത്തോ എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്.
1: ഇറ്റാലിയൻ

0: ലിസ്റ്റും സാഹിത്യ സൈദ്ധാന്തികനുമായ ഉംബെർത്തോ എക്കോ 1980 പ്രസിദ്ധീകരിച്ച വിഖ്യാത നോവലാണ് ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിൻ്റെ പേര്. പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയതോടെ നോവൽ കോളിളക്കം സൃഷ്ടിച്ചു. കാത്തോലിക്ക സഭയിലെ സന്യാസ മഠങ്ങളുടെ ജീവിതം ഏറെ ചർച്ച ചെയ്യുന്ന നോവൽ പിന്നീട് 4 ദശാബ്ദക്കാലം സാഹിത്യ ചർച്ചകളെയും പഠനങ്ങളെയും സ്വാധീനിച്ചു. റോസാപ്പൂവിൻ്റെ പേര് എന്ന നോവലിൻ്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
1: മരണാസന്നനായ അറ്റ്സോ എന്ന ക്രൈസ്തവ സന്യാസി 14-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തന്റെ 84-ാം വയസ്സിൽ ലത്തീൻ ഭാഷയിൽ രചിച്ച കയ്യെഴുത്തു പ്രതിയുടെ വിവർത്തനത്തിന്റെ വിവർത്തനമായാണ് ഈ നോവൽ ഉംബെർത്തോ എക്കോ ഭാവന ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ ഒരു ബെനഡിക്റ്റൻ സന്യാസ ആശ്രമത്തിൽ 1327 നവംബറിൽ അരങ്ങേറിയതും താൻ കൂടി സാക്ഷിയായതുമായ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള നോവലാണ് റോസാപ്പൂവിന്റെ പേര്.
2: നിശബ്ദവും നിശൂന്യവുമായ ദൈവികതയുടെ അഗാധ ഗഹ്വരത്തിൽ നഷ്ടപ്പെടാൻ കാത്തിരുന്ന പരിശുദ്ധ പ്രഭാവത്തിന്റെ പ്രകാശത്തിൽ കഴിഞ്ഞ് മുടി നരച്ച് ലോകത്തോളം തന്നെ വൃദ്ധനായ ഞാൻ മെൽക്കിലെ പ്രിയപ്പെട്ട സന്യാസി മഠത്തിലെ ഈ അറയിൽ രോഗാതുരമായ സ്ഥൂല ശരീരവുമായി തടവിൽ കഴിയുമ്പോൾ എന്റെ പാപജീവിതത്തിന്റെ അന്ത്യമടുത്തതിനാൽ ചെറുപ്പകാലത്ത് എനിക്ക് സാക്ഷിയാകേണ്ടി വന്ന ദാരുണവും അത്ഭുതകരവുമായ സംഭവങ്ങളുടെ സാക്ഷ്യം ഈ തോൽ ചുരുളുകളിൽ പകർന്നു വയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം ഒരു രൂപരേഖ തേടാൻ തുനിയാതെ പദാനുപദം ആവർത്തിക്കുന്ന ചിഹ്നങ്ങളുടെ ചിഹ്നങ്ങളെ പിന്തുടരുന്നവർക്ക് വേണ്ടി അതിനു മുമ്പ് അന്തിക്രിസ്തു വന്നില്ലെങ്കിൽ അവ ബാക്കി വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാർത്ഥ വ്യാഖ്യാനത്തിന്റെ ധ്യാനം അവരിൽ അർപ്പിക്കപ്പെടാം.
1: നോവൽ തുടങ്ങുകയാണ്. കഥ നടക്കുന്നത് ഇറ്റലിയിലാണ്. റോമിന്റെ കീഴിലുള്ള ക്രൈസ്തവ സന്യാസി മഠങ്ങളിൽ ഏറെ പ്രശസ്തമായ ആ മഠത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി എത്തുകയാണ് അവർ ഇരുവരും. ബ്രദർ വില്യമും അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുവാവായ അറ്റ്സോയും. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ മഠത്തിലേക്ക് അവർ കുതിരകളിൽ യാത്ര ചെയ്താണ് എത്തിയത്. മഠത്തിന്റെ വാതിലിൽ എത്തുന്നതിന് മുൻപ് തന്റെ ഗുരുവായ ബ്രദർ വില്യമിന്റെ കഴിവുകൾ ശിഷ്യന് ബോധ്യപ്പെടുന്നുണ്ട്. കരിങ്കല്ലുകൊണ്ടും മരം കൊണ്ടും തീർത്ത വിവിധ നിലകളായിട്ടാണ് മഠവും അനുബന്ധ കെട്ടിടങ്ങളും കിടക്കുന്നത്. മഠത്തിന്റെ വാതിലിൽ വെച്ച് തന്നെ അതിഥികളെ മഠാധിപൻ യഥോചിതം സ്വീകരിക്കുന്നു. ബ്രദർ വില്യം മഠവും അന്തരീക്ഷവും വിശദമായി പരിശോധിക്കുന്നത് ശിഷ്യനായ അറ്റ്സോ കണ്ടറിയുന്നു.
2: ഞാൻ സന്യാസിമാരെ ചോദ്യം ചെയ്തോട്ടെ? ബ്രദർ വില്യം ചോദിച്ചു. തീർച്ചയായും, മഠാധിപൻ പറഞ്ഞു. മഠത്തിൽ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. ഞാൻ താങ്കൾക്ക് അതിനുള്ള അധികാരം തരുന്നു. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഈ ദൗത്യം താങ്കൾക്ക് എന്നെ ഏൽപ്പിക്കാമോ? ഈ സായാഹ്നത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി. ക്രൈസ്തവ ലോകത്തെ സന്യാസി മഠങ്ങൾ മുഴുവൻ ആരാധനയോടെ സംസാരിക്കുന്ന ഇവിടത്തെ ഗ്രന്ഥാലയം എനിക്ക് സന്ദർശിക്കണം. മഠാധിപൻ എഴുന്നേറ്റു. താങ്കൾക്ക് മഠത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാം, പക്ഷേ മേൽക്കെട്ടിന്റെ മുകൾ നിലയിൽ ഗ്രന്ഥാലയത്തിൽ പോകാൻ പാടില്ല.
1: ആ വിലക്ക് ബ്രദർ വില്യമിൽ സംശയമുണർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനവും ഗംഭീരവുമായ ഗ്രന്ഥാലയമാണ് മഠത്തിലേത്. ലോകവിജ്ഞാനത്തിന്റെ പർദീസ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ലേഖാലയത്തിൽ പകർത്തെഴുത്തുകാരായി ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നത്. അത് മേൽക്കെട്ടിലെ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കും. ബ്രദർ വില്യമും അറ്റ്സോയും വന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഗ്രന്ഥങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രലേഖകരിൽ ഒരാളായ അദൽമോയുടെ വിചിത്ര

0: മരണമായിരുന്നു. മഠത്തിന്റെ ജനലിലൂടെ ആരോ ചിത്രകാരനെ എടുത്തെറിഞ്ഞ പോലെയാണ് താഴ്വാരത്തു നിന്നും അദൽമോയുടെ ശവശരീരം ലഭിച്ചത്. ലേഖാലയവും അദൽമോയും ചിത്രപ്പണികളും അന്വേഷകനായ ബ്രദർ വില്യം പരിശോധിക്കുന്നു.
1: കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. ബ്രദർ വില്യമും എഡ്സോയും ഫ്രാൻസിസ്കിയൻ സന്യാസപാതയിൽപ്പെട്ടവരാണ്. അവർ വന്നെത്തുന്ന മഠമാവട്ടെ ബെനഡിക്റ്റൻ സന്യാസിമാരുടേതാണ്. ഒരു വലിയ മതസമ്മേളനം മഠത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രദർ വില്യം പല സന്യാസ ശ്രേഷ്ഠരുമായും ആശയവിനിമയം നടത്തുന്നു. അന്ധനായ സന്യാസി ഹോർഹെ, വെനൻഷ്യസ്, ബെറഞ്ചർ, ബെന്നോ, അങ്ങനെ പല സന്യാസിമാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാനായി പലതരം സംഭാഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്.
0: മഠത്തിലെ മേൽക്കെട്ടിലാണ് അതിപുരാതനമായ ഗ്രന്ഥാലയമുള്ളത്. മലാഖി എന്നു പേരുള്ള സന്യാസിയാണ് ഗ്രന്ഥപുരയുടെ കാവൽക്കാരൻ. പുറം ലോകത്ത് ഒരിക്കലും എത്താത്ത, നിരോധിക്കപ്പെടാവുന്ന ഗ്രന്ഥങ്ങൾ വരെ അവിടെയുണ്ട്. സന്യാസിമാരിൽ പലരും തങ്ങളുടെ സ്വസ്ഥജീവിതം നശിപ്പിക്കാനെത്തിയ ശല്യക്കാരനായാണ് ബ്രദർ വില്യമിനെ കാണുന്നത്. മതകുറ്റാന്വേഷണ വിചാരകൻ എന്ന നിലയിൽ ബ്രദർ വില്യം ഇതിനു മുൻപും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യമത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
2: ആകാശം വെളുത്തു കഴിഞ്ഞിരുന്നു. ഭജനമണ്ഡപത്തിന് പുറകിൽ തൊഴുത്തിനു മുന്നിൽ പന്നിച്ചോര കൊണ്ടുവന്ന വലിയ ഭരണികൾ നിരന്നിരുന്ന സ്ഥലത്ത് ഒരു അസാധാരണ വസ്തു ഏതാണ്ട് കുരിശാകൃതിയിൽ പാത്രത്തിന്റെ വക്കിൽ നിന്ന് ഉന്തി നിന്നിരുന്നു. ആ ശവശരീരം ഭീഭത്സമായ ലായനിയിൽ നിന്നും എടുത്തുമാറ്റാൻ മഠാധിപൻ ആജ്ഞാപിച്ചു. ശരീരത്തിലുള്ള രക്തം തുടച്ചു നീക്കിയപ്പോൾ ഗ്രന്ഥക്കെട്ടിനടുത്തുനിന്ന് അന്നുച്ചയ്ക്ക് സംസാരിച്ച ഗ്രീക്ക് പണ്ഡിതൻ വെനൻഷ്യസിന്റെ വിളറിയ മുഖം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു. മഠാധിപൻ വന്നു. കണ്ടില്ലേ വില്യം, എന്തോ ഒന്ന് മഠത്തിൽ നടക്കുന്നുണ്ട്. താങ്കളുടെ പാണ്ഡിത്യം ആവശ്യപ്പെട്ടുകൊണ്ട്, പക്ഷേ ഞാൻ അപേക്ഷിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ.
0: 2-ാമത്തെ കൊലപാതകം കൂടെ മഠത്തിൽ അരങ്ങേറുന്നതോടെ ഏവരും ഭയപ്പെടുന്നു. തനിക്ക് പ്രവേശനം നിഷേധിച്ച മേൽക്കെട്ടിലെ അതിപുരാതനമായ ഗ്രന്ഥാലയത്തിലാണ് ഈ കൊലപാതകങ്ങളുടെയെല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ബ്രദർ വില്യമിന് തോന്നുന്നു. അങ്ങോട്ട് നയിക്കുന്ന രഹസ്യവഴികൾ കണ്ടെത്തി മഠത്തിന്റെ മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നതായി പിന്നെ അന്വേഷകന്റെ ലക്ഷ്യം.
1: അതിസങ്കീർണമായ ആഖ്യാനഘടനയിലാണ് ഉംബർത്തോ എക്കോ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ചിഹ്നശാസ്ത്രം, ദൈവശാസ്ത്രം, പുരാണ വിജ്ഞാനീയം തുടങ്ങി വിവിധ അറിവുകളുടെ രസനീയതയിൽ കോർത്തിണക്കിയ ആഖ്യാനം വായനെ വ്യത്യസ്തമായ കൈവഴികളിലൂടെ നയിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ ഒരു മൊണാസ്ട്രിയിൽ നടക്കുന്ന കഥയായതിനാൽ ഭാഷയിലും ആഖ്യാനത്തിലും നോവൽ ആവശ്യപ്പെടുന്ന ഭാവതലം നോവലിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. യാത്രാവിവരണത്തിന്റെയും ക്രൈം ത്രില്ലർ നോവലുകളുടെയും കഥാഘടന വായന ആസ്വാദ്യകരമാക്കുന്നു. മധ്യകാല ചരിത്ര പണ്ഡിതനും തത്വചിന്തകനും ചിഹ്ന ശാസ്ത്ര വിശാരദനുമായ ഉംബർത്തോ എക്കോ തന്റെ അറിവുകളെ വിദഗ്ധമായി നോവലിൽ വിളക്കിച്ചേർത്തിട്ടുണ്ട്.
0: വളരെ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. പാതയിൽ മുഴുവൻ മഞ്ഞു വീണുകിടന്നിരുന്നു. ഒരു ചെങ്കുത്തായ മലയുടെ മുകളിലാണ് മൊണാസ്ട്രി. മഠത്തെ ആശ്രയിച്ചു കഴിയുന്ന അതിദരിദ്രരായ ഗ്രാമീണർ താമസിക്കുന്ന ഒരു ചെറുഗ്രാമം താഴ്വരയിലുണ്ട്. അവരിൽ പലരും മഠത്തിന്റെ കുശിനിയിലും പന്നിവളർത്തൽ കേന്ദ്രത്തിലും കൃഷിക്കളത്തിലും ജോലി ചെയ്യുന്നവരാണ്. അതിദാരിദ്ര്യം മൂലം വേശ്യകളായിപ്പോയ യുവതികൾ പോലും അവർക്കിടയിലുണ്ട്. യുവസന്യാസിയായ അഡ്സോ അങ്ങനെയുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലകപ്പെടുന്നുണ്ട്. അടുക്കള കാവൽക്കാരനായ സന്യാസിയും അയാളുടെ കൂട്ടാളിയായ

0: മറ്റൊരു സന്യാസിയും ഒരു കഷണം കാളക്കരളും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് മഠത്തിൽ രഹസ്യമായി തങ്ങളുടെ കാമപൂരണത്തിനായി കൊണ്ടുവരുന്ന യുവതിയുമായി അവിചാരിതമായി അഡ്സോ അടുക്കുന്നു. അവർ ശരീരം പങ്കുവയ്ക്കുന്നു. പശ്ചാത്താപ വിവശനായ അഡ്സോ നടന്നത് തന്റെ ഗുരുവിനോട് കുമ്പസരിക്കുന്നു. ബ്രദർ വില്യം അതെല്ലാം കേൾക്കുന്നു. തന്റെ ശിഷ്യന്റെ വൈകാരിക മാറ്റത്തെ ഗൗരവത്തോടെ അയാൾ ഉൾക്കൊള്ളുന്നു. അഡ്സോയെ ആശ്വസിപ്പിക്കുകയാണ് ബ്രദർ വില്യം. മനുഷ്യവികാരങ്ങളെ എത്രമാത്രം കഠിനമായ ശിക്ഷണത്തിലൂടെ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും എന്ന സത്യം അഡ്സോയെ ബ്രദർ വില്യം പറഞ്ഞു മനസ്സിലാക്കുന്നു.
1: ലോകത്തിലെ വിവിധ ക്രൈസ്തവ മഠങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ആ വലിയ മഠത്തിലുള്ളത്. മൊണാസ്ട്രിയിലെ ചിട്ടവട്ടങ്ങൾ കഠിനമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും ഗായകസംഘത്തിന്റെ ശുശ്രൂഷയ്ക്കും ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം സന്യാസിമാർ തങ്ങൾക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെടണം. കൂടുതൽ പേരും ലേഖാലയത്തിൽ ഗ്രന്ഥങ്ങൾ പകർത്തുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബ്രദർ വില്യം തന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ഹോർഹെ എന്ന അന്ധനായ സന്യാസിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഹാസ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണത്. ഹാസ്യത്തെ അഥവാ തമാശയെ ഹോർഹെ നിശിതമായി വിമർശിക്കുന്നു. ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഹാസ്യകൃതി ഗ്രന്ഥപുരയിലുണ്ട്. ആ കയ്യെഴുത്തുപ്രതി മഠത്തിലെ കൊലപാതക പരമ്പരകളുടെ ഉത്തരം കണ്ടെത്തുമെന്ന് ബ്രദർ വില്യം വിശ്വസിക്കുന്നു.
0: ബ്രദർ വില്യം അന്വേഷകനായി എത്തിയതിനു ശേഷമുള്ള മൂന്നാമത്തെ കൊലപാതകം കൂടി മഠത്തിൽ നടക്കുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ലേഖാലയത്തിലെ അന്വേഷണത്തിൽ വില്യം ഒരു പുസ്തകം മോഷ്ടിക്കുന്ന ബെറഞ്ചറെ കാണുന്നുണ്ട്. ലേഖാലയത്തിലെ ഒരു എഴുത്തുമേശയിൽ ബെറഞ്ചർ ഉപേക്ഷിച്ചു പോയ ഒരു ചെറുകുറിപ്പ് വിളക്കുവെട്ടത്തിൽ തെളിയുന്ന നിഗൂഢ അക്ഷരങ്ങളാൽ ബ്രദർ വില്യം വായിച്ചു മനസ്സിലാക്കുന്നു. ബെറഞ്ചറെ സ്നാനഗൃഹത്തിലെ കുളിത്തൊട്ടിലാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത്. അയാളുടെ വിരലുകളുടെ ചില ഭാഗത്തും നാക്കിലും കറുത്തുപടർന്ന മഷി ബ്രദർ വില്യമിന് കൃത്യമായ സൂചന നൽകുന്നു. മുൻപ് കൊല്ലപ്പെട്ടവരിലും ഈ മഷി അടയാളം കണ്ടിരുന്നു.
1: ബെറഞ്ചറുടെ കൊലപാതകത്തോടെ മഠം വീണ്ടും ഭയത്തിലേക്ക് നിപതിക്കുന്നു. മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലാണ് രഹസ്യത്തിന്റെ താക്കോലിരിക്കുന്നത് എന്ന് ബ്രദർ വില്യം മനസ്സിലാക്കുന്നു. ശിഷ്യനൊപ്പം അദ്ദേഹം ഗ്രന്ഥപുരയിൽ എത്തുന്ന രഹസ്യ വഴികൾ കണ്ടുപിടിക്കുന്നു. തലയോട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ ഒരു എലിയെ പിന്തുടർന്ന് അവർ നിഗൂഢമായ കോവണികളും രഹസ്യ അറകളുമുള്ള ഗ്രന്ഥാലയത്തിൽ എത്തുന്നു. എന്നാൽ ഗ്രന്ഥപുരയുടെ പ്രധാന ഭാഗത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒരു ഇരുമ്പ് ദർപ്പണമുണ്ട്. അത് തുറക്കാനുള്ള വഴി അറിയാതെ അവർ രഹസ്യ വഴിയിലൂടെ വീണ്ടും പുറത്തിറങ്ങി വരുന്നു. മഠാധിപൻ എന്തുകൊണ്ടാണ് തന്നെ ഗ്രന്ഥപുരയിൽ നിന്നും വിലക്കിയതെന്ന് ബ്രദർ വില്യം വീണ്ടും സംശയിക്കുന്നു.
0: മൂന്നാമത്തെ കൊലപാതകവും മഠത്തിൽ അരങ്ങേറുന്നതോടെ ബ്രദർ വില്യമിലുള്ള വിശ്വാസം മഠാധിപനും മഠത്തിലെ മറ്റ് സന്യാസിമാർക്കും നഷ്ടപ്പെടുന്നതോടെ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലെത്തുന്നു. അഡ്സോയോടൊത്ത് രഹസ്യവഴികളിലൂടെ പല തവണകളായി ബ്രദർ വില്യം ഗ്രന്ഥപുരയിൽ എത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ദർപ്പണവാതിലിന് മുകളിൽ പതിച്ചിരിക്കുന്ന വാക്യത്തിലെ ഒരക്ഷരത്തിൽ ശക്തിയായി അമർത്തുന്നതോടെ വാതിൽ തുറക്കുകയും അതിപുരാതനവും ലോകത്ത് ക്രൈസ്തവ മഠങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ അപൂർവ കൃതികളാൽ സമ്പന്നമായ ആ പുരാതന ഗ്രന്ഥാലയത്തിൽ ബ്രദർ വില്യമും അഡ്സോയും കയറുകയും ചെയ്യുന്നു.
1: മഠത്തിൽ കൊലപാതക പരമ്പരകൾ ആവർത്തിക്കുമ്പോൾ മതസമ്മേളനത്തിനായി മൊണാസ്ട്രി ഒരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരം രാജാവിന്റെ അനുവാദത്തോടെ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി എന്ന പുരോഹിതനും പടയാളികളും മഠത്തിൽ എത്തിച്ചേരുന്നു. മതസമ്മേളനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളായുള്ള പാപത്തിൽ നിന്നുള്ള രക്ഷ, ദാരിദ്ര്യത്തോടുള്ള ആഭിമുഖ്യം, ചെകുത്താന്റെ പ്രലോഭനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നു. മഠത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കും ദുരൂഹതകൾക്കും അന്ത്യം കാണാൻ കഴിയാത്ത

0: ബ്രദർ വില്യമിനെ മതദ്രോഹ വിചാരകൻ കുറ്റപ്പെടുത്തുന്നു.
1: ലേഖാലയത്തിലും ഗ്രന്ഥപുരയിലുമായാണ് രഹസ്യങ്ങൾ പലതും ഒളിഞ്ഞുകിടക്കുന്നതെന്ന് ഇതിനകം മനസ്സിലാക്കിയ ബ്രദർ വില്യമിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഔഷധ സസ്യത്തോട്ടത്തിന്റെ പരിപാലകനായ സെവറിനസ് എന്ന സന്യാസിയും കൊല്ലപ്പെടുന്നു. മതസമ്മേളനത്തിനിടയിൽ റോമിലെ പോപ്പിന്റെ പടയാളികളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്ന കൊലപാതകം എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. ആഭിചാര കർമ്മങ്ങളിലൂടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സന്യാസിയായ സാൽവത്തോരയെയും കലവറ കാര്യസ്ഥനും കൂടി വശീകരിച്ചു കൊണ്ടുവന്ന ഗ്രാമീണ പെൺകുട്ടിയെയും മതദ്രോഹ വിചാരകനായ ബെർണാർഡ് ഗുയി ശിക്ഷ വിധിക്കാനായി കണ്ടെത്തുന്നു.
2: ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മഹത്തായ ഗ്രന്ഥാലയമായിരുന്നു ഇത്, വില്യം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തുടർന്നു, അന്ത്യക്രിസ്തു സത്യത്തിൽ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു വിജ്ഞാനവും അതിനെ തടസ്സപ്പെടുത്തിയില്ല. അക്കാരണത്താൽ ഈ രാത്രിയിൽ നാം അതിന്റെ മുഖം കണ്ടുകഴിഞ്ഞു. ആരുടെ മുഖം? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഹോർഹയുടേതാണ്. തത്വചിന്തയോടുള്ള വെറുപ്പ് കാരണം വക്രിച്ചു പോയ ആ മുഖത്താണ് അന്ത്യക്രിസ്തുവിന്റെ ഛായാപടം ഞാൻ ആദ്യമായി കണ്ടത്. ദൈവത്തോടോ സത്യത്തോടോയുള്ള അധിക ഭക്തിയിൽ നിന്ന് അന്ത്യക്രിസ്തു ജനിക്കാം. ഹോർഹെ ഒരു പൈശാചിക കൃത്യമാണ് ചെയ്തത്.
1: റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ അന്ത്യത്തിലേക്കെത്തുമ്പോൾ ഒരു മത തീവ്രവാദിയായ അന്ധനായ വൃദ്ധനായ സന്യാസി ഹോർഹെയാണ് മഠത്തിലെ കൊലപാതകി എന്ന സത്യം വില്യം കണ്ടെത്തുന്നു. തന്റെ തീവ്രമായ ക്രൈസ്തവ ആശയങ്ങൾ നിലനിർത്തുന്നതിനുവേണ്ടി ഹോർഹെ പല കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മറ്റൊരു രീതിയിലും വായിക്കപ്പെടരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ആ അപൂർവ കൃതി തൊട്ടവരെയെല്ലാം അയാൾ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 28, ശകവർഷം 1948 ശ്രാവണം 22, 2026 ഓഗസ്റ്റ് മാസം 13 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:18. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം.

അതിൻ്റെ ഉത്തരം ഹെൻറി ബെക്കറേൽ. ഇനി ഇന്നത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകളാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകളാണ്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിന് വേണ്ടി പോച്ചൽ ഖാദർ രചിച്ച് ശ്യാം ഇണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

0: അഗ്നിമുഹൂർത്തം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ, ബേബി സംഗീത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബാലു കിരീത്, സംഗീതം എസ് പി വെങ്കടേഷ്.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി. ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി. നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
2: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ONV കുറുപ്പ്, ജി ദേവരാജ്.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: കുറിപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഇണം പകർന്നു. യേശുദാസ് പാടിയത്. ചിത്രം എഴുതാപുറങ്ങൾ.
2: 1, 2, 3. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്നും നിന്റെ ഓർമ്മകളിൽ. ഗാനരചന എൽ ഗോപികൃഷ്ണൻ. സംഗീതം ജെറി അമൽദീപ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ആധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് ശ്രീ യുക്തരാജ.
1: വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണ തൂ കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പ തിന്നാർക്കും കപികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ.

ണമുൾക്കൊണ്ടു കണ്ടുകൊള്ളിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായി.

ധനേ കൊൽവനോരായുധപാണിയെന്നാകിൽ നിസ്സംശയം ദേവാസുരോരഗചാരണ താപസരേവരും കണ്ടറിയേണം മമ ബലം ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരീന്ദ്രനോടസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനുമുത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ രാഘവ രാവണന്മാർ തമ്മിലന്യോന്യം മേഘങ്ങൾ മാറി ചൊരിയുന്ന തൂപോലെ ബാണ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല എന്നിവർ. ചിത്രം പോക്കിരി രാജാ.

യേശുദാസും ഇളയരാജയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആനന്ദരാഗം.

തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് പലരെയും അലോസരപ്പെടുത്തുന്ന ഒരു ത്വക്ക് രോഗമാണ് വെള്ളപ്പാണ്ട്. എന്താണ് വെള്ളപ്പാണ്ട്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സാരീതികൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സൗമ്യ ജഗദീശൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പാണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇതിനെ ഏറെ ഭയക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് വെള്ളപ്പാണ്ട്?
2: വെള്ളപ്പാണ്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്, നമ്മുടെ നാട് വളരെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ വരുന്ന ഒരു നിറഭേദം, വെള്ള നിറത്തിൽ വരുന്ന ഒരു നിറഭേദം. ജസ്റ്റ് കളറ് കുറയുന്നത് കൊണ്ട് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയില്ല. പാലുപോലെ നമ്മുടെ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ തീർത്തും നശിച്ചു പോകുമ്പോഴാണ് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുക. അപ്പോൾ ചർമ്മത്തിൻ്റെ സാധാരണമായിട്ടുള്ള നിറം മാറി തീർത്തും വെള്ള പാലുപോലെയുള്ള വെള്ള കളർ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നു.
1: മാഡം, ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്?
2: നേരത്തെ പറഞ്ഞല്ലോ, ഈ വെള്ള കളറിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ നമ്മുടെ നിറം നൽകുന്നത്, ചർമ്മത്തിലുള്ള നിറം നൽകുന്നത് മെലനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. ഈ മെലനിൻ ഉണ്ടാക്കുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ചർമ്മത്തിന് നമുക്കറിയാം പല പാളികളുണ്ട്, മുകളിൽ എപ്പിഡോമിസ്, താഴെ ഡോമിസ്, ഇങ്ങനെ പാളികളായിട്ടാണ് ചർമ്മം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ രണ്ട് പാളികളുടെ ജംഗ്ഷൻ, എപ്പിഡോമിസിൻ്റെയും ഡോമിസിൻ്റെയും ജംഗ്ഷനിലാണ് ഈ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന നിറം നൽകുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മെലനോസൈറ്റ്സിനെ നമ്മളുടെ പ്രതിരോധ ശ്രേണിയിലെ ചില കോശങ്ങൾ, പ്രതിരോധ ശക്തി നമുക്ക് ഇമ്മ്യൂണിറ്റി, അത് നമുക്ക് പുറമേ നിന്നുള്ള ബാക്ടീരിയ വൈറസിനെയൊക്കെ എതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇതിൽ ചില റെക്കഗ്നിഷൻ എറേഴ്സ് വരികയും ഈ പ്രതിരോധ ശ്രേണിയിലെ തന്നെ ചില കോശങ്ങൾ, പ്രത്യേകിച്ചും ടി കോശങ്ങൾ, ഈ നിറം നൽകുന്ന കോശങ്ങളെ, നമ്മുടെ മെലനോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? മെലനോസൈറ്റ്സ് നശിക്കുമ്പോൾ മെലനിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ മെലനിനാണല്ലോ മറ്റ് കോശങ്ങളിലേക്ക്, കെരറ്റിൻ നമ്മുടെ തൊലിയിലെ കോശങ്ങളിലേക്ക് പോയി നിറം നൽകുന്നത്. അപ്പോൾ മെലനോസൈറ്റ്സിൻ്റെ ഈ അറ്റാക്ക് മൂലമാണ് മെലനിൻ നഷ്ടപ്പെടുകയും നമുക്ക് വെള്ളപ്പാണ്ട് വരികയും ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുണ്ട്. പക്ഷേ ഇൻ സിമ്പിൾ ടേംസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ കോശങ്ങൾ നമ്മളെ തന്നെ, നമ്മളുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത.
1: മാഡം, ഈ ത്വക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും ഈ വെള്ള, കാരണം ഉള്ളിലേക്ക് മറ്റു കാര്യമായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഒന്നും എഫക്റ്റഡ് ആവില്ല, മറ്റ് അവയവങ്ങളും ഒന്നും എഫക്റ്റഡ് ആവാത്തൊരു അസുഖമാണ്. ഈ തൊലിപ്പുറത്ത് മാത്രം കാണുന്ന നിറഭേദം തന്നെയാണ് വെള്ളപ്പാണ്ടിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അത് പല രീതിയിൽ വരാം, പല ടൈപ്പായിട്ട് നമുക്ക് കാണാം. വിറ്റ്ലിഗോ വൾഗാരിസ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്ന ശരീരത്തിലെ, ചർമ്മത്തിൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും ചർമ്മത്തിന് ഈ നിറഭേദം കാണാറുണ്ട്. പിന്നെ ലോക്കലൈസ്ഡ് വിറ്റ്ലിഗോ അല്ലെങ്കിൽ ഫോക്കൽ വിറ്റ്ലിഗോ, വെള്ളപ്പാണ്ടിൻ്റെ മറ്റൊരു പേരാണ് വിറ്റ്ലിഗോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫോക്കൽ വിറ്റ്ലിഗോ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, ഒന്നോ രണ്ടോ പാടുകൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്ന, ദേഹം മൊത്തം പടരുന്ന ടൈപ്പ് അല്ല അത്. പിന്നെയുള്ള ടൈപ്പ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലിപ് ടിപ്പ് വിറ്റ്ലിഗോ എന്ന് പറയുന്നതാണ്, എക്രോഫേഷ്യൽ വിറ്റ്ലിഗോ എന്നും പറയാം. അതായത് നമ്മുടെ ചുണ്ടുകളിലും ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങളിലും പിന്നെ പ്രൈവറ്റ് പാർട്സിലെയും ചർമ്മത്തിലും മാത്രം വെള്ള കളർ വരികയാണ്. അപ്പോൾ അത്

0: വളരെയധികം ശരീരം മൊത്തം റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് അല്ല, എന്നിരുന്നാലും വളരെ വിസിബിൾ ആയതുകൊണ്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് ഈ ടൈപ്പിൽ കുറച്ച് കുറവുമാണ്. പിന്നെയുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് സെഗ്മെന്റൽ വിറ്റിലിഗോ, അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണാറ്. അത് ശരീരത്തിൻ്റെ ഒരു ഒരു സെഗ്മെന്റിന് ചർമ്മത്തിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക, അതായത് മിഡ് ലൈൻ ക്രോസ് ചെയ്യില്ല, ഒരു സൈഡ് മാത്രം. ഫോർ എക്സാമ്പിൾ മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു സൈഡ് മാത്രം, അങ്ങനെ ഒരു സെഗ്മെന്റിനെ മാത്രം ഈ മെലനോസൈറ്റ്സ് അവിടെ നശിച്ച് ഈ മെലനിൻ ഇല്ലാതെ വെള്ളം രൂപപ്പെടുകയാണ്. അപ്പോൾ അതിനൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ തിയറി അല്ലാതെ മറ്റ് പല തിയറികളും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ഈ സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന് പറയുന്ന ടൈപ്പ് കുറച്ചും കൂടി സ്റ്റേബിളാണ്, ദേഹം മൊത്തം സാധാരണ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യില്ല. അതിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള റെസ്പോൺസ് താരതമ്യേന കുറവാണ്. കൂടുതലും നമ്മൾ സർജിക്കൽ മാർഗ്ഗങ്ങളും ഫോട്ടോ തെറപ്പിയും ഒക്കെയാണ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിക്കാറ്. പിന്നെ ഈ തൊലിയിൽ മാത്രമല്ല, രോമകൂപങ്ങളിലും ചിലപ്പോൾ നിറം നഷ്ടപ്പെട്ട് വെളുപ്പ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡിസീസ് കുറച്ചും കൂടി സിവിയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കാണാറുള്ളത്. പിന്നെ ഈ തൊലി കൂടാതെ നേരത്തെ പറഞ്ഞല്ലോ ചുണ്ട്, മ്യൂക്കോസ, ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങളിൽ അവിടെയുമൊക്കെ ഈ നിറം നഷ്ടപ്പെട്ട് ഈ വെളുത്ത കളറ് അല്ലെങ്കിൽ ചുമന്ന കളറായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
1: മാഡം, പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ശരീരത്തിൽ കാണുന്ന ചില വെള്ളപ്പുള്ളികൾ, അത് വെള്ളപ്പാണ്ടാണോ എന്നൊരു സംശയം പലരിലും ഉണ്ടാകാം. നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക?
0: തീർച്ചയായിട്ടും അത് ഞങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഓൾ ദാറ്റ് ഇസ് വൈറ്റ് ഇസ് നോട്ട് വിറ്റ്ലിഗ്. എന്ത് വെളുപ്പ് കണ്ടാലും ഇത് വെള്ളപ്പാണ്ടാണോ എന്ന് പലപ്പോഴും രോഗികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ പറയുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വെളുത്ത പാടുകൾ കാണുന്നത് കോമൺ ആണ്. അത് ഭയങ്കര പാല് പോലത്തെ വെളുപ്പല്ല, ഒരു ഇളം നിറത്തിലുള്ള വെളുപ്പ്. അത് ഏർലി വിറ്റിലിഗോയിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. യൂഷ്വലി അല്ലെങ്കിൽ നല്ല വിറ്റിലിഗോ, നല്ല വെള്ളപ്പാണ്ടാണെങ്കിൽ ശരിക്കും പാല് പോലെ വെളുത്തിരിക്കണം. പക്ഷേ കുട്ടികളിൽ കോമൺ ആയിട്ട് ഈ ഇളം വെളുപ്പ് കാണാനുള്ള റീസൺസ് ഒന്ന് പിറ്റിരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിൻ കണ്ടീഷനാണ്. ഇപ്പോൾ കവിളുകളിലെല്ലാം വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഡ്രൈനെസ്സോട് കൂടിയിട്ടുള്ള വെള്ള പാച്ചസ് നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ അത് പ്രോമിനൻ്റ് ആയിരിക്കും, ഇടയ്ക്ക് നോക്കുമ്പോൾ അത്ര കാണില്ല. അത് വെള്ളപ്പാണ്ടല്ല. പിന്നെ നമുക്ക് ചുണങ്ങ് വന്നു കഴിഞ്ഞാൽ ചുണങ്ങും ഇതുപോലെ വെള്ള ചുണങ്ങും കറുത്ത ചുണങ്ങും ഒക്കെ ഉണ്ട്. ഒരു ഫംഗൽ ഇൻഫെക്ഷനാണത്. അതും ഈ കവിളത്തും ദേഹത്തും ഒക്കെ ഈ വെളുത്ത നിറത്തിൽ രൂപപ്പെടാം. ഇതും പലരും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് വെള്ളപ്പ് എന്നാണ് മറ്റൊരു വിചാരം. യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഈ പിറ്റിരിയാസിസ് ആൽബ എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ചുണങ്ങോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന ഭാഗത്ത് ചിലർക്ക് വെള്ള വരാം. അങ്ങനെയൊക്കെ ആവാനാണ് കുട്ടികളിൽ കൂടുതൽ സാധ്യത. പിന്നെയുള്ളൊരു കാര്യം, പ്രായമായി കഴിയുമ്പോൾ പ്രായമായിട്ടുള്ളവരുടെ കൈകളിലും കാലിലും ഒക്കെ വെളുത്ത വൃത്താകൃതിയിലുള്ള പൊട്ടു പൊട്ടു പോലെയുള്ള വെള്ള പാടുകൾ രൂപപ്പെടാറുണ്ട്. അത് ഞങ്ങൾ IGH ഇഡിയോപ്പത്തിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, സംഗതി സിമ്പിളാണ്. അപ്പോൾ അത് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. നമുക്ക് പ്രായമാകുമ്പോൾ തൊലിയുടെ ഇത് നഷ്ടപ്പെട്ട് ചെറിയ അത്, പക്ഷേ വെള്ളപ്പാണ്ട് പോലെ പ്രോഗ്രസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അത് മൂന്നോ നാലോ പാടുകൾ വെച്ചിട്ട് കാലം ചെല്ലും തോറും കുറച്ച് കുറച്ചായിട്ട് കൂടി വരികയും അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു സംഗതി. പലപ്പോഴും അതും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെയുള്ളത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോപിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥ, PIH എന്നാണ് പറയുക. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ബേൺസ് വന്നു, പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചു കിടക്കും. പക്ഷെ അത് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് വെള്ളപ്പാണ്ടല്ല. പിന്നെ ചിലർക്ക് ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡൈ ഇപ്പം മീശയുടെ അവിടെയൊക്കെ ഡൈ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു അലർജി വന്നിട്ട് അവിടെ വെളുപ്പ് വരാം. അല്ലെങ്കിൽ നമ്മുടെ ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനോടുള്ള അലർജി മൂലം റബ്ബർ അങ്ങനെ അലർജി വരാം. അതുമൊക്കെ വെള്ളപ്പായിട്ട് ല്യൂക്കോഡെർമ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം വെള്ളപ്പാണ്ടല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്വയം ഇരുന്ന് ടെൻഷൻ അടിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ സംശയ നിവൃത്തി വരുത്തേണ്ടതാണ്.
1: മേഡം, ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ?
0: അത് എല്ലാവരുടെയും, നമ്മൾ പലപ്പോഴും ആദ്യം വരുമ്പോൾ തന്നെ രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ

0: ഭേദമാക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല വെള്ളപ്പാണ്ടിൽ പ്രത്യേകിച്ചും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പ്രതിരോധ ശ്രേണിയിലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രവണതയാണ്. അപ്പോൾ പ്രവണതകളാണ്, അപ്പോൾ പ്രവണതകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനെ നല്ലോണം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നല്ലവണ്ണം ചികിത്സയുള്ളൊരു അസുഖമാണ് വെള്ളപ്പാണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ. പണ്ടത്തെ അപേക്ഷ പ്രോബബ്ലി ഒരു 4-5 വർഷം മുന്നത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം ആശാവഹമാണ്. കാരണം ഇമ്മ്യൂണോളജി വികസിച്ചു, നമ്മുടെ അസുഖത്തെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ആ മരുന്നുകളുടെ ഡെവലപ്മെൻറ്റ്, ഇൻഫാക്ട് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ വന്നിട്ടുള്ള ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ വിറ്റ്ലിഗോയിലും കൂടി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റീപിഗ്മെൻറ്റേഷൻ വെരി മച്ച് പോസിബിളാണ് പല ടൈപ്പ് വിറ്റ്ലിഗോകളിലും. ഈവൻ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, അതായത് വന്ന വെളുത്ത പാടുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് സാധാരണമായിട്ടുള്ള നിറം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ വളരെയധികം പോസിബിളാണ്, റീപിഗ്മെൻറ്റേഷൻ പോസിബിളാണ്. പക്ഷെ നമ്മളതൊരു കുട്ടിയെ ഉറക്കിക്കെടുത്തുന്ന പോലെയാണ്, വീണ്ടും ഈ ഡിസീസ് ആക്ടിവിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. സോ ഈവൻ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്, ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ, നമുക്ക് ഫോളോ അപ്പും ആവശ്യമാണെങ്കിൽ മെയിൻറ്റനൻസും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് കഴിച്ചു മാറി ഇനി നിങ്ങൾക്കിത് വരികയോ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പ് തരാൻ പലപ്പോഴും കഴിയാറില്ല.
1: മാഡം, ഈ വെള്ളപ്പാണ്ടുള്ള ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം സ്വാഭാവികമാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദമാണ് ഈ വിറ്റ്ലിഗോ വെള്ളപ്പാണ്ട് മൂലം സഫർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സൈക്കോളജിക്കൽ മോർബിഡിറ്റി, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ പ്രാവശ്യത്തെ കാണുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം വിഷമിച്ച ഒരവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സയിലെ പ്രാധാന്യവും. കാരണം അറിയാമല്ലോ, വെള്ളപ്പാണ്ട് കൂടുതലും ചർമ്മത്തിലെ നിറം മാത്രമാണ് മാറ്റുന്നത്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരുത്തും. നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ നശിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും വെള്ളപ്പാണ്ട് മൂലം മാനസികാരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും ഉള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്കൊന്നും വേണ്ട, ഈവൻ പ്രായമായിട്ടുള്ളവർക്ക് വന്നാൽ പോലും ഞങ്ങൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അത് തള്ളി നീക്കാറുണ്ട്. ഒന്നും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും രോഗികളെ ചികിത്സ എടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. ആക്ച്വലി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്.
1: മാഡം, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: പൊതുവേ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് പറയുകയാണെങ്കിൽ അത് ടോപ്പിക്കൽ തെറപ്പി, അതായത് ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, സിസ്റ്റമിക് തെറപ്പി, അതായത് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിച്ചുവിട്ടുള്ള ചികിത്സ, പിന്നെ ഫോട്ടോ തെറപ്പി, ലൈറ്റ് കൊടുത്ത് അതിൻ്റെ അൾട്രാവയലറ്റ് റേഡിയേഷനിലെ ചില രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, പിന്നെ സർജിക്കൽ. ഇങ്ങനെ 4 രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, ഇപ്പോൾ പല ഫലവത്തായിട്ടുള്ള ലേപനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അപ്രൂവലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാച്ചസിനാണ്. ഇപ്പോൾ ചികിത്സിച്ചിട്ട് നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇഫക്റ്റ് കാണുന്നത് ഫേഷ്യൽ വിറ്റിലിഗോയിനാണ്. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ട് മുഖത്ത് മാത്രമുള്ള വെള്ളപ്പാടുകൾ താരതമ്യേന ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ്, അത് കുറച്ചും കൂടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതേസമയം ചുണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ അഗ്രഭാഗം, വിരൽ നഗരഭാഗം, കൈവെള്ള, കാൽവെള്ള, ഇവിടെയൊക്കെ വരുന്ന പാടുകൾ മാറ്റാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ലേപനങ്ങൾ നമ്മൾ പല രീതിയിലുള്ള സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ട ലേപനങ്ങൾ, ടാക്രോലിമസ് മുതലായിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഇപ്പോൾ പുതിയ മരുന്നുകൾ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട മരുന്നുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ടും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇവിടെയും നമ്മൾ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് വിറ്റ്ലിഗോയിലേക്ക് സാധാരണ രീതിയിൽ നയിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശ്രേണിയിലുള്ള കോശങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് ഈ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മരുന്നുകൾ. സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ടിരുന്നതാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകൾ സ്റ്റിറോയിഡിൻ്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ആ പെർട്ടിക്കുലർ, നമുക്ക് എവിടെയാണോ ഇതിൻ്റെ ആക്ഷൻ വേണ്ടത്, എവിടെയാണോ നമ്മൾ അത് പരിഹരിക്കേണ്ടത്, അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ശ്രേണി. പിന്നെ നമ്മൾ ഫോട്ടോ തെറപ്പി, ലൈറ്റ് അടിക്കുന്ന ചികിത്സ. അറിയാലോ, ലൈറ്റ് എപ്പോഴും ടാനിങ് ഉണ്ടാക്കും, നമ്മുടെ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ കറുക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ ആ ഒരു നമ്മുടെ കൂടുതൽ കറുപ്പ് നിറമുണ്ടാക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ മാറ്റുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറപ്പീസാണ് ഫോട്ടോ തെറപ്പി. അത് ടാർഗറ്റഡ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം കൊടുക്കുന്നുണ്ട്, ഹോൾ ബോഡി ചേമ്പേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ സർജറി

0: സർജിക്കൽ തെറപ്പി. സർജിക്കൽ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ സെഗ്മെൻ്റൽ ഒരു ഭാഗത്ത് മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് പാടുകൾ, വെള്ളപ്പാട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ സർജിക്കൽ തെറപ്പീസ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് രോഗബാധിതമല്ലാത്ത തൊലി രോഗമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ മെലനോസൈറ്റ്സ് നിറം നൽകുന്ന കോശങ്ങളെ കൾച്ചർ ചെയ്ത് ആ സസ്പെൻഷൻ മാറ്റി വയ്ക്കുകയോ ബ്ലിസ്റ്റർ ഉണ്ടാക്കി അത് മാറ്റി വയ്ക്കുന്ന പല രീതിയിലും നമ്മൾ ചികിത്സിക്കാറുണ്ട്.
1: വെള്ളപ്പാണ്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ഡോക്ടർ സൗമ്യ ജഗദീശന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിയമവീഥിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ ശ്രീ രമേശ് എമ്മുമായി ശ്രീ ജയമോഹൻ നടത്തുന്ന അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം.
3: ഈ വന്യമൃഗ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ മുന്നേ കൂട്ടി വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അവിടെ സ്പോട്ടിൽ എത്തിയിട്ട് എന്താ ചെയ്യുക?
4: ഈ ഗ്രൂപ്പുകൾ ഈ ഏരിയ തിരിച്ചാണ് നമ്മൾ സിസ്റ്റം ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ 13 ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ. എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു എസ്റ്റേറ്റും വേറെ എസ്റ്റേറ്റും കുറേ ദൂരങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ അതായത് മേഖലയിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അഡ്മിൻ ആയിക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നാട്ടിലിറങ്ങിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. നമ്മുടെ കോൺടാക്ട് നമ്പർ അതിലുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ VRT എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ പൊതുജനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ, അതായത് മേഖലയിലെ കുറച്ച് ലോക്കൽ ആൾക്കാരെ വെച്ചിട്ടുണ്ട്, ഈ വനം വകുപ്പുകാർ എത്തുന്ന മുമ്പ് നമ്മളെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആദ്യം ചെന്ന് വെച്ചാൽ ഈ വന്യമൃഗം ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റിയാണ് പറയുന്നത്, ആ ഭാഗത്തേക്ക് ആരും പോകരുത്, നമ്മൾ എത്തുന്നവരെ സേഫ്റ്റി പറയും. പിന്നെ നമ്മൾ ആറാട്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം യാന ഓടിക്കുന്ന മുമ്പ് പരിസരങ്ങൾ വന്ന് നമ്മൾ മോണിറ്റർ ചെയ്യും, യാന വന്ന സ്ഥലം എവിടെ, ഇനിയിപ്പോൾ ഓടിച്ചാൽ എങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് നമ്മളും പോയിട്ട് ഒരു മെസ്സേജ് കൊടുക്കും, ആന എന്ന ഭാഗത്തുണ്ട്, ഈ പ്രദേശത്ത് കൂടി ആരും സഞ്ചരിക്കരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടി കയറ്റാറുണ്ട്.
3: വലിയ ഉപദ്രവകാരിയായിട്ടുള്ള ആന അവിടെ 2-3 ദിവസം ഒക്കെ പോവാതെ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് വഴിയൊക്കെ പോകണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? 3-4 ദിവസമൊക്കെ ആന അവിടെ നിന്നാൽ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എന്താ ചെയ്യുക?
4: റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ പ്രത്യേക ഡ്യൂട്ടി തന്നെ മോണിറ്ററിംഗ് ആണ്. ഈ ആനയെ നമ്മൾ രാത്രിയും പകലും തന്നെ നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പൊതുവെ ആനകൾ പകലങ്ങനെ ഇറങ്ങി ശല്യം ചെയ്യാറില്ല. എന്നാലും കഴിഞ്ഞ ഇടയ്ക്ക് കൂടാരമുള്ളൊക്കെ 1 മാസം ആന ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1 മാസവും വനംവകുപ്പിൻ്റെ ആൾക്കാർ സ്ഥിരമായിട്ട് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ആനകൾ നാട്ടിലിറങ്ങുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഭക്ഷണങ്ങൾ കഴിച്ചങ്ങ് മടുക്കും. എന്നാലും നമ്മൾ ഈ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം 24 hours നമ്മൾ മാറി മാറി ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്.
3: ഈ ആധുനികമായിട്ടുള്ള മോണിറ്റർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ?

0: മീൻസ് ചിപ്പുകൾ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ചില മൃഗങ്ങളിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കാറുണ്ട്.
1: ഈ ശരിക്കും ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഈ ചിപ്പ് സിസ്റ്റം ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളെ പിടിക്കുമ്പോൾ, ഏതെങ്കിലും മൃഗത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്ററിങ്ങിന് മാത്രമാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ മൂന്നാറിൽ നൈമക്കാട് എസ്റ്റേറ്റിൽ ഇതുപോലെ ഒരു കടുവ കൂട്ടിക്കയറി ഒരു 9-10 പശുവിനെ പിടിച്ചായിരുന്നു. നമ്മൾ കടുവയ്ക്ക് കോളറേടി പിടിപ്പിച്ച് ഉൾവണത്തിൽ വിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്തു. ആ സിസ്റ്റം അത് കഴിഞ്ഞ് പാമ്പമലയിൽ ഇതുപോലെ ആന ഈ കടുവ ശല്യം ഉണ്ടായപ്പോൾ അതിനെയും പിടിച്ച് ഈ സിസ്റ്റം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: ശരിക്കും നമ്മളിപ്പോൾ ആന അല്ലെങ്കിൽ കടുവ അല്ലാതെ ജനത്തെ ഉപദ്രവിക്കുന്ന കുറച്ച് ജീവികളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുപന്നികൾ, അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ലോ ഒക്കെ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് കാട്ടുപന്നിയെ വെടിവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദ്രവകാരികളായിട്ടുള്ള വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ കുറച്ച് ലഘൂകരിക്കുന്നുണ്ട്. അത് എത്രത്തോളം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്?
1: നിലവിലായി ഈ നിയമം നേരത്തെ ഈ പന്നി ശല്യം ഉണ്ടായപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വെടിവെച്ച് കൊന്നതിനെ കുഴിച്ചിട്ടുകൊണ്ടിരുന്നത്.

0: വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ പന്നിശല്യം ഉണ്ടാകുന്ന മുറയ്ക്ക് ഏതെങ്കിലും കർഷകനോ ഏതെങ്കിലും വ്യക്തിക്കോ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഈ പഞ്ചായത്ത് ലൈസൻസ് ഹോൾഡറെ പാനൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടറെ. അപ്പോൾ ഈ ഒരു പന്നിയെ വെടിവെക്കുമ്പോൾ 1500 2000 3500 രൂപ ആ ഷൂട്ടറിന് കിട്ടും. ആ പന്നി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴിച്ച് മൂടുന്നതിനും കൂടിയുള്ള പൈസയാണ്. അപ്പോൾ അതിൽ നമുക്ക് വനംവകുപ്പിന് നമ്മൾ ഒരു റോളും ഇല്ല. ഇതനുസരിച്ച് ഇത് സർക്കാർ അവരെ ഏൽപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ എന്ത് ഈ പന്നിശല്യം ഉണ്ടെങ്കിലും പഞ്ചായത്ത് തലത്തിൽ ഇവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് തീരുന്ന കേസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തടസ്സവും ഇല്ല.
1: ഫോറസ്റ്റിന് വേറെ പ്രശ്നങ്ങളില്ല?
0: പ്രശ്നങ്ങളില്ല.
1: ഈ ഫോറസ്റ്റിന്റെ കാര്യം വരുമ്പോൾ കാടുകൾ അങ്ങനെയുള്ള തിട്ടകളായിട്ട് വിഭജിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ എത്ര ഏത് രീതി എത്ര കിലോമീറ്ററോളം ഉൾക്കുള്ളിലേക്കാണ് നോക്കുന്നത് ഫോറസ്റ്റിന്റെ?
0: ഫോറസ്റ്റ് 5 കാറ്റഗറി ആയിട്ടാണ് വെച്ചേക്കുന്നത്. വൈൽഡ് ലൈഫ് ഉണ്ട്, ടെറിട്ടോറിയൽ ഉണ്ട്, ഫ്ലൈങ് സ്ക്വാഡ് ഉണ്ട്, സോഷ്യൽ ഫോറസ്ട്രി ഉണ്ട്, റിസർച്ച് ഉണ്ട്. കോർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈൽഡ് ലൈഫിലേ വരുന്നുള്ളൂ. ഈ നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവ്, അങ്ങനെയാണ് കോർ ഏരിയ വരുന്നത്. അത് ഈ മൃഗത്തിന് വേണ്ടിയാണ് കോർ ഏരിയ വരുന്നത്. പക്ഷേ വനംവകുപ്പ് ജീവനക്കാർ ഇതിൻ്റെ എല്ലാ മേഖലയും പരിശോധിക്കാറുണ്ട്. ക്യാമ്പ് ചെയ്താണ് ഈ പരിശോധനയൊക്കെ ചെയ്യുന്നത്.
1: ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മൃഗങ്ങളുടെ ശല്യമുണ്ട്, മനുഷ്യരുടെ ശല്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടല്ലോ, അതിനിടയിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ശത്രുത മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് കാട്ടിലും മൃഗങ്ങളെ ഉപദ്രവം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത കേസായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതും നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മൾ നിയമത്തിൽ നിന്നുണ്ട്. അങ്ങനെയുള്ളൊരു സങ്കടകരമായ ഒരു ഘട്ടം വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യാറുള്ളത്? നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും?
0: ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ വന്യമൃഗത്തിനെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ മാൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. കാരണം വെച്ചാൽ മൃഗത്തിന്റെ സ്വഭാവം ഒരേ സ്വഭാവം തന്നെയാണ്.
1: നമുക്ക്
0: അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക, പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. സമയസമയത്തിന് ഇങ്ങനെ മാറുന്നതും കൂട്ടം കൂടുമ്പോൾ, പക്ഷെ നമുക്കത് പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഒരു നഷ്ടം ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ പോകുന്നത്. അവരുടെ മനസ്സ് ആദ്യം മനസ്സിലാക്കുക, കാരണം വെച്ചാൽ അതിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ പ്രശ്നത്തിന് കൂട്ടാനല്ല. അപ്പം നമ്മൾ മാക്സിമം പോകുമ്പോൾ ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മരണം തന്നെ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഇളകിയാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ പോകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ശാന്തരായി നിൽക്കുക. കാരണം വെച്ചാൽ ചോദ്യങ്ങളൊന്നും വരട്ടെ. എന്നുവെച്ചാൽ ഒരു ചോദ്യമല്ല ഇവിടെ വരുന്നത്, നൂറുകണക്കിന് ചോദ്യങ്ങളാണ്
1: ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ.
0: ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വിടില്ല, അടുത്ത ചോദ്യം വരും. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക. നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞു, ഇതിന് പരിഹാരമാണ് ഇനി ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇനിയും ഒരു അപകടം ഉണ്ടാകാതെയുള്ള രീതിക്ക് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടും ജനങ്ങളായിട്ടും ആലോചിച്ച് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കും കൂടി, ഒരു അപകടം ഉണ്ടായാൽ അടുത്തത് ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ തീരുമാനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് ഒരു പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്.
1: ഈ നാട്ടുകാർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫെൻസുകളൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇപ്പം ആനകൾക്കാരായിരിക്കുള്ള ഫെൻസുകൾ ഫോറസ്റ്റിൻ്റെ സൈഡുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും, ഒക്കെ ഉണ്ടാക്കും. ഈ ഫെൻസ് ഇതിൻ്റെ ഒരു റിപ്പയറിങ്ങും അതിൻ്റെ ഒരു സാധനങ്ങളും പലപ്പോഴും നമ്മൾ കാണാറില്ല. അത് മൃഗങ്ങൾ തന്നെ അത് കളയും, നശിപ്പിച്ച് കളയും. അപ്പോൾ ചിലപ്പോൾ ഫണ്ടുണ്ടാവില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള അപ്ഡേഷനുകളൊക്കെ നടക്കാറുണ്ടോ? ഇതിൻ്റെ ഒരു സ്റ്റഡിയൊക്കെ നടക്കാറുണ്ടോ?
0: ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് വനംവകുപ്പ്. കാരണം വെച്ചാൽ പണ്ട് സോളാർ ഹാങ്കിങ് ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും ഇങ്ങനെ കുറേ ഫെൻസിങ് സിസ്റ്റം ഉണ്ട്. ഈ കല്ല് കെട്ടുക, ട്രെഞ്ച് വെട്ടുക, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ജോലി ഭാരം കൂടിയതുകൊണ്ടായിരിക്കാം അതിനെ മോണിറ്ററിങ് ചെയ്യാൻ ആൾക്കാരില്ലാത്ത. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഓരോരോ ദിവസവും സ്റ്റേഷൻ ലെവലിൽ തന്നെ സ്റ്റാഫുകളെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു സോളാർ ഫെൻസിങ് നമ്മൾ ഒരു 10 കിലോമീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ 8 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ തന്നെ 2 പേരെ അന്നത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡ്യൂട്ടിക്ക് ഡെപ്യൂട്ട് ചെയ്യും. നമ്മൾ രാവിലെ ഈ ഫെൻസിങ്ങൾ പരിശോധിച്ച് വൈകുന്നേരം റിപ്പോർട്ട് കൊടുക്കും, സാറ് ഇന്ന ഏരിയയിൽ ഫെൻസിങ്ങിന് പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിലും കുറേ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ സോളാർ ഫെൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. കൂടാതെ കേരളത്തിൽ തന്നെ വയനാട്ടിൽ ടൂൾ റൂം സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് വനംവകുപ്പ് തന്നെ സ്ഥാപിച്ചു. അവിടെ ഏത് ബാറ്ററി ആയാലും എല്ലാം കൊടുത്ത് നന്നാക്കാനും അതുപോലെ ട്രെയിനിങ് വേണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് വരെ അവർ തരും. കുറേ വർഷമായിട്ട് അങ്ങനെ സ്ഥാപിക്കുന്ന ഫെൻസിങ്ങൾ കൂടുതൽ കേട് വരുന്നില്ല, കുറച്ച് വർഷം കൂടി നിന്ന് പോകുന്നു.
1: ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗലായിട്ട് എവിടെ സമീപിക്കണം ജനങ്ങൾ?
0: പല സെക്ഷനുകളുണ്ട് ഫോറസ്റ്റിൻ്റെ. എന്നുവെച്ചാൽ ആദ്യം സർക്കിൾ ലെവൽ, പിന്നെ ഡിവിഷൻ ലെവൽ, പിന്നെ റേഞ്ച്, പിന്നെ സ്റ്റേഷൻ, ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ജനങ്ങളായിട്ട് അടുക്കുന്ന സ്റ്റേഷൻ ലെവലിലെ സ്റ്റാഫുകളുണ്ട്, ഫുൾ സ്ട്രെങ്ത് ഉണ്ട്. എന്ത് ഇഷ്യൂ വന്നാലും ഈ സ്റ്റേഷൻ ലെവൽ സ്റ്റാഫുകൾ അവിടെ എത്തും. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വന്യമൃഗശല്യം ഉണ്ടായി, അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പശുവിനെ കടുവ തന്നെ പിടിച്ചു, നമ്മൾ സ്ഥലത്ത് ചെല്ലുന്നു, ആദ്യം ചെന്ന് ഉടമസ്ഥനെ കണ്ടു, പശുവിൻ്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് പശുവിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഡോക്ടറെ വിളിക്കും. വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം ആവശ്യപ്പെടും. ഈ വെറ്റിനറി ഡോക്ടറെ നമ്മൾ തന്നെ ചിലപ്പോൾ എത്തിക്കുക, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പുള്ളി പരിശോധിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഈ വ്യക്തിക്ക് തരും. ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ ഈ പശുവിൻ്റെ ഉടമസ്ഥൻ റേഷൻ കാർഡ്, ബാങ്ക് പാസ്

0: ബുക്ക്, ആധാർ കാർഡ്, പിത്ത് ഫോട്ടോ ഈ പശുവിൻ്റെ കൂടെ നിന്ന് ഈ വാല്യൂഷനും വെച്ച് അക്ഷയക്കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്ക് നഷ്ടപരിഹാരം, അർഹമായ നഷ്ടപരിഹാരം യഥാസമയത്ത് കിട്ടാനുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ കൂടെ തന്നെ നിൽക്കും. ഓരോരോ അപ്ഡേഷനിലും നമ്മൾ ഇടയ്ക്ക് ചോദിക്കും എന്തൊക്കെ പേപ്പറായി, പെട്ടെന്ന് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ ചെയ്ത് റേഞ്ചിലേക്ക് വിടും. റേഞ്ചിൽ നിന്ന് ഡിവിഷൻ ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ ഫണ്ടുകൾ വരുന്ന മുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും നമ്മൾ.
1: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
2: നിയമവീഥി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: ബാലഗംഗാധര തിലക്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 എലഫന്റ് റെസ്ക്യൂ ഓപ്പറേഷനെക്കുറിച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയൻ ജെയുമായി അഭിമുഖം. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. ഇതിൽ ശ്രീമതി ഗീത കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം, ഫദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളിപ്പദങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനിസൈ. 5:00 അധ്യാത്മരാമായണ പാരായണം. 5:05 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ഇസൈ തെൻട്രൻ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും ഇന്ന് മേഘാവൃതമായിരുന്നു. പരക്കെ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 21°C, കുറഞ്ഞ താപനില 17°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പ്.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാലരാമപുരം കൃഷിഭവൻ പരിധിയിലെ ശാന്തിപുരത്തെ യുവകർഷകനായ ശ്രീ അനൂപ് എസ് തങ്കരാജിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം അനൂപ്.
2: നമസ്കാരം.
1: ബാലരാമപുരം കൃഷിഭവൻ പരിധിയിലെ ഒരു യുവകർഷകനാണല്ലോ താങ്കൾ. എന്തുകൊണ്ടാണ് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം കൃഷി ഒരു ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കാൻ കാരണം?
2: എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് എനിക്ക് കൂടാതെ മറ്റൊരാൾക്കോട് ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരു ജോലിസാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന സമയത്താണ് ഞാൻ കൃഷിയിലോട്ട്, പാരമ്പര്യമായിട്ട് വീട് അച്ഛനെല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ കൃഷിയിലോട്ട് തന്നെ ഇറങ്ങാം എന്നുള്ളൊരു ചിന്തയിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തിനുള്ളിൽ നിന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങിയത്.
1: പൂർണ്ണ സമയവും കൃഷിക്കായിട്ടാണോ വിനിയോഗിക്കുന്നത്?
2: പൂർണ്ണ സമയം കൃഷിയിലല്ല. ഞാൻ തെർമോ പെൻബോൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന പുളിയറ കോണൊരു കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണം. കോൺട്രാക്ട് ബേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഷിഫ്റ്റ് ബേസാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ കൃഷിയിലോട്ട് നിൽക്കുന്നത്.
1: അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കൃഷിയാണ് അനുപ ചെയ്യുന്നത്?
2: ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ വാഴ, മരച്ചിനി, വെള്ളരി, അതുപോലെ തന്നെ പടവലം, ഇങ്ങനത്തെ കൃഷികളാണ് ചെയ്തു വരുന്നത്. പിന്നെ ഇടവിളയായിട്ട് ചീര, വെണ്ട, അങ്ങനത്തെ കൃഷികളും ചെയ്യുന്നുണ്ട്.
1: ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, കൂടെ കൃഷിയും കൊണ്ടുപോകുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ഗുണം എന്താണ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
2: ഒരു ഓഫീസ് ജോലി ആകുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ കുറേ തരത്തിലുള്ള സ്ട്രെസ്സും അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കുവാൻ നമുക്ക് ഈ കൃഷിയിലോട്ട് വരുമ്പോൾ സാധിക്കുന്നുണ്ട്. ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്കൊരു എക്സസൈസ് എന്നുള്ള ജോലി എനിക്ക് ആവശ്യം വരുന്നുണ്ട്. ഞാനൊരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വരുമാനം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അതേസമയം കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു എക്സസൈസ് ആവുന്നുണ്ട്, എനിക്കൊരു വരുമാനമാകുന്നുണ്ട്, എനിക്ക് മെൻ്റലി ഒരു റിലീഫ് കിട്ടുന്നുണ്ട്.
1: അനൂപിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്?
2: ഞാൻ കൃഷി ചെയ്തു വരുന്നത് ഇപ്പം ഏകദേശം ഒരേക്കറും കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അപ്പം എൻ്റെ സമയപരിധിക്കുൾ വെച്ച് എനിക്ക് ഇത്രയും ചെയ്യാൻ ഇപ്പം കഴിയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 35 സെൻറ്റോളം പന്തൽ കൃഷിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഏത് കൃഷിയായിരുന്നാലും ആദ്യം കൊടുക്കുന്നത് വിത്ത് തൈ നടുന്ന സമയത്ത് കൊടുക്കുന്നത് ജൈവവളങ്ങളാണ് കൊടുക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ചാണകവളം, അതേപോലെ കോഴിവളം, അതുപോലെ തന്നെയാണ് ഈ കമ്പോസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചാണ് കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. കീടനിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ വേപ്പിലെ കഷായം, കാന്താരിമുളക് കഷായം, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. വീഫ് സീകര ആ ഒരു സംഘമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടുള്ള വിത്തും കാര്യങ്ങളും വളങ്ങളെല്ലാം തരുന്നത് അവരാണ് തരുന്നത്. അപ്പോൾ നടീലിനെ ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നത് ചാണകവും കോഴിവളവും കൂടെ ചേർത്തുള്ള മിശ്രിതം ഞങ്ങൾ മണ്ണിൽ വിരകി അതിനെ കുമ്മായമിട്ട് നനച്ച് ഒരാഴ്ച പരുവാക്കിയതിന് ശേഷം അതിലാണ് വിത്ത് നട്ടു വരുന്നത്. അതിനുശേഷം ക്രമാതീതമായിട്ടുള്ള ജൈവവളങ്ങളാണ് നൽകി വരുന്നത്.
1: ഇപ്പോൾ വാഴയും പച്ചക്കറികളുമൊക്കെയാണ് അനൂപ് കൃഷി ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ ഇനം വാഴയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
2: ഇപ്പോൾ നേന്ത്രനുണ്ട്, അതേപോലെ റോബസ്റ്റ, കപ്പവാഴ, ഇത് മൂന്നേറ്റ വാഴയാണ് ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്ത് വരുന്നത്. ബാക്കി പച്ചക്കറി, പടവലം, അതേപോലെ വെള്ളരിയാണ് ഇപ്പം മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ നമ്മൾ വാഴ പരുവായി നിൽക്കുന്നത് കൊണ്ട് ഇതിനിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഉള്ളതേ ചെയ്യുള്ളൂ. വാഴയും അതേപോലെ തന്നെയാണ് ബാക്കി ഇടവിള കൃഷിയാണ് ചെയ്യുന്നത്. കന്ന് വെച്ച് നമുക്കൊരു 2-2.5 മാസം വരെ നമുക്ക് ഇതിന് ഇടവിള കൃഷി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനിടയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കന്ന് നട്ട സമയത്ത് വാഴക്കുഴിയിൽ തന്നെ ചീര കൃഷി ചെയ്യും, അതേപോലെ തന്നെ വെള്ളരി കൃഷിയും ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നതിനിടയിൽ ചെറിയ രീതിയിൽ കത്തിരി തൈയോ അങ്ങനെ എന്തെങ്കിലും വെണ്ട തൈയോ എന്തെങ്കിലും വെച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു 2.5 മാസം നമുക്ക് ഇതിന് വളപ്രയോഗത്തിനുള്ളത് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്.
1: അനൂപിൻ

0: ഈ കൃഷി കാര്യങ്ങളിലൊക്കെ കൃഷിഭവന്റെ സഹകരണം എങ്ങനെയാണ്?
1: കൃഷിഭവനിൽ നിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള സഹായം അവർ കിട്ടുന്നുണ്ട്. എന്ത് ആനുകൂല്യം വരാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കൃഷി ഓഫീസർ എന്നെ ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊരിക്കലൊരു കൃഷിനാശം ഉണ്ടായി, അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് ഉണ്ടായത്. ഒന്ന് സന്ദർശിക്കുകയും അവരുടെ ബാക്കി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അറിയിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിയെല്ലാം അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്.
0: അപ്പൊ അനൂപിന്റെ ഈ കൃഷി കണ്ടിട്ട് അനൂപിന്റെ സുഹൃത്തുക്കൾക്ക് ഇതൊരു പ്രചോദനമാവുകയോ അവർ കൃഷിയെക്കുറിച്ച് അന്വേഷിക്കുകയോ കൃഷിയിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടോ?
1: എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അവരെ ഫാമിലിയും കൃഷിയാണ്, ആ പയ്യനും ഇതേപോലെ ഒരു പ്രൊഫഷണൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ കൃഷി തുടങ്ങണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇറങ്ങിയില്ല, അതിനുള്ള തയ്യാറെടുപ്പിലാണ്.
0: ഇപ്പോൾ അനൂപിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അനൂപിന്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
1: പൂർണ്ണമായും ഒരു കൃഷിയിലോട്ട് ഇറങ്ങുന്നത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യാനുള്ളത്. ഇപ്പം നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് നമുക്ക് ടെറസിന് മേളുണ്ടാകും, ഇല്ലെങ്കിൽ വീടിന് ചുറ്റുവട്ടം ചെറിയ സ്ഥലങ്ങളുണ്ടാകും. ഓരോ ഇനത്തിൽ നിന്നും ഒരു അഞ്ച് തൈ വെച്ച് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യമുള്ളത് നമുക്ക് വിഷരഹിതമായിട്ടും അതേപോലെ തന്നെ നമ്മളൊരു സേവിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്യാനുള്ള കാര്യമാണ്. ദിവസം നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മളിതിൻ്റെ പുറകെ ചിലവഴിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു വീട്ടിലെത്തേക്ക് എങ്ങനെയായിരുന്നാലും ഒരു 150 രൂപയുടെ മലക്കറി നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിഷരഹിതമായ മലക്കറി കിട്ടുകയും ചെയ്യും. ഒരു ദിവസം 150 രൂപ നമുക്ക് ലാഭിക്കുക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു സേവിങ്സ് തന്നെയാണ്.
0: അനൂപിന്റെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ ഇത്രയും നേരം സംസാരിച്ചു. വിപണനം എങ്ങനെയാണ്?
1: വിപണനം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ VFCK ഒരു മാർക്കറ്റ് നമുക്ക് കൊടുത്ത് തേമ്പാമ്പുറത്തുണ്ട്. അപ്പം ആ മാർക്കറ്റ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സാധനം വിറ്റ് ഞങ്ങൾ പിറ്റേ ദിവസം വിറ്റ് തീരുന്ന ഉടനെ ഞങ്ങൾക്ക് പൈസ ആയിട്ട് കയ്യിൽ തരുന്നതാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു കച്ചവടം നമുക്ക് അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ വീട്ടാവശ്യത്തിന് ആർക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ വീട്ടാവശ്യം അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്.
0: ഇപ്പോൾ സാധാരണ കർഷകരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. കർഷകരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നുണ്ടെന്ന് അനൂപ് പറഞ്ഞല്ലോ, നേന്ത്രൻ കപ്പ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ?
1: വാഴയ്ക്ക് ഞങ്ങൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വാഴയ്ക്ക് വന്നിട്ട് 5 രൂപ വെച്ചാണ് ഞങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിനുള്ളൊരു നഷ്ടപരിഹാരം കിട്ടുന്നത്. നമുക്ക് ചില താമസമായിരുന്നാൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വീണ്ടും വീണ്ടും കൃഷിയിലോട്ട് കൊണ്ടുവരുന്നത്.
0: അനൂപിന്റെ ഈ കൃഷിയിൽ കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
1: ആ വീട്ടിൽ അച്ഛൻ അമ്മ സഹോദരിപ്പം കല്യാണം കഴിഞ്ഞു. വീട്ടിൽ വിത്തുകളൊക്കെ മിക്കവാറും ട്രയൽ പാവുന്നൊക്കെ നനയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ അമ്മയാണ്. അതുപോയിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് അപ്പോൾ രാവിലെ സമയങ്ങളിലാണ് നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ എനിക്ക് രാവിലെ ഡ്യൂട്ടി വന്ന സമയങ്ങളിൽ അച്ഛനാണ് വിളവെടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളം നനയ്ക്കാറുണ്ടെങ്കിൽ അച്ഛൻ വെള്ളം നനയ്ക്കും. അപ്പോൾ കുടുംബത്തിൽ പൂർണ്ണ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എനിക്ക് ജോലിയുടെ ഇടയിൽ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നത്.
0: ഇനി നമുക്ക് അനൂപിന്റെ അച്ഛനെ കൂടെ പരിചയപ്പെടാം.
2: ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് കൃഷിയാണ്. മറ്റേത് സംരംഭങ്ങൾ ഇല്ല എങ്കിലും നമുക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയും. ഭക്ഷണമില്ല എങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പ്രാധാന്യം എന്ന് പറയുന്നത് ഭക്ഷണം. ഭക്ഷണത്തിൽ പ്രാധാന്യം എന്ന് പറയുന്നത് വിഷരഹിതമായ ഭക്ഷണം. നമ്മൾ മനുഷ്യന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജൈവ കൃഷിയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പരമാവധി ജൈവ കൃഷി ചെയ്ത് വളരെ കാലമായിട്ട് ഞാൻ കാർഷിക രംഗത്തുണ്ട്. എൻ്റെ അച്ഛനും ഒരു കർഷകനായിരുന്ന ആളാണ്. ഞാൻ കൂടുതലും ജൈവ കൃഷിയെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ മകനും മകളും എൻ്റെ ഭാര്യയും അവരൊക്കെ ഈ എൻ്റെ ആ രീതികളെ കണ്ട് വളർന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മകൻ ഇങ്ങനെ കാർഷിക മേഖലയിലേക്ക് വരണം എന്നൊരു താല്പര്യം. ഞാൻ അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു എനിക്ക് കൃഷിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. പിന്നെ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിന് വെള്ളം നനയ്ക്കാനും സഹായം വേണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന് ചെയ്യുമായിരുന്നു. ഭാര്യയും മകളും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നെ കാർഷിക മേഖലയിലേക്ക് പ്രൊമോട്ട് ചെയ്തെന്ന് പറയുന്നത് VAPCK. VAPCK ബാലരാമപുരത്ത് വരുന്ന സമയത്ത് അന്ന് KHDP ആയിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. അതിൽ വളരെ ആകൃഷ്ടനായിട്ടാണ് ഞാൻ കാർഷിക രംഗത്തേക്ക് വരുന്നത്. കാർഷിക രംഗത്ത് ഉൽപ്പാദന മേഖലയിൽ വളരെ പ്രശംസനീയമായ സപ്പോർട്ടാണ് കർഷകർക്ക് VAPCK നൽകുന്നത്.
0: ഇപ്പോൾ മകനെ പോലെയുള്ള യുവാക്കളോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്?
2: പരമാവധി ചുരുങ്ങിയ സ്ഥലങ്ങളിലെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്യുക. ആ കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് നമ്മുടെ കുടുംബത്തിനൊരു സേവയാണ്. ഈ രാജ്യത്തെ സേവിക്കുന്നതിന് പറ്റിയ ഒരു മേഖല. ഞാനൊരു

പൊതുപ്രവർത്തകൻ കൂടിയാണ്. അതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ കഴിയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും, ഞങ്ങളൊക്കെ ഇങ്ങനെ ഏജ് ഓവറായി വരുന്ന ആളുകളാണ്, 58 വയസ്സ് കഴിഞ്ഞു, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാർഷിക മേഖലയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ കൃഷി രീതികൾ അവലംബിക്കുകയും അതിലൂടെ യുവ കർഷകർ വരികയും ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സമ്പത്തുകൾ മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. അത് എൻ്റെ മകനെന്നല്ല, ഞാനുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ വീട്ടു നടയിലെങ്കിലും കുറച്ചെങ്കിലും പച്ചക്കറികൾ കൃഷി ചെയ്യണം. നമുക്ക് ചിലപ്പോൾ പിന്നെ 4 സെൻറ്റോ 5 സെൻറ്റോ സ്ഥലമേ ഉള്ളൂ, അപ്പോൾ അവിടെ ഒരു വീടിരിക്കുകയാണ്. ആ വീടിരിക്കുന്നതിൻ്റെ ചുറ്റും നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേയെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ പറ്റും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി
2: ജനനന്മയ്ക്ക്.
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര

0: പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
1: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടയുടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായം അനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The monsoon session of Parliament has concluded with both houses being adjourned sine die today. The session began on July 20th and saw a total of 19 sittings over 25 days. In his concluding remarks, Rajya Sabha Chairman C.

രാജ്ഞാ ഇതി വിജ്ഞാപിതഃ ഋഷിഃ ക്ഷണമാത്രം ധ്യാനസ്തിമിതലോചനഃ തസ്ഥൗ ധ്യാനേന സ്തിമിതേ ലോചനേ സ്തിമിതം നിശ്ചലം അല്പനേരം കണ്ണുകളടച്ച് ധ്യാനത്തിൽ ലയിച്ചിരുന്നു മാമുനി. സുപ്തമീനഃ ഹൃദഃ, ഹൃദം കയം കുളം. മത്സ്യങ്ങൾ ഓടിക്കളിക്കുമ്പോൾ വെള്ളം എപ്പോഴും ഇളകും, മത്സ്യങ്ങൾ ഉറങ്ങുമ്പോഴോ കയം നിശ്ചലമാകും. മനസ്സിൻ്റെ ആഴം, ധ്യാനത്തിലെ ഏകാഗ്രത, ഇതൊക്കെ മീനുറങ്ങിയവരാഴിപോൽ എന്ന ഹൃദ്യമായ സാദൃശ്യം ധ്വനിപ്പിക്കുന്നു. ധ്യാനലീനനായ മുനിയുടെ അന്തർനേത്രങ്ങളിൽ സന്തതി സ്തംഭത്തിനുള്ള കാരണം തെളിഞ്ഞുവന്നു. അദ്ദേഹം അത് രാജാവിനെ അറിയിക്കുകയാണ്.

0: ഹയാത്ത്
1: പ്രണിധാനേന ചിത്തത്തിൻ്റെ ഏകാഗ്രത കൊണ്ട് സന്തതിസ്തംഭകാരണം സഹാ അപശ്യത് പുത്രനുണ്ടാകാത്തതിൻ്റെ തടസ്സം അദ്ദേഹം കണ്ടെത്തി. മുനിമാർ നമ്മെപ്പോലെയല്ല, നമ്മുടെ പ്രജ്ഞയ്ക്ക് സ്ഥലകാല പരിമിതികളുണ്ട്. ഋഷിമാരുടേതിന് അതില്ല. ത്രികാലജ്ഞാനമാണ് അവർക്കുള്ളത്. എവിടെയുള്ളതും കാണാൻ അവർക്ക് കഴിയും. പ്രണിധാനം കൊണ്ട് ഭാവിതാത്മാക്കളാണ് അവർ. ശുദ്ധമായ അന്ധക്കരണത്തോടുകൂടിയവർ ഭാവിതാത്മാക്കൾ. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി അവരുടെ മനസ്സിൽ തെളിയും. അങ്ങനെ തെളിഞ്ഞു വന്ന കാര്യം രാജഗുരു രാജാവിനെ അറിയിച്ചു.
2: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ഇന്ന് രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
1: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
0: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്ര.
2: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 7:35.

ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200075 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200075. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.

സമയം 6 മണി കഴിഞ്ഞ് 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
4: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി

സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്

0: ത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
1: ഇന്ത്യ യു എസ് നാവിക സേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിങ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ഇന്നലെ August 12 എലഫന്റ് ഡേയോടനുബന്ധിച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ ജെയുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജയൻ ജെ ആണ്. നമസ്കാരം സാർ.
6: നമസ്കാരം.
5: അങ്ങ് പ്രധാനമായും കൈവച്ചിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എലിഫന്റ് റെസ്ക്യൂ ഓപ്പറേഷനിലാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വന്യജീവി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് ആന ആണല്ലോ. അപ്പോൾ ആനയും കടുവയും

0: മനസ്സിലാക്കുന്നത് ആനയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വന്ന് നിൽക്കും. നമ്മളൊരു ആന ഒരിടത്ത് വരുമ്പോൾ തന്നെ, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വന്ന് നിൽക്കുമ്പോൾ ഇവർ ധാരാളമായി ബഹളം വയ്ക്കും, ആൾക്കാർ ബഹളം വയ്ക്കും, കല്ലെടുത്തെറിയും ഒക്കെ. ഇതൊക്കെ ലീഗലി അത് കറക്റ്റാണോ? അതൊരു
1: ഇത് ലീഗലി കറക്റ്റ് അല്ല, പക്ഷേ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളല്ല. ഇപ്പം ഇങ്ങനൊരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടടുത്ത് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ നമ്മളങ്ങോട്ട് വരും, അറിയിക്കും. വരും അറിയിച്ചില്ല, അവരെയും കൂടെ സഹായത്തോടാണ് നമ്മൾ മോബ് കൺട്രോൾ ചെയ്യുന്നത്.
0: അത് ഈ ആദ്യം ഒരു ആന ശാന്തമായി നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആനയുടെ ഒരു സൈക്കോളജി വേറെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ആന അഥവാ വരികയാണെങ്കിൽ അത് ചാർജ് ചെയ്യുക എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കും. ചാർജ് ചെയ്തൊരു ബോള് പോലെ രൂപത്തിലാവും, ശരിയല്ലേ? അത് എൻ്റെ വാലൊക്കെ എപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു സ്വഭാവം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്?
1: ആനയ്ക്കൊരു ക്ലോസ് സ്പേസ് ഉണ്ട്, ആ സ്പേസിലോട്ട് നമ്മൾ ചെന്ന് കയറുമ്പോഴാണ് ആനയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നത്. നമ്മൾ കുറച്ച് ദൂരെ നിന്നൊക്കെ കാണുവാണെങ്കിൽ ആനയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇത് എപ്പോഴും ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആന നിൽക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ആകസ്മികമായിട്ട് ചെന്ന് കയറുമ്പോഴാണ് ആന നമ്മളെ ആക്രമിക്കുന്നത്. ആ ഒരു സ്പേസ് നമ്മളെപ്പോഴും കീപ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.
0: അതാണ് ഫസ്റ്റ് അറിയാം,
1: അതാണ് ഫസ്റ്റ് ആണ്.
0: പൂക്കലും വിളിയൊക്കെ ആനയ്ക്ക് ഡിസ്റ്റർബൻസ് ആണ്, അത് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കൃത്യമായിട്ട്.
1: അതെ അതെ,
0: അതിപ്പോൾ ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ലേ, ബാക്കിയുള്ളതൊക്കെ അത് കൃത്യമായിട്ട് ക്യാരി ചെയ്യും. ഒരു അപകടം വരാൻ, ഇപ്പോൾ ആന ഓടിക്കുന്നു, അങ്ങനെ ഓടിക്കുന്ന ആൾ ആൾക്കിന് അത് ഏത് വിധത്തിൽ പറയാറുണ്ട്, ഇങ്ങനെ വളഞ്ഞോടണം, വളഞ്ഞോടിയാലും അപകടം ഉണ്ടാവാറുണ്ട്?
1: ആ ഒരു സമയത്ത് എങ്ങനെ ഓടണമെന്ന് ആൾ തന്നെ തീരുമാനിക്കണം, അല്ലാതെ നേരെ ഓടുക തിരിഞ്ഞു കൊടുക്കുക ആ സമയത്ത് എന്ത് വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളൊക്കെ സ്ത്രീ ആനയുടെ മുമ്പിൽ കിടന്ന് ഓടുന്നുണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കിടന്ന് ഓടാറുണ്ട് ചില സമയത്ത്. അല്ലെ, ആനയുടെ നമ്മൾ അങ്ങോട്ട് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പം ആന ചില സമയത്ത് ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു ഓടിക്കും. നമുക്ക് വാഹനങ്ങളുള്ളത് കൊണ്ടും നമുക്ക് തോക്കുള്ളത് കൊണ്ടും ഈ ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കാനുള്ള കുറച്ച് സ്റ്റാഫുകളുള്ളത് കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരു സാധാരണക്കാരന് അതങ്ങനെ ചെയ്യാനൊക്കെ ഇല്ല.
0: മുന്നിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്,
1: അപകടമാണ്.
0: ഒരു ആന എപ്പോഴും, ഒരു ആനയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കണം എന്ന് പറയും സൈക്കോളജിയിൽ. കാരണം ഇപ്പോൾ നമ്മൾ കുട കൊണ്ടുപോകുന്നു, ആന ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും സാധനം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ആന പിന്നെ അതിൻ്റെ പിന്നാലെ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ബൈക്ക്, ആന ബൈക്ക് ഇട്ടിട്ട് ഓടിപ്പോകുമ്പോൾ ആന അയാളെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, ബൈക്കിനെ എന്ത് ചെയ്യുക, എടുക്കുക.
1: അതെന്താ ടൈപ്സ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, ഈ തോർത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോകുന്ന കാണാം എന്നൊക്കെ അവരിങ്ങനെ പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് അത് ഉപയോഗിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം.
0: വേണം. സാറിൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻസിഡൻസ് എന്താണ്, അത് എപ്പോഴെങ്കിലും ജീവിതത്തിലുണ്ട്?
1: മംഗളാദേവിയിൽ പോയപ്പം, മംഗളാദേവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോയപ്പം, ഞാനിങ്ങനെ ക്യാമറയും തൂക്കി രാവിലെ ഒരു 6:30 നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന ഒരു 2 കിലോമീറ്ററോളം ഞാനങ്ങ് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാൾ പോലും ഇല്ല. പെട്ടെന്നൊരു കൊമ്പൻ, ഒരു കൊമ്പുള്ള ഒരു ആനയായിരുന്നു,
0: ഒരു കൊമ്പുള്ള ആന
1: ആനയായിരുന്നു. എന്നെ കുറേ ദൂരോട്ട് ഓടിച്ചു,
0: ഓടി
1: ഓടി. ഞാൻ എൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു, അതും വെച്ചുകൊണ്ട് ഓടി ഓടി ഓടി ഓടി ഓടി. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കൂക്കി വിളിച്ചതുകൊണ്ടും ഓടി വന്നതുകൊണ്ടും മാത്രം ഞാൻ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോയതാണ്. പിന്നെ ശബരിമലകത്ത് കാട്ടിനകത്ത് നമ്മൾ കാണത്തില്ല, ആന ഒരു സൈഡിലോട്ട് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയായിരിക്കും.
0: മറിഞ്ഞു നിന്ന്
1: ചിലപ്പോൾ ഈ ആനേനെ മുമ്പ് ആരെങ്കിലും അങ്ങോട്ട് ഉപദ്രവിച്ച് കാണുമായിരിക്കും, അതായിരിക്കും നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നത്. നമ്മളെപ്പോഴും കാട്ടി പോകുമ്പോൾ ഒരു 4-5 പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് സേഫ്റ്റി ആയിരിക്കും. നമ്മൾ ഒരാൾ മാത്രമായിട്ട് ഒരിക്കലും കാട്ടിലോട്ട് പോകുന്ന ശരിയായ രീതിയല്ല.
0: ഒരു കാടിൽ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ടെന്നൊക്കെ പറയാറില്ലേ, എന്തൊക്കെയാണ് കാടിൽ പോകുമ്പോൾ?
1: സ്പ്രേ അടിക്കരുത്, പിന്നെ അങ്ങ് ശബ്ദം ഉണ്ടാക്കരുത്, നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് വേണം പോകാൻ. പിന്നെ ഈ കാറ്റിൻ്റെ ആ ദിശയിൽ ചിലപ്പം നമുക്കൊരു സ്മെല്ലൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്.
0: മൃഗങ്ങളുടെ
1: സ്മെല്ല് കിട്ടും, പ്രത്യേകിച്ച് ആന നമുക്കതിൻ്റെ സ്മെല്ല് കിട്ടാറുണ്ട്,
0: കിട്ടും, പിടിക്കാൻ പറ്റും. ഈ ആനയെ സാധാരണ നമ്മൾ ഉണ്ടെന്ന് അറിയുന്ന പറഞ്ഞാൽ ഈ പിണ്ടങ്ങൾ കിടക്കുമ്പോൾ,
1: ആനപ്പിണ്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ചൂട് ഇങ്ങനെ കാണും, ആനപ്പിണ്ടത്തിന് ചൂട് കാണും, മൂത്രം ഒഴിച്ചതിൻ്റെ അത് കാണും. അപ്പം നമുക്ക് അത് കാണുമ്പോൾ നമുക്കറിയാം ആന ഇന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം.
0: ഈ ഡിസ്റ്റൻസ്
1: ഈച്ച പറക്കുവാനതൊന്നും ആവി ഉണ്ടായിരിക്കും, ഈച്ച പറക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: അപ്പോൾ ഈ അടുത്ത ഡിസ്റ്റൻസിൽ തന്നെ
1: തൊട്ടടുത്ത് ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴത്തേക്കും ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടും,
0: കിട്ടും.
1: പിന്നെ അതിൻ്റെ കാൽപ്പാട് നമുക്ക് കാണാൻ പറ്റും.
0: അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക?
1: നമ്മൾ ആ റൂട്ടിൽ നിന്ന് മാറി പോവുക എന്നുള്ളതാണ്.
0: റൂട്ടിൽ നിന്ന് അപ്പം അതിന് കാണുന്നില്ല, അത്
1: കാണുന്നില്ലെങ്കിലും ഇത് പോയിട്ട് കാൽപ്പാട് വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല, ഇത് ആന എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാൽപ്പാട് നോക്കിയിട്ട്. അപ്പം നമ്മൾ ആ ഡയറക്ഷനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നടക്കുക, എന്നിട്ട് അപ്പുറത്ത് വഴി കൂടെ പോവുക.
0: ഇതിനും ഗന്ധം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, നമ്മുടെ ഒരു ഗന്ധം
1: കിട്ടും, കിട്ടും, കിട്ടും,
0: കിട്ടും.
1: ഒരു ഹ്യൂമൻ്റേതായ ഒരു സ്മെല്ല് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്,
0: ഫീൽ ചെയ്യും അതിന്. അപ്പോൾ ഈ കാട്ടിലെ നിയമങ്ങൾ എന്തായാലും, നമ്മൾ ഒരു കാടിന് പോകുമ്പോൾ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഈ ട്രക്കിംഗ് സേഫ് പ്ലേസിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പൊതുവേ ട്രക്കിംഗ് അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഇവർ കൊടും കാട്ടിലൂടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്.
1: ട്രക്കിങ്ങിന് നമ്മളങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല, അത് എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു പ്രത്യേക റൂട്ട് ഉണ്ടാവും, ആളുകളുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരാളുണ്ടാവും.

0: ആളൊരു എക്സ്പീരിയൻസ് ആയ ഒരാളായിരുന്നു. ഒരു
1: കാട്ടിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ നേരത്തെ പറഞ്ഞില്ല, ട്രൈബൽസ് അവർ കുറച്ച് ഇങ്ങനെ അവർക്ക് വഴികളൊക്കെ അറിയാം. അതുപോലെ നമ്മളിപ്പോഴും ഈ റോഡുകളിലൂടെ പോകുമ്പോൾ ഇപ്പോൾ അടിമാലി ഈ ഭാഗത്തൊക്കെ പോകുമ്പം ആനത്താരികളുണ്ട്, പലപ്പോഴും ആനത്താരികൾ ക്ലോസായി കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെ അതൊക്കെ നിങ്ങൾ വെട്ടിത്തെളിച്ച് കൊടുക്കാറുണ്ട്, അത് നടന്നു പോകാനുള്ള വഴികളൊക്കെ?
0: ഇല്ലില്ല ഇല്ല, ആനത്താരയ്ക്ക് നമ്മളൊന്നും ചെയ്യാറില്ല.
1: അത് അങ്ങനെ തന്നെ
0: സ്വാഭാവികമായിട്ട് ആനത്താരി, പക്ഷെ അത് എപ്പോഴും ആ വഴി കൂടെ സഞ്ചരിക്കാറില്ല. പക്ഷേ ഇതിനു മുമ്പ് സഞ്ചരിച്ച റൂട്ടാണെങ്കിൽ ആന ആ വഴി തന്നെ പോകും. അവിടെ നമ്മൾ വീടോ എന്തെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാൽ ആനത്തെ എടുത്ത് കളയാറുണ്ട്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല.
1: അത് ആന എടുത്ത് തട്ടിക്കളഞ്ഞ് അതിന്റെ റൂട്ട്.
0: ആനത്താരയ്ക്ക് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല.
1: ഇങ്ങനെ ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും?
0: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട്. എക്യുപ്മെന്റ്സുകൾ, മോഡേൺ എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് തരാറുണ്ട്. പിന്നെ നമുക്ക് നല്ല ക്ലാസ്സുകൾ തരാറുണ്ട്, എല്ലാ കാര്യങ്ങളും തരാറുണ്ട്. നമ്മുടെ ഈ ആറാട്ടി തന്നെ, മൂന്നാർ ആറാട്ടി തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇപ്പം വളരെ ശക്തമായ നിലയിലോട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അത്രയും കെട്ടറപ്പോടുകൂടി
0: അത്രയും നല്ലൊരു എക്യുപ്മെന്റുകളുണ്ട്. ഇത് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വൈൽഡ്ലൈഫ് വാർഡൻ, മൂന്നാറിലെ വാർഡൻ സാറും നമുക്ക് നല്ല രീതിയിൽ എക്യുപ്മെന്റുകളൊന്നും സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡി എഫ് ഒ സാജു വർഗീസ് സാറും ഇവർ രണ്ടുകൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനിലൂടെ നമ്മുടെ ഈ ആറാട്ടികളെല്ലാം ശക്തമാണ്. നമുക്ക് ഏതാണ്ട് 38-40 ആനകൾ ഒരു ദിവസം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 40 ആനകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ആനകളെല്ലാം തന്നെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആൾക്കാർക്ക് വിവരം അറിയിക്കും. ഇവർ ഇങ്ങോട്ട് അറിയിക്കുന്നതല്ല, നമ്മൾ തന്നെ ആനകളെ കണ്ടുപിടിച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. കണ്ടുപിടിച്ച് നമ്മൾ വിവരം അറിയിക്കും ആന എവിടെ നിൽക്കുന്നു.
1: ട്രാക്ക് ചെയ്യുന്നത് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്?
0: ആൾക്കാരെ ഏൽപ്പിക്കുന്നു.
1: ട്രാക്കറുണ്ട്.
0: ആ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരെ നമ്മൾ ചിന്നക്കനാൽ മേഖലകളിൽ നിർത്തിയിട്ടുണ്ട്. അവർ ഈ ആനകളുടെ സഞ്ചാരപഥങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കും. പക്ഷെ അത് എപ്പോഴും അങ്ങോട്ട് പ്രായോഗികമാണെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കോടമഞ്ഞ് നമുക്കൊരു തടസ്സമാണ്. കാലാവസ്ഥ, മഴ, ഇതെല്ലാം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരു ഘടകമാണ്.
1: ഈ ട്രാക്കറുകളൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അൾട്രാ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: അങ്ങനല്ല, നമ്മൾ ഈ ആനയുടെ അത് തന്നെ മേലോട്ട് കാൽപാദങ്ങളും പിന്നെ ഇവിടെ നിൽക്കും നോക്കിയിട്ട് നമ്മളൊരാളെ നിർത്തും. ഏത് കാലാവസ്ഥയിലും നമ്മൾ നിർത്തും. പക്ഷെ ചില സമയത്ത് നിർത്താൻ പറ്റത്തില്ല, കാലാവസ്ഥ വളരെ മോശമായിരിക്കും.
1: ഈ ഡ്രോണൊക്കെ ഉപയോഗിക്കുന്നതായിട്ട്? ഞാൻ
0: ഡ്രോണുണ്ട്, ഞങ്ങൾക്ക് ഡ്രോണുണ്ട്. പക്ഷെ ഡ്രോൺ ഇവിടുത്തെ കാലാവസ്ഥയിൽ അങ്ങനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ ഒക്കാത്തൊരു സമയമാണ് ഇപ്പം.
1: മഞ്ഞും
0: കോടയും വെച്ചിട്ട് ഈ ഡ്രോണിനകത്തോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
1: ഒരു ഒരു ആന ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പോയി, നമ്മൾ ഒരു നിങ്ങൾ റെസ്ക്യൂ ആയിട്ട് അവിടെ നിൽക്കുകയാണ്, അപ്പോൾ ഇത്ര ദിവസം നിന്നിട്ടുണ്ട്, അതിന് ഭയങ്കരമായി അത് ആക്രമണ സ്വഭാവം ഉണ്ട് ആണെങ്കിൽ അതിന് മയക്കുവെടി വെക്കാനുള്ള അത് അവസ്ഥ എങ്ങനെയാണ് വരിക? അത് സംജാതം
0: മയക്കുവെടി ആദ്യമേ ഒന്നും നമ്മൾ ചെയ്യാറില്ല.
1: ചെയ്യാറില്ല. അതെന്താ അതിൻ്റെ അവസ്ഥയിലേക്ക്?
0: അതെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് നിരന്തരം ശല്യമായിട്ട് ഉള്ള ഒരു സമയവും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: പ്രൊസീജിയർ
0: പാലിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചീഫ് വൈൽഡ് ലൈഫ് ആർട്ട് സാങ്ഷനോടെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: ചെയ്യാൻ പറ്റും.
0: അത് ഈ സമരമുഖങ്ങളിലൂടെയൊക്കെയാണ് ഓരോരുത്തരത് നേടിയെടുക്കുന്നത്.
1: അല്ലാതെ ഒന്നും ചെയ്യില്ല.
0: അല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കില്ല.
1: ഇല്ല.
0: നമ്മുടെ ആറാട്ടിൽ തന്നെ ഡോക്ടറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡോക്ടറുണ്ട്, വെറ്റിനറി അസിസ്റ്റന്റ് ഉണ്ട്.
1: അവരുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോട് സാധനത്തോടുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ? കൃത്യം അവരും എഴുതണം ഇതിന് ആവശ്യമാണോ എന്നൊക്കെ കുറിച്ചിട്ട്.
0: അതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റി തീരുമാനിച്ചെങ്കിൽ അതിൽ നമുക്കത് പ്രാവർത്തിയാക്കാൻ പറ്റും.
1: ആനയുടെ വേറൊരു കാര്യമാണ്, ആനയെ അതുപോലെ തന്നെ നമ്മൾ കാട്ടിലുള്ള തന്നെ നാട്ടിൽ അത് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഒരു സെക്ഷൻ നിങ്ങൾക്കില്ലേ?
0: അത് ഇവിടെ ഇല്ല. അത് വയനാട് പോലുള്ള ആ സ്ഥലങ്ങളിൽ നമുക്ക് അതിനൊരു ഇത് തന്നെ ഉണ്ട്, ഒരു ലെസൺ പാർക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാടിന് ഉറച്ചയില്ല. കാടിന് ഉറച്ചയില്ലാത്തതുകൊണ്ട് ആനകൾ നാട്ടിലോട്ടും കാട്ടിലോട്ടും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കാട്ടിലിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ക്യാരറ്റ്, ബീൻസ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ആനകൾ മിക്കാറും നാട്ടിലായിട്ടായിരിക്കും. പടയപ്പയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആനയായിട്ട് ഇവിടെ കാണുന്നത്.
1: പക്ഷെ ഉപദ്രവിക്കില്ല,
0: ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരനല്ല. പക്ഷെ എന്നിരുന്നാലും മസ്റ്റ് ടൈമിൽ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോവുകയോ അങ്ങനൊന്നും ചെയ്യരുത്. ഇവിടുത്തെ ലൈൻസിലെല്ലാം എല്ലാവരും ആനയായിട്ട് ചേർന്നിരിക്കും. നമ്മൾ ചെന്നിട്ട് ആദ്യമേ മാറ്റുന്നത് ആൾക്കാരെയാണ്. ആനയെ പിന്നെ മാറ്റത്തുള്ളൂ, അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി.
1: അതാണ്
0: നിൽക്കുന്നത്.
1: ഇങ്ങനെയുള്ള റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്, ഓൾറെഡി ട്രെയിനിങ് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ആൾക്കാരെയൊക്കെ മാറ്റി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് അതൊക്കെ
0: അപ്രീസിയേഷൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കൂടുതൽ കിട്ടാറില്ല. എങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ വിവരം അറിയിക്കുമ്പോൾ ഒരു താങ്ക്സ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. നമ്മൾ എവിടെ ആന ഇറങ്ങിയാലും നമ്മൾ വിവരം അറിയിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അറിയിക്കും. ചില സമയത്ത് നമ്മുടെ കൈകളിലും നിൽക്കത്തില്ല ആന. ഇപ്പം കാട്ടിലോട്ട് കയറി അങ്ങ് പോയിട്ട് അപ്പം നമ്മൾ കയറിക്കും, അതങ്ങ് കയറിപ്പോയെന്ന് വിചാരിക്കും. നമ്മൾ പോയി അതിൻ്റെ തൊട്ടുപുറക്ക് ചിലപ്പോൾ അതിങ്ങോട്ട് ഇറങ്ങും. അപ്പം ഇവർ നമ്മളെ അറിയിക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ എന്തായാലും ആനയുടെ ഈ റെസ്ക്യൂ.
2: ഇന്നലെ ഓഗസ്റ്റ് 12 എലിഫന്റ് ഡേയോടനുബന്ധിച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ JNJ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നല്ല സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നത് പരസ്പരമുള്ള വിശ്വാസം

0: വിശ്വാസത്തിലും ആദരവിലുമാണ്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സൗഹൃദങ്ങളിലുണ്ടാകും. സന്തോഷങ്ങൾ ഇരട്ടിയാക്കാനും സങ്കടങ്ങൾ പകുത്തു നൽകാനും സൗഹൃദങ്ങൾക്ക് കഴിയും. എന്നാൽ സൗഹൃദങ്ങൾ നൽകുന്ന സന്തോഷം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ തെറ്റിദ്ധാരണകളോ വാശികളോ ആണ് സൗഹൃദങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: തെങ്ങിനെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീട് മുൻപ് അപൂർവമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നഗരവൽക്കരണത്തിന്റെ കാലത്ത് നല്ലത് പലതും അപ്രസക്തമാകുന്ന കൂട്ടത്തിൽ തെങ്ങും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. തെങ്ങും അതിനുവേണ്ട വെള്ളവും വളവും ഉൾപ്പെടെയുള്ള പരിചരണങ്ങളും നൽകി വളർത്തി തേങ്ങയെടുക്കാൻ പാകത്തിനുള്ള ക്ഷമ ഇന്ന് പലർക്കുമില്ല. അപ്പോൾ ഒരു സംശയം തോന്നാം, തെങ്ങ് വെറുതെ വളർന്നു വരുന്നതല്ലേ, അതിന് വെള്ളവും വളവും നൽകി ശ്രദ്ധയോടെ പരിചരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. സാധാരണ മലയാളികളുടെ വിചാരം തെങ്ങിന് വലിയ പരിചരണങ്ങൾ ആവശ്യമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. തെങ്ങിന് ആവശ്യമായ വെള്ളവും വളവും കൃത്യമായി നൽകണം. തെങ്ങിന്റെ വളർച്ചയ്ക്കും തേങ്ങാ ഉൽപാദനത്തിനും അത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരുന്നത്. ഡോക്ടർ ശൈലജകുമാരി MSമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: തെങ്ങിന്റെ വളപ്രയോഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്തുവാണ് കണ്ടുവരുന്നത്?
4: കേരളത്തിലെ തെങ്ങ് കർഷകരെ കുറിച്ച് പറയുവാണെങ്കിൽ, തെങ്ങിൽ നിന്ന് തേങ്ങയെടുക്കുന്നതിലുപരി ഒരു വളപ്രയോഗ രീതി ശാസ്ത്രീയമായിട്ട് അവലംബിച്ച് പോരുന്ന കർഷകർ കുറവാണെന്നുള്ളതാണ് ഒരു സത്യം. വളം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ടാകും. ചിലർ ജൈവ രീതിയിൽ, അല്ലെങ്കിൽ ചിലർ എല്ലുപൊടി, ഫക്റ്റംപോസ് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്രീയമായിട്ട് ഒരു രീതി അവലംബിക്കുന്ന കർഷകർ കുറവാണ്. ഏറെക്കുറെ മിക്ക കർഷകരും തന്നെ രാസവളപ്രയോഗം ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു സത്യം.
3: ഇവിടെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് വരുന്നത്, ഇപ്പൊ എല്ലാവർക്കും ഒരു ജൈവ കൃഷി എന്ന് പറഞ്ഞ അതിലാണ് താല്പര്യം കൂടുതൽ. ജൈവവളം കൊണ്ട് തന്നെ നമുക്ക് തെങ്ങിനാവശ്യമുള്ള മൂലകങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുമോ?
4: അതിനുത്തരം പറയണമെങ്കിൽ തെങ്ങിന്റെ മൂലകങ്ങളുടെ ആവശ്യകത എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത്, എല്ലാ കർഷകർക്കും അറിയാവുന്നതുപോലെ തന്നെ തെങ്ങിനും പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നീട് ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, ഗന്ധകം, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ, ഈ മൂന്ന് സെറ്റ് മൂലകങ്ങളും തെങ്ങിനും ആവശ്യമാണ്. പക്ഷെ തെങ്ങിനെ സംബന്ധിച്ചെടുത്തു പറയുമ്പോൾ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ മൂന്നെണ്ണത്തിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വേണ്ട മൂലകം ഫോസ്ഫറസ് ആണ്, ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യവും. അതായത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിന്റെ ഒരു അനുപാതം തെങ്ങിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ 2:1:4 എന്ന അനുപാതത്തിലാണ്. അതായത്,

0: ഏറ്റവും കുറവ് ഫോസ്ഫറസും അതിന്റെ നാലിരട്ടി പൊട്ടാസ്യവും വേണം. ഈ ഫോസ്ഫറസിന്റെ രണ്ടിരട്ടി നൈട്രജനും വേണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മൂലകങ്ങളെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ജൈവവളങ്ങളിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജൈവ വളപ്രയോഗ രീതി അവലംബിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെങ്കിൽ ഈ രീതിയിൽ അവലംബിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൊട്ടാസ്യം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള ജൈവ സ്രോതസ്സുകൾ നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലഭ്യതയും കുറവാണ്. അതുകൊണ്ട് ജൈവ രീതിയിൽ അവലംബിക്കാൻ സാധിക്കും, പക്ഷേ അതിന്റെ ലഭ്യത കുറവ് ഒരു പരിമിതിയായിട്ട് നമുക്ക്.
1: ഇവിടെ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ എന്തായാലും നമ്മുടെ ഉൽപാദന ശേഷി കൂട്ടാൻ നമുക്ക് എന്തായാലും സാധിക്കും.
0: തീർച്ചയായിട്ടും നമ്മൾ കർഷകരോട് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ജൈവവളങ്ങളുടെ സ്രോതസ് ലഭ്യമാണോ അവ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പോരാതെ വരുന്ന മൂലകങ്ങൾ രാസവള രീതിയിൽ തന്നെ കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. കാരണം ഈ പോരാതെ വരുന്ന മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ തെങ്ങിനെ സംബന്ധിച്ച് ഞാനിപ്പം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ തെങ്ങ് കർഷകരുടെ ഇടയിലെ മണ്ണ് പരിശോധിക്കുമ്പോൾ മണ്ണിലെ പൊട്ടാസ്യം തീരെ കുറവായിരിക്കും. അതേസമയം കർഷകർ ഉപയോഗിക്കുന്ന വളം, കുറച്ചുപേരെങ്കിലുമൊക്കെ വളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വളം എല്ലുപൊടിയും ഫാക്ടംപോസുമാണ്. എല്ലാ കർഷകരും നമ്മളോട് എപ്പോഴും പറയും എല്ലുപൊടിയും ഫാക്ടംപോസും. ഇത് രണ്ടും ഫോസ്ഫറസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വളമാണ്. നമുക്ക് ഏറ്റവും കുറവ് വേണ്ട മൂലകം തെങ്ങ് കൃഷിയിലെ മണ്ണിൽ സാധാരണയായി നമ്മൾ കൂടുതലായി കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം തുലവും കുറവുമായിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ, ഇതിന്റെ ആവശ്യകതയും മണ്ണിലുള്ള ലഭ്യതയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതനുസരിച്ച് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ വളം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
1: പ്രധാന മൂലകങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്?
0: എല്ലാ വിളകൾക്കും കൃത്യമായിട്ടുള്ള ശുപാർശയുണ്ട്. തെങ്ങിനും ഇതുപോലെ തന്നെ ഒരു പൊതു ശുപാർശയുണ്ട്, പ്രധാന മൂലങ്ങൾ എങ്ങനെ കൊടുക്കണം. അപ്പം ശരാശരി വിളവ് തരുന്ന ഒരു തെങ്ങിന്, ഒരു ആവറേജ് 50 തേങ്ങയൊക്കെ തരുന്ന ഒരു തെങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ശുപാർശകളുണ്ട്. നല്ല വിളവ് തരുന്നതിന്, അതുപോലെ ശരാശരി വിളവ്, അതുപോലെ കുട്ടനാടിയൻ ഏരിയയിലേക്ക്, അങ്ങനെ പലതരത്തിലുള്ള ശുപാർശകളുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു ശരാശരി വിളവ് തരുന്ന തെങ്ങിന്റെ ഒരു ആവശ്യകത എടുത്താൽ ഏകദേശം ഒരു 300-340 ഗ്രാം നൈട്രജനും അതിന്റെ പകുതിയായ 170 ഗ്രാം ഫോസ്ഫറസും അതിന്റെ നാലിരട്ടിയായ 680 ഗ്രാം പൊട്ടാസ്യമാണ് തെങ്ങിന് വേണ്ടത്. ഇത് ഞാൻ മൂലകങ്ങളുടെ കണക്കാണ് പറയുന്നത്. ഇതിനെ നമ്മളിപ്പം രാസവളങ്ങളായ നിലവിലുള്ള യൂറിയ, രാസോസ്, പൊട്ടാഷിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ കർഷകർക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു 3/4 kg അടുപ്പിച്ച് യൂറിയ വേണ്ടി വരും. അത് ഒരു വർഷത്തേക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 850 ഗ്രാം രാസോസ് ഫോസ്ഫറസ് വളം, ഒരു 1-1.5 kg പൊട്ടാഷ്. ഇതാണ് NPK അടങ്ങിയിട്ടുള്ള നേർവളങ്ങളായ യൂറിയ, രാസോസ്, പൊട്ടാഷ് ഇവയുടെ ഒരു അളവ് ഒരു വർഷത്തേക്ക്. ഇത് 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന് ഉള്ള ശുപാർശയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം, അതായത് കാലവർഷവും തുലാവർഷവും. കാരണം നമ്മൾ തെങ്ങ് നനയ്ക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പലപ്പോഴും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ്. അപ്പം വേനൽ മഴയുടെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു അളവ്, അതായത് ഞാനൊരു 3/4 kg യൂറിയ എന്ന് പറഞ്ഞപ്പം അതിന്റെ ഒരു 1/3, ഒരു 1/4 kg യൂറിയയും രാസോസ് 850 ഗ്രാം എന്ന് പറയുന്ന മൊത്തവും നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം, 850 ഗ്രാമും. പിന്നെ പൊട്ടാഷിന്റെ ഒരു 1/3, ഇത് 3 കൂടി മിക്സ് ചെയ്ത് നമുക്ക് കാലവർഷത്തിൽ കൊടുക്കാം. ഇതിന്റെ ബാക്കി 2/3 ഭാഗം തുലാവർഷത്തിലും കൊടുക്കുക. അത് നമുക്ക് തുലാമഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം, മഴയുടെ അവസാനമായിട്ട് കൊടുക്കുക. കൊരിച്ചൊരിയുന്ന മഴയുടെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു രാസവളങ്ങളും കൊടുക്കില്ല, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 3/1, 3/2 ആയിട്ട് NPK മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള നേർവളങ്ങൾ നമുക്ക് കൊടുക്കാൻ
1: സാധിക്കും. കർഷകർക്ക് അറിയാം 1 മീറ്റർ ദൂരെയായിട്ട്
0: കൊടുക്കുന്ന രീതി. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാ കർഷകരും അറിയാവുന്ന കാര്യമാണ് മണ്ണിലെ പുളിപ്പ്. നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കണം. അതുകൊണ്ട് തന്നെ കുമ്മായ വസ്തുക്കൾ ഏതെങ്കിലും ഇട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വേണം നമ്മൾ വളപ്രയോഗം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിക്കാം, നീറ്റുകൊക്കെ ഉപയോഗിക്കാം, കാൽസ്യ സിലിക്കേറ്റ് പോലുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കാം. അതിന്റെ ഒരു ശരാശരി പൊതുവായിട്ടുള്ള ഒരു അളവെന്ന് പറഞ്ഞാൽ 1-2 kg വരെയാണ്
1: ഒരു തെങ്ങിന്.
0: അത് എന്ന് പറയുന്നത് മണ്ണിലെ പുളിപ്പിനനുസരിച്ച് ഇതിന്റെ അളവ് വ്യത്യാസം വരും. ചിലപ്പോൾ 1 മതിയായിരിക്കും, ചിലപ്പോൾ 1.5 മതിയായിരിക്കും, ചിലപ്പം കൂടിയ അളവിൽ വേണ്ടി വരും. അപ്പൊ ഈ പുളിപ്പിനെ ക്രമീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ രാസവള വിടാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്മായ വസ്തുക്കൾ ഇടുമ്പോഴും മണ്ണിൽ നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടായിരിക്കണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പുളിപ്പ് ക്രമീകരിക്കുക മാത്രമല്ല കുമ്മായ പ്രയോഗം വഴി നടക്കുന്നത്. തെങ്ങിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ദ്വിതീയ മൂലകമായ കാൽസ്യത്തിന്റെ സ്രോതസ്സും കൂടിയാണ് കുമ്മായം. നമ്മൾ മറ്റ് കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും തെങ്ങിന് ചേർക്കുന്നില്ല. അതുകൊണ്ട് കുമ്മായ പ്രയോഗം അത്യാവശ്യമായിട്ട് തെങ്ങിന് ചെയ്യേണ്ടതാണ്. അത് വിളവിനെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സഹായിക്കും.

0: മാഡം സെക്കൻഡറി ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞ്, അപ്പോൾ ഇത് കാൽഷ്യം എന്തായാലും തെങ്ങിന് ആവശ്യമുള്ളതാണ്, അത് കുമ്മായം വഴി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു മഗ്നീഷ്യവും അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ്.
1: നമ്മളിപ്പം NPK മൂലകങ്ങളിൽ കുമ്മായം വഴി കാൽസ്യം കിട്ടും. ഇനി രണ്ടാമതായി വരുന്ന ദ്വിതീയ മൂലകങ്ങൾ രണ്ടെണ്ണം കൂടിയുണ്ട്, ഒന്ന് മഗ്നീഷ്യം, മറ്റൊന്ന് സൾഫർ. തെങ്ങിനെ സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ എന്നുള്ള രീതിയിൽ ഈ മഗ്നീഷ്യം സൾഫറും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് മാത്രവുമല്ല, തെങ്ങിന് റൂട്ട് വിൽറ്റ് എഫക്റ്റഡ് ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് അഡീഷണൽ ഡോസ് ഒക്കെ മഗ്നീഷ്യം പറയും.
0: കാറ്റുവീഴ്ച
1: അത് തന്നെ, വാഴയ്ക്ക് കൊക്കാൻ രോഗമുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് പോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പറയും. അതുകൊണ്ട് ഒരു അര കിലോ എങ്കിലും മിനിമം മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് നമുക്ക് രാസവളമായിട്ട് ചേർത്ത് കുടിക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള സൾഫറും കിട്ടും. അര കിലോ നമുക്ക് ഒരു വട്ടമായിട്ട് വേണേലും കൊടുക്കാം, രണ്ടാം വളത്തിന്റെ കൂടെ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യ വളത്തിന്റെ കൂടെ ഒരു കാൽ കിലോ, പിന്നീട് ഒരു കാൽ കിലോ കൊടുക്കാം. എന്തായാലും അര കിലോ കൊടുക്കുകയാണെങ്കിൽ അത് തെങ്ങിന്റെ വളർച്ചയെ പുഷ്ടിപ്പെടുത്താനായിട്ട് സഹായിക്കും.
0: ഇതൊഴിച്ച് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: തെങ്ങ് കർഷകരെ സംബന്ധിച്ച് പറയുന്ന രണ്ടുമൂന്ന് കാര്യങ്ങള്, ചെല്ലിയുടെ പ്രശ്നം, ബഡ് റോട്ട് രോഗം, പിന്നെ ഒരു പ്രശ്നം പറയുന്നതാണ് മച്ചിങ്ങ പൊഴിച്ചിൽ. സത്യം പറഞ്ഞാൽ ഈ മച്ചിങ്ങ പൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. രോഗം കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം വെള്ളക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ വന്നാൽ വരാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കീടത്തിന്റെ പ്രശ്നം കൊണ്ടോ വരാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂലകങ്ങളുടെ കുറവ് കൊണ്ടും വരാം. അതിൽ എടുത്തു പറയേണ്ട ഒരു അഭാവം എന്ന് പറയുന്നതാണ് ബോറോൺ. പരാഗണത്തിന് സഹായിക്കുന്ന ഒരു മൂലകമാണ് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൂങ്കുലയിൽ ഒരുപാട് പൂവുണ്ടായി, അധികം പിടിക്കുന്നില്ല എന്ന് കർഷകർ പറയും. ചിലപ്പം ഇതിന്റെ ഒരു കുറവുകൊണ്ട് കൃത്യമായ പരാഗണം നടക്കാത്തതുകൊണ്ട് പിടിക്കാതെ മച്ചിങ്ങ പൊഴിയാം. അല്ലാതെ ഇതിന് ശേഷവും പിന്നീടും മച്ചിങ്ങ പൊഴിയാം. അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് കട്ടിയില്ലാതെ വരാം, ചിരട്ട പെട്ടെന്ന് പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ അകക്കാമ്പില്ലാതെ വരാം, അല്ലെങ്കിൽ അകത്ത് ചീയൽ പോലെ വരാം. അതുപോലെ തന്നെ കുറച്ച് മച്ചുറാകുന്നതിന് മുമ്പ് പ്രിമച്ചുറായിട്ടുള്ള പൊഴിച്ചിൽ വരാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ബോറോൺ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ബോറോൺ മാത്രമല്ല, ചിലപ്പം പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും കുറവ് വരുമ്പോഴും ഇതും കൂടി അസോസിയേറ്റ് ചെയ്ത് വരും. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ബോറോൺ ആണ് ഇതിനുള്ള ഒരു കാരണമായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് നമ്മൾ സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മൂലകങ്ങളുടെ, സിങ്കിന്റെയൊക്കെ ചെറിയ അഭാവം മണ്ണിൽ കാണും. പക്ഷെ അത് ഇത്തരത്തിൽ ഒരു വിളവിനെ ബാധിക്കുന്നില്ല. കോപ്പർ എല്ലാ കർഷകരും തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കാലവർഷവും തുലാവർഷവത്തിന് മുന്നേ ഒക്കെ ആയിട്ട് ഒരു കുമിളനാശിനി പ്രയോഗം നടത്തുമ്പോൾ ചെറിയ തോതിലെങ്കിലും ചെമ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബോറോൺ കൊടുക്കാനായിട്ട് നമ്മൾ ബോറാക്സ് എന്ന് പറയുന്ന ഒരു രാസവളം തന്നെയാണ് പറയുന്നത്. അതിൽ ബോറാക്സ് ഒരു 200 ഗ്രാം നമുക്കൊരു ശുപാർശ ചെയ്യാൻ സാധിക്കും. 200 ഗ്രാമിൽ 100 ഗ്രാം ആദ്യത്തെ പ്രാവശ്യവും രണ്ടാം വളത്തോടു കൂടിയും 100 ഗ്രാം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കർഷകർ പറയും വളപ്രയോഗം ചെയ്തിട്ട് നമുക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ല. തെങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പൂങ്കുല വന്ന് അതിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഒരു തേങ്ങയാകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 36 മാസത്തോളം, 3-3.5 വർഷത്തോളം എടുക്കും. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്യുന്ന വളത്തിന്റെ കൃത്യമായുള്ള പ്രതിഫലനം പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് വളയിട്ടു അതിന് പ്രതിഫലം കിട്ടിയില്ല എന്ന് കരുതി വളപ്രയോഗത്തിൽ നിന്ന് ആരും പിന്മാറരുത്.
0: മേഡം, നമ്മൾ ചർച്ച ചെയ്തത് ഇതിന്റെ വളപ്രയോഗ രീതിയെ കുറിച്ചും കൂടെ ആയിരുന്നു.
1: വളപ്രയോഗ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് പറഞ്ഞത്, കാലവർഷവും തുലാവർഷവുമായിട്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രാവശ്യമായിട്ട്? ഒന്ന്, നമ്മുടെ കാലവർഷവും തുലാവർഷവും അടുപ്പിച്ച്. അത് മാത്രവുമല്ല, നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ പെട്ടെന്ന് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. നൈട്രജൻ ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആവിയായി അമോണിയ ആയിട്ട് വോളറ്റിലൈസ് ചെയ്തൊക്കെ നഷ്ടപ്പെടും. പൊട്ടാസ്യം ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ എത്ര തവണകളായിട്ട് കൊടുക്കാവോ അത്രയും തവണകളായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തെങ്ങിന് നമ്മൾ ഈ 2 തവണ പറഞ്ഞെങ്കിൽ പോലും ജലസേചനം ചെയ്യാൻ സൗകര്യമുള്ള കർഷകർക്ക് അത് 4 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ആയിട്ട് ചെയ്യാം. ഇവിടെ എടുത്തു പറയുന്നത് ഈ വളപ്രയോഗ രീതി ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി നമുക്കൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വിളവിനെ കൂട്ടാൻ സാധിക്കും. അതുപോലെ രോഗങ്ങളുടെയും കീടങ്ങളുടെയൊക്കെ അവസ്ഥ കുറയ്ക്കാനും സാധിക്കും. കാരണം തെങ്ങിന് ആരോഗ്യം കിട്ടും, വളം ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള ആരോഗ്യം കിട്ടുമ്പോൾ രോഗങ്ങളും കീടങ്ങളുടെ അവസ്ഥ കുറയും. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ജലസേചനത്തിൽ കൂടി, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളിനന എന്ന് പറയുന്നത് കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ട്, വളരെ കുറവാണ്, കേരളത്തിൽ വളരെ കുറവാണ്. എന്നാൽ പോലും ഈ തുള്ളി നനയിൽ കൂടി നമുക്ക് വളം ചെറിയ അളവിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ കൂടെ രാസവളം വെള്ളത്തിന്റെ കൂടെ കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിലൈസർ ത്രൂ ഇറിഗേഷൻ വാട്ടർ ആണ് ഫെർട്ടിഗേഷൻ. അത് ഒരു 19 സെന്റെങ്കിലും ഉള്ള കർഷകര്, അല്ലെങ്കിൽ 19 തെങ്ങെങ്കിലും ഉള്ള കർഷകർക്ക് ഇത് കൃത്യമായിട്ട് അവലംബിക്കുകയാണെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഫെർട്ടിലൈസർ അപ്ലിക്കേഷനുള്ള ലേബർ കുറയ്ക്കാൻ സാധിക്കും, ഈ മൂലകങ്ങളുടെ കാര്യക്ഷമത കാര്യമായിട്ട് കൂട്ടാൻ സാധിക്കും. സഹായിക്കും, തെങ്ങിന്റെ വളർച്ചയും ഉൽപാദനവും പുഷ്ടിപ്പെടുത്താനായിട്ടും സഹായിക്കും.
0: ഈ ഫർട്ടിഗേഷന് വേണ്ടി നമ്മൾ വാട്ടർ സോല്യൂബിൾ ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണോ അതോ നോർമൽ ഇതും നമുക്ക് ചെയ്യാൻ പറ്റും?
1: നമുക്ക് നമ്മുടെ യൂറിയ പോലുള്ളത് ഉപയോഗിക്കാം. പൊട്ടാഷ്യം നമുക്ക് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഫിൽട്ടറും സംവിധാനം ഒക്കെ ഉണ്ട്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വളം ഉപയോഗിക്കണം എന്നില്ല. മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നമുക്ക് വളം കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സോല്യൂബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഇതുവഴി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വളത്തിന്റെ അളവും വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം കൃത്യമായിട്ട് നഷ്ടം കുറയുന്നുണ്ടല്ലോ. അപ്പൊ ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് കിട്ടുന്നതുകൊണ്ട്, കാര്യക്ഷമത കൂടുന്നതുകൊണ്ട് തന്നെ പൊതുവെ പറയുന്ന അളവ് കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വളത്തിന്റെ ലഭ്യത കുറവാണ്, ചെലവ് കൂടുന്നു, വളത്തിന്റെ വില കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഫലപ്രദമായിട്ട് തെങ്ങ് കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്.
0: പിന്നെ ഇത് കൊടുക്കുമ്പം എല്ലാ കർഷകർക്കും അറിയാം, ഒരു മീറ്റർ ഒന്നര മീറ്റർ ദൂരെ
1: രാസവളപ്രയോഗം ചെയ്ത് എല്ലാവർക്കും അറിയാം. അതായത് ഏകദേശം ഒരു തെങ്ങിന്റെ തടിയിൽ നിന്നൊരു 6 അടി വിട്ടിട്ട് വ്യാസാർത്ഥത്തിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. കാരണം അവിടെയാണ് കൂടുതലായിട്ട് വേരുകൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. 6 അടി എന്ന് പറയുമ്പോൾ ഒരു 1.5-2 മീറ്റർ വിട്ടിട്ട് നമ്മൾ വൃത്താകൃതിയിൽ തടം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ആ വളം ഇട്ടതിന് ശേഷം മണ്ണൊന്ന് തട്ടിയിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു നനയും കൂടി ഉണ്ടെങ്കിൽ, മഴ പെയ്യുന്നുണ്ടെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് അതവിടെ കിടന്ന് പ്രവർത്തിക്കും. പിന്നെ ഈ പറഞ്ഞ രാസവളത്തിന്റെ ഒരു ശുപാർശ ഒപ്പം തന്നെ നമ്മൾ ജൈവവളവും തെങ്ങിന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു 25 മുതൽ 50 കിലോയാണ് ഒരു തെങ്ങിന് ഏതെങ്കിലും ജൈവവളം നമുക്ക് ഇടുന്നത്. കർഷകർ ചോദിക്കാറുണ്ട് കോഴിവളം ഇടാമോ എന്ന് ചോദിക്കും. കോഴിവളം ഇടാം. കോഴിവളത്തിൽ കുറച്ചും കൂടിയൊക്കെ നൈട്രജനും ഈ ബോറോൺ പോലുള്ള ചില മൂലകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിടാൻ നമുക്ക് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടുള്ള സമയത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തീരെ പ്രായം കുറഞ്ഞ തൈത്തെങ്ങ് പോലുള്ളതിനൊന്നും ഒരുപാട് കോഴിവളം ഉപയോഗിക്കരുത്.
0: പിന്നെ CPCRI പുറത്തിറക്കിയ സൂക്ഷ്മ വളക്കൂട്ടുകളുണ്ട്.
1: അതായത് നമ്മളിപ്പം ബോറോണിന്റെ കാര്യം പറഞ്ഞു, സിങ്ക് വേണമെങ്കിൽ സിങ്ക് ആയിട്ട് കൊടുക്കാം, അതുപോലെ കാൽസ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ CPCRI പുറത്തിറക്കിയിട്ടുള്ള ഒരു കൽപ്പവർദ്ധിനി എന്ന് പറയുന്നത്, അതിന്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ട്, പറഞ്ഞ മഗ്നീഷ്യം, സൂക്ഷ്മ മൂലങ്ങളായ ബോറോൺ, സിങ്ക് തുടങ്ങിയ അടങ്ങിയിട്ടുള്ള ഒരു മൂലകൂട്ടാണ് അത്. ഒരു 1/2 കിലോ നമുക്ക് ശുപാർശയുണ്ട്. 2 പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം, 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന്. തൈത്തെങ്ങിനാണെങ്കിൽ കൽപ്പപോഷ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അത് 40 ഗ്രാം എന്നുള്ള കണക്കിന്, പിന്നീട് 1 വർഷം ആവുമ്പോൾ 100 ഗ്രാം എന്നുള്ള ശുപാർശയുമുണ്ട്.
0: മേഡം പറഞ്ഞ മാതിരി തന്നെ വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വളരെ നന്ദി.
2: കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാനുള്ള പല വഴികൾ മനസ്സിലായി കാണുമല്ലോ. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MSമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ശൈലജകുമാരി MSന്റെ ഫോൺ നമ്പർ 8848505353.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1,000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,800 രൂപ വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ ഇത്തവണയും നൽകിയിട്ടുണ്ട്.
2: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേരുചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ

0: തോതിൽ മരത്തിനു ചുറ്റും തടമെടുത്ത് മരം ഒന്നിന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഉത്തരം ഇതാണ്, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുന്നതാണ് ഉത്തമം. 16 മണിക്കൂർ പ്രകാശത്തിൽ സ്വാഭാവിക പകൽ വെളിച്ചവും കൃത്രിമ പ്രകാശവും ഉൾപ്പെടും. ഇനി മുട്ടയുൽപാദനത്തിൽ പ്രകാശത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം.
4: മുട്ടക്കോഴികളുടെ മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രകാശം. തീറ്റയും വെള്ളവും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നായി മാത്രമാണ് നമ്മൾ സാധാരണയായി പ്രകാശത്തെ കാണുന്നത്. എന്നാൽ കോഴികളിൽ പ്രകാശത്തിന് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുണ്ട്. പ്രകാശം കോഴിയുടെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ഥിരമായ മുട്ടയുൽപാദനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ടയിടുന്ന കാലയളവിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ കുറയുകയാണെങ്കിൽ മുട്ടയുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിടുന്ന ഘട്ടത്തിലെത്തിയ ശേഷം പ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ പെട്ടെന്നുള്ള കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ സമയം വെളിച്ചം നൽകിയാൽ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. തുടർച്ചയായി അല്ലെങ്കിൽ അമിതമായി പ്രകാശം നൽകുന്നത് കോഴികൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും സ്വാഭാവിക വിശ്രമത്തെ ബാധിക്കാനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ 8 മണിക്കൂർ ഇരുട്ടും വിശ്രമത്തിനായി ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മുട്ടയിടുന്ന കോഴികൾക്ക് ഒരു ദിവസം ഏകദേശം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുക. ശരിയായ തീറ്റ, ശുദ്ധമായ വെള്ളം, നല്ല വായു സഞ്ചാരം, രോഗനിയന്ത്രണം എന്നിവയ്ക്കൊപ്പം കൃത്യമായ പ്രകാശ നിയന്ത്രണവും നല്ല മുട്ടയുൽപാദനത്തിനും കോഴികളുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ്.
3: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
5: കിസാൻ വാണി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: കിസാൻ വാണി.

ഏകീകൃത തിരിച്ചറിയൽ കാർഡ് UDID നിർബന്ധമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ ഭിന്നശേഷിക്കാരും UDID കാർഡ് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നീ കാര്യാലയങ്ങളുടെ സഹായം തേടാം. കൂടുതൽ വിവരങ്ങൾക്ക് 04862228160 എന്ന നമ്പറുമായി ബന്ധപ്പെടുക.

കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിലെ വിവിധ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ഐടിഐ പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, +2, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഐടിഐയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷാ ഫോമുകൾ ഐടിഐ ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 21 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 04-868-27-22-16 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഇടുക്കി ഡിവിഷൻ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10ാം ക്ലാസ്, പ്രായം 25 വയസ്സിന് മുകളിൽ. താൽപ്പര്യമുള്ളവർ ഈ മാസം 19 മുൻപ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ സഹിതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഇടുക്കി ഡിവിഷൻ കട്ടപ്പന എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ കൃഷി ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 10 മുതൽ 20 വരെ ക്ഷീരവികസന വകുപ്പിന്റെ www.kshri.kerala.gov.in എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക്.

0: സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യു എൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആഘോഷ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹവും അഭിമാനബോധവും വർദ്ധിപ്പിക്കാൻ ഹർഘർ തിരംഗയിലൂടെ സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, എസ് ജയശങ്കർ തുടങ്ങിയവരും ത്രിവർണ പതാക ഉയർത്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20 ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കും സഭ വേദിയായി. എന്നാൽ നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സമ്മേളന കാലയളവിലുടനീളം പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ചകൾക്ക് സർക്കാർ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയെങ്കിലും അതിലൊന്നിൽ മാത്രമാണ് ഇരുസഭകളിലും ചർച്ച നടന്നത്. ലോക്സഭ 19% രാജ്യസഭ 39% മാത്രം പ്രവർത്തനക്ഷമതയാണ് വർഷകാല സമ്മേളനത്തിൽ കാഴ്ചവച്ചതെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഒപ്പോസിഷൻ ഡിസ്കഷൻസ് ഭാഗ് രേ തേ പാർലമെന്ററി ഡെമോക്രസി മേ ഒപ്പോസിഷൻ ഡിസ്കഷൻ കെ ലിയേ ഡിമാൻഡ് കർതേ ഹേ ഓർ സർക്കാർ ഉസ്കാ ജവാബ് ദേതേ ഹേ യേ തരീകാ ഹോതാ ഹേ ക്യോകി ലോഗോ നേ ഹംകോ ചുനാ ദേശ് സേവാ കെ ലിയേ तो पहली बार ये दृश्य देखने को मिला कि सरकार खुद कह रहे हैं कि हम डिस्कशन चाहते हैं और ओपोजिशन बहाना बना करके डिस्कशन से भाग रहे हैं तो ये लोकतंत्र के लिए विशेष करके संसदीय लोकतंत्र के लिए ठीक नहीं है.
0: പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളുടെ വരുമാനഘടനയെ ബാധിക്കില്ലെന്നും കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. പ്രധാന ധാതുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖനന മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി സംയോജിത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഖനന മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വരുമാനവിഹിതം 65% നിന്ന് 85% വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. അതേസമയം ഖനി ധാതു ഭേദഗതി ബില്ലിനെതിരായ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്നും നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റാൻഡേർഡ്

0: ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിയന്തരമായി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ തുടങ്ങിയവയിലെ മികച്ച സംഭാവനകൾ മാനിച്ചാണ് നൂറിലേറെ കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആധുനിക ഇന്ത്യയുടെ പ്രതിഭാശേഷിയെയും സമർപ്പണ മനോഭാവത്തെയുമാണ് പുരസ്കാര ജേതാക്കൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
2: भारत एक ऐसे संस्कृति संपन्न देश है. ये थोड़ा अलग है, विश्व अलग एक पृथ्वी, ये जोड़ों से जुड़ी हुई है. भारत जैसे भाषाएं, जैसे पहनावा, खान पान जैसे अलग अलग है, ऐसे संस्कृति, ऐसे नृत्य संगीत, हर चीज अलग है. विविधता और एकता का ये संबंध हमारी कलाकारों की सबसे बड़ी शक्तियां हैं.
0: ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി റീജിയണൽ സർക്യൂട്ട് ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാത്രിയിലെ പൊതുയിടങ്ങൾ സ്ത്രീകളുടേതുമാണെന്ന സാമൂഹിക ബോധം ശക്തിപ്പെടുത്തുകയും സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സിന്റെ റാലിയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയുള്ള പാതയിൽ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. 30 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വാൾ ഓഫ് ഫ്രീഡം, സ്ത്രീ സുരക്ഷാ ആപ്പുകളുടെയും ഹെൽപ്പ് ലൈനുകളുടെയും പ്രദർശനം, ഷീ ടീം സംവിധാനം എന്നിവയും ഉണ്ടാകും. ഭക്ഷണശാലകളും രാത്രി ചന്തയും ഒരുക്കും.
0: ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കഴിഞ്ഞ നവംബറിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ അൽഖയ്ദ ഉപസംഘടനയായ AQIS ആണെന്ന് രക്ഷാസമിതിയുടെ ഭീകരവാദ നിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വികേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക ഭീകരവാദ സംഘടനയായി AQIS വളർന്നുവരികയാണെന്നും ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘടന ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. Under-23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്ക്വാഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. രാജസ്ഥാനിൽ ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവാഹം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ലിവിംഗ് ഇൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകീകൃത വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
5: സാഹിത്യമേള.

0: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം.
1: യാദൃച്ഛികമായിട്ടാണ് അവൾ കവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അയാളുടെ കവിതകൾ അവരെ തമ്മിൽ അടുപ്പിച്ചു.

0: അമ്പത്തിയഞ്ചിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും അവൾ അതിസുന്ദരിയായിരുന്നു. അവളുടെ മനസ്സ് യൗവനകാലത്തിലേക്ക് തിരിച്ചുപോക്ക് നടത്തി. പ്രേമിക്കാനും ലാളിക്കാനും അവളുടെ മനസ്സും ശരീരവും ആഗ്രഹിച്ചു തുടങ്ങിയ കവിയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. കവിയുടെ മനസ്സ് പണ്ടങ്ങോ തന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയുടെ ഓർമ്മ അവളിൽ കണ്ടെത്തി. കവിതകളിലൂടെ അയാളുടെ വേദന കണ്ടെത്തിയ അവൾ അയാളിലേക്ക് പതുക്കെ പതുക്കെ അടുക്കുകയായിരുന്നു. കവിയുടെ ജീവിതം ഒരു ട്രാജഡിയാണെന്ന് അവൾ മനസ്സിലാക്കി. ഭാര്യയും മക്കളും ഉപേക്ഷിച്ച കവി അയാളുടെ ജീവിതത്തിൽ മറ്റൊരുവളെ വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ ആ ദാമ്പത്യം അത്ര ശോഭനമല്ലായിരുന്നു. കവിയുടെ ജീവിതത്തിൽ പല സ്ത്രീകളും ചേക്കേറുകയും അതുപോലെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കവിയുടെ ഭാവനയ്ക്കൊത്ത് ആരും അയാളെ സ്നേഹിച്ചില്ല. മായാലോകത്ത് പറന്നു നടക്കുന്ന കവി രാധ ഒരു പുതിയ നേരം പോക്ക് മാത്രമായിരുന്നു. പക്ഷേ രാധ തൻ്റെ വിരസത തീർക്കാൻ കവിയുമായുള്ള ചങ്ങാത്തം ആഗ്രഹിച്ചു. പല രാവുകളും അവർ അവരുടെ ആശയങ്ങൾ നേരം പോക്കുകളാക്കി മാറ്റി. അങ്ങനെ അവളുടെ ദിനരാത്രങ്ങൾ അവർ ഉല്ലാസ ദിനങ്ങളാക്കി. പ്രാണേശ്വരൻ്റെ മാറിൽ പടർന്ന് മയങ്ങുവൻ അവൾ ആഗ്രഹിച്ചു. തൻ്റെ പ്രായത്തിൽ താൻ ആഗ്രഹിക്കാതെ തന്നിലേക്ക് കടന്നു വന്ന കവിക്ക് അവൾ സ്തുതിഗീതങ്ങൾ പാടി. മക്കളുടെ വല്ലപ്പോഴുമുള്ള ഫോൺ കോളുകൾ അവൾ കണ്ടില്ല എന്ന് നടിച്ചു. ഭർത്താവിൻ്റെ അബദ്ധസഞ്ചാരത്തിന് അറുതി വരുത്താൻ അവൾ കണ്ട മാർഗം അതേപോലെ അവളും ജീവിതത്തിൽ പകർത്തി. ചോദ്യങ്ങൾക്കും പറച്ചിലിനും പ്രസക്തിയില്ലാതായി. അപ്പോൾ മനസ്സ് മാത്രം അവളുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പലവട്ടം ചിന്തിച്ച് നോക്കും. അപ്പോൾ അവൾ തന്നെ അവളോട് പറയും, ഇത് നിൻ്റെ ജീവിതമാണ്, നീ എന്തിനു ഭയക്കണം, നിന്നെ വേണ്ടാതെ പോയവർക്ക് വേണ്ടി എന്തിനു കാത്തിരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വേണ്ടുവോളം ആസ്വദിക്കുക. നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും വക്കത്ത് നിന്ന് കൈപിടിച്ച് കയറ്റിയ കവി എത്ര കാലം കൂടെ ഉണ്ടാകുമെന്ന് അറിയില്ല. അയാൾക്ക് തന്നിലുള്ള ആവേശം തീർന്നു കഴിഞ്ഞാൽ അയാൾ പുതിയൊരു രാധയിലേക്ക് വഴിമാറിപ്പോകും. തൻ്റെ സ്നേഹപ്രകടനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകും. വീണ്ടും നിരാശ തന്നെ കൂടെ കാണും. അവരുടെ സമാഗമത്തിൻ്റെ നാളുകൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവർക്ക്. കവിയുടെ വാഗ്ദാനങ്ങളിൽ അവൾ മയങ്ങി. അവളുടെ മനസ്സും ശരീരവും കവിക്ക് അടിയറവ് വെച്ച് കുറേ കാലം ജീവിതം ആസ്വദിച്ചു. പക്ഷേ അവളിലുള്ള ആവേശം കെട്ടണിഞ്ഞ കവി പിന്നീട് എവിടെയോ പോയി മറഞ്ഞു. തൻ്റെ ജീവിതം ദുരന്തമാക്കിയ പുരുഷവർഗത്തോട് അവൾക്ക് ആദ്യമായി വെറുപ്പ് തോന്നി. അവളുടെ മനസ്സ് പാറ പോലെ ഉറച്ച് ദൃഢമായി. പല പുരുഷനെയും സ്നേഹം നടിച്ച് അവൾ തന്നിലേക്ക് അടുപ്പിച്ചു. അവരിൽ നിന്നും കിട്ടാവുന്ന പലതും തട്ടിയെടുത്ത് അവൾ പ്രതികാരം വിളി. അവൾ ശരിക്കും ഒരു കാടത്തിയായി മാറിയിരുന്നു. മക്കളും ഭർത്താവും അവളെ അന്വേഷിക്കാതെയായി. തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അവൾ പാവങ്ങളെ സഹായിക്കാൻ നീക്കിവെച്ചു. തനിക്ക് തുണയായി ആരും ഉണ്ടാവില്ല എന്നറിഞ്ഞ നിമിഷം അവൾ ഒരു തീരുമാനം എടുത്തിരുന്നു. എവിടെയെങ്കിലും അനാഥമന്ദിരത്തിൽ അഭയം തേടുക. തൻ്റെ സമ്പാദ്യമെല്ലാം അനാഥാലയത്തിന് എഴുതി നൽകി ആരും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടട്ടെ എന്ന് തീരുമാനിച്ചു. തൻ്റെ ഒറ്റപ്പെടലിൻ്റെയും വീഴ്ചകളുടെയും ഭാണ്ഡം പേറിയ അവൾ പിന്നെയും കുറേ കാലം ജീവിതം തള്ളി നീക്കി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗീതാ കൈമൾ അവതരിപ്പിച്ച കഥ. അടുത്തതായി കവിത.
0: ഗദ്യ കവിത അശരണർ. ആഞ്ഞൊന്നു വീശുമീ കാറ്റിൻ്റെ ഗതിയെ തടയുവാൻ പത്രങ്ങളില്ലാതെ വിണ്ടുകീറിയ മണ്ണിൽ വിറങ്ങലിച്ചു നിൽപ്പൂ ആ വയോധിക വൃക്ഷങ്ങൾ. പിശറൻ

ചിത്രങ്ങൾ ഒരാൾ മറ്റൊരാളെ പിരിയാൻ കഴിയില്ലെന്ന പോലെ. ഇലകളും ഫലങ്ങളും തീർന്നു, ചെറു ശിഖരങ്ങളടർന്നു വീണു. ചേക്കേറാൻ പക്ഷിക്കൂട്ടങ്ങളില്ല, തണൽ

0: പരിപോഷിപ്പിച്ചവർ വറുതിയിൽ വെന്തുരുകുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച വൃദ്ധദമ്പതിമാരെ പോലെ ആശ്രയമില്ലാത്ത അശരണരായി നിൽപ്പൂ.
1: കവിത പിറവി. ഇരുട്ടുകൂട്ടിൽ നിന്നതാ വെളിച്ചത്തിലേക്ക്, വെളിച്ചം വെളിച്ചം സർവത്ര വെളിച്ചം. ആരോ ബലമായി പിടിച്ചു പുറത്തിട്ടു പ്രതിഷേധത്തിൻ മുഷ്ടി ചുരുട്ടി.

കണ്ണുകൾ ഇറുക്കി അടച്ചവൻ. കാൽപാദത്തിൽ കിട്ടി അവനൊരു താടനം. ഞെട്ടിവിറച്ചവൻ മുഷ്ടി ചുരുട്ടിയ കൈകൾ വിടർത്തി ഇള്ളേള്ളേ കരഞ്ഞു. ആശ്വാസത്തിൻ നിശ്വാസങ്ങൾ കേട്ടവൻ വെളിച്ചത്തിലവൻ്റെ കണ്ണുകൾ പുളിച്ചു. വീണ്ടും കണ്ണുകളടച്ചവൻ ചെവിയോർത്തു. ഇപ്പോളേ ഇവൻ വാശിക്കാരനെങ്കിൽ അമ്മയുടേതാണാ ശബ്ദമെന്നവൻ തിരിച്ചറിഞ്ഞു. ഇരുട്ടിൽ കിടന്നപ്പോൾ അമ്മ പറഞ്ഞതും പാടിയതും കേട്ടിട്ടുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണു തുറന്നവൻ അമ്മയെ നോക്കി വിശപ്പ് സഹിക്കുന്നില്ല. ആരോ എടുത്തവനെ നന്നായി പുതപ്പിച്ച് അമ്മയ്ക്കരുകിൽ കിടത്തി. അമ്മതന്മാരിലെ ചൂടേറ്റ് അമ്മിഞ്ഞപ്പാൽ കുടിച്ചവൻ വീണ്ടും ഉറക്കത്തിനായി കണ്ണുകൾ പൂട്ടി. കവിത കുട്ടിയും പ്രാവും. കുട്ടി: വെണ്മ കുറഞ്ഞതെന്തേ വെയിലിൻ്റെ ചൂടോ വെള്ളരിപ്രാവേ. വീശിയടിക്കും കാറ്റിൽ നിൻ ചിറകിന് തിളക്കം കുറഞ്ഞോ. വാനിൽ പറന്നുയർന്നു നീ വാർമുകിലിൻ്റെ നിഴലടിച്ചോ. വല്ലാതെ നിന്നിറം മങ്ങിയല്ലോ. പ്രാവ്: വേറിട്ട കാഴ്ചകൾ കണ്ടു പറന്ന

ಬಾಡವರಂಬತ್ ವೃದ್ಧರೇ ಮಾತ್ರಮೇ ಕಂಡದುಳ್ಳು. വീണുകിടക്കുന്ന നെന്മണി കുത്തുവാൻ പോയ നേരം വല്ലാതെ വീശിയടിച്ചൊരു കാറ്റിൽ വിറപൂണ്ടു നിൽപ്പു ഞാൻ. വരുന്നുണ്ടൊരു വന്മതിൽ പോലെ വിഷപ്പുകയുടെ പ്രളയം. എവിടെയോ മാലിന്യക്കൂമ്പാരത്തിന് ആരോ അറിയാതെ അഗ്നി പകർന്നതാണ്. ഭൂമിയിൽ നോക്കുന്നിടത്തെല്ലാം മാലിന്യക്കൂമ്പാരങ്ങൾ എല്ലാം കത്തി ചാമ്പലാകും മുമ്പേ വെള്ളമൊഴിച്ചവർ അഗ്നിയെ കെടുത്തി. വേഗം പറന്നുയർന്നു ഞാൻ ക്ഷീണിച്ചവശനായി. വെൺചിറകിൽ പറ്റിയ വെണ്ണീരൻ നിറമാണ് വെണ്മ കുറഞ്ഞതായി തോന്നുന്നത്. പരിദേവനം. ഋതുഭേദങ്ങളറിയാതെ കൊഴിഞ്ഞൊരിലയുടെ പരിദേവനമാണീ കാഴ്ച. കാലം കാത്തുവച്ച നൈർമല്യം ചോർന്നു ഏതോ മായാവിദ്യയിൽ. തളിരായിരുന്നപ്പോൾ തഴുകിയ മാരുതനും സൗന്ദര്യവും

ചേരും നിമിഷത്തിനായി മുകിലിനെയും മാരിയേയും കാത്തു കാത്തു കിടക്കണം ഒരു കനവായി. കവിത കാനനം. കാനനത്തിൽ വശ്യതയാർന്ന ഭംഗി ഇടതൂർന്നു നിൽക്കും തരുക്കളും വള്ളികളും ഈറയും മുളയും ചൂരലും കാറ്റിൻ്റെ മർമ്മരം ഈറയുടെ സംഗീതമായി പുല്ലാങ്കുഴലിൽ നിന്നു കേൾക്കും വേണുനാദമായി വള്ളിപ്പടർപ്പുകളിൽ ഊഞ്ഞാലാടും വാനരക്കൂട്ടവും കളകളാരവം പുഴിക്കും കിളിക്കൂട്ടങ്ങളും മനം മയക്കും കാട്ടുപൂവിൻ സുഗന്ധവും ഇളകിത്തുള്ളി ഒഴുകുന്ന കൊച്ചരുവികളും തുള്ളിച്ചാടി നടക്കും മാൻപേടകളും ആനയും പുലിയും കുറുനരികളും വലിയ മരത്തിലെ തേനീച്ചക്കൂടുകളും കണ്ണിനിംബമാർന്ന വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയെ ഇത്ര സുന്ദരമാക്കുന്ന ഋതുക്കളും പണ്ടു രാജവാഴ്ചക്കാലത്ത് പണിത പാലവും റാണിയുടെ ഓർമ്മയ്ക്കായി റാണി

0: കവിത പുലർവേള. കളകളാരവമൊഴുകുന്ന പുഴയുടെ സംഗീതവും കുയിൽപ്പാട്ടിൻ്റെ നാദവും ഒഴുകിയെത്തുന്നു പുലർവേളയിൽ. കുളി കഴിഞ്ഞീറനായി നടന്നെടുക്കുന്ന സുന്ദരിയെപ്പോലെ ഉദയൻ്റെ പ്രഭയേറ്റു മിന്നിത്തിളങ്ങുന്നു പുലരി. തൂമഞ്ഞിൻ കണികകൾ വൈഢൂര്യമായി തിളങ്ങുന്നു പുൽനാമ്പുകളിലൊക്കെയും. പൂവുകളുടെ സുഗന്ധം ഇളം കാറ്റിൽ അലയടിക്കുമ്പോൾ മധുനുകരാനെത്തുന്നു കരിവണ്ടുകൾ. കോവിലിൽ നിന്ന് കേൾക്കും ഭക്തിഗാനസുതയും പുലർവേളയിൽ മന്ദമന്ദമായി തഴുകിപ്പോകുന്നു എൻ്റെ ഗ്രാമാന്തരീക്ഷത്തിൽ.
1: ചിലത് നാം ഓർക്കണം. ചൊല്ലുന്നത് ഫാദർ പ്രിൻസ് പരത്തനാൽ, CMI.

വിശേഷ പാരസ്പര്യം തങ്ങളിൽ കൈകോർത്തു മന തങ്ങളിൽ കൈകോർത്തൊരു മനസ്സാവുകിൽ

ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് ഫാദർ പ്രിൻസ് പരത്തനാൽ എഴുതി അവതരിപ്പിച്ച കവിതകൾ. മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരണങ്ങൾ തയ്യാറാക്കിയ മലയാളത്തിൻ്റെ എക്കാലത്തെയും അവിസ്മരണീയ എഴുത്തുകാരനാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാട്. 1913 March 14 കോഴിക്കോട് ജനിച്ച അദ്ദേഹം നോവൽ, ചെറുകഥ, സഞ്ചാര സാഹിത്യം, നാടകം, കവിത എന്നീ സാഹിത്യ മേഖലകളിലെല്ലാം തൻ്റെ പാണ്ഡിത്യം തെളിയിച്ച പ്രതിഭാധനനാണ്. തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ ചിത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് നോവലിൽ വരച്ച് കാട്ടേണ്ടത് എന്ന അഭിപ്രായമാണ് പൊറ്റക്കാടിനുള്ളത്. ഈ സമീപനത്തിൻ്റെ ആദ്യ പരീക്ഷണമാണ് വിഷകന്യക എന്ന കൃതി. വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതമാണ് ഇതിലെ പ്രമേയം. അതുപോലെയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ. ശ്രീധരൻ എന്ന കഥാപാത്രത്തിലൂടെ ഒരു ദേശത്തെയും അവിടുത്തെ മനുഷ്യരെയും വരച്ചു കാട്ടുന്നു. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ എഴുതിയ മറ്റൊരു നോവലാണ് കബീന. ഇതിലും ഉപരിയായി മലയാളത്തിലെ ജോൺ ഗന്ധർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എസ് കെ പൊറ്റക്കാട് അതുവരെ അധികമാരും പ്രവേശിക്കാത്ത സഞ്ചാര സാഹിത്യം എന്ന സാമ്രാജ്യത്തിൽ കടന്നു ചെന്ന് അവിടുത്തെ ചക്രവർത്തിയായി രാജകീയ പ്രൗഢിയോടെ വിരാജിച്ചു. ജോൺ ഗന്ധർ സഞ്ചാരത്തെ വ്യാപാരമാക്കി ലാഭം കൊയ്ത ഒരു യൂറോപ്യൻ സഞ്ചാര റിപ്പോർട്ടർ മാത്രമാണ്. സർഗധനനായ പൊറ്റക്കാടാകട്ടെ യാത്രാനുഭവങ്ങളെ കലാമൂല്യമുള്ള സാഹിത്യ സൃഷ്ടികളാക്കി. വൈവിധ്യമാർന്ന ജനതയും അവരുടെ സംസ്കൃതിയും പ്രകൃതിയും അവരുമായി പങ്കുവച്ച ധന്യനിമിഷങ്ങളും അനുവാചകരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ പൊറ്റക്കാടിന് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വമാനവികത അദ്ദേഹത്തിൻ്റെ സഞ്ചാരകാവ്യങ്ങളുടെ കൊടിയടയാളമാണ്. എസ് കെ പൊറ്റക്കാടിന് സഞ്ചാരം തന്നെയാണ് സാഹിത്യം. സാഹിത്യത്തിൻ്റെ ധർമ്മം മനുഷ്യനെ അവർ ഏതു നാട്ടുകാരായാലും ആന്തരികമായി നന്മയിലേക്ക് ഉയർത്തുക എന്നതാണ്. ഈ തിരിച്ചറിവാണ് ദേശാന്തരങ്ങളെ പരിചയപ്പെടുത്തുവാനും മനുഷ്യർ തമ്മിലുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാനും എസ് കെ പൊറ്റക്കാടിനെ പ്രേരിപ്പിച്ചത്. മനുഷ്യ മനസ്സിലെ നന്മയെ പോഷിപ്പിക്കുകയും സമൂഹത്തിൻ്റെ ഉത്തമ ഭാവങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് ഉത്തമ സാഹിത്യമെന്ന് ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് എസ് കെ പറഞ്ഞത് ഇതിന് ഉത്തമ ഉദാഹരണമാണ്. കഥ എഴുതുന്നതുപോലെയാണ് അദ്ദേഹം യാത്രാവിവരണം കൈകാര്യം ചെയ്തത്. അത്രയധികം സൂക്ഷ്മതയും ഏകാഗ്രതയും അദ്ദേഹം പാലിക്കുന്നു. യാത്ര ചെയ്ത് അദ്ദേഹത്തിന് മതി വന്നിരുന്നില്ല. മറുനാടുകൾ കാണാനും ഉദ്യോഗം നേടാനുമുള്ള കൊതിമൂത്താണ് പൊറ്റക്കാട് യാത്ര തുടങ്ങിയത്. 22-ാമത്തെ വയസ്സിൽ ബോംബെക്ക് കപ്പൽ കയറുന്നത് തൊട്ടാരംഭിക്കുന്നു പൊറ്റക്കാടിൻ്റെ യാത്രകൾ. സർട്ടിഫിക്കറ്റുകളും 60 രൂപയുമാണ് കയ്യിലുണ്ടായിരുന്നത്. ഒരു ഉദ്യോഗം നേടുകയായിരുന്നു ലക്ഷ്യം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ യാത്രയാണ് അത്. ലോകമാകെ ചെന്നെത്തി ഒരു ദൂരദർശിനിയിൽ എന്ന പോലെ പൊറ്റക്കാടിൻ്റെ കൃതികളിലൂടെ ലോകം അടുത്തുകണ്ടു. അവിടുത്തെ ചലനങ്ങൾ അനുഭവവേദ്യമായി. ജനതയുടെ ആചാരവിശേഷങ്ങൾ അറിഞ്ഞു. അവരുടെ വസ്ത്രവിശേഷങ്ങളും ഭക്ഷണരീതികളും മനസ്സിലായി. യാത്രകളെപ്പറ്റി എഴുതിയാലും എഴുതിയാലും പൊറ്റക്കാടിന് മതി വരില്ല. ഉറവ ജലം പോലെ അവ വാർന്നു വീണുകൊണ്ടേയിരിക്കും. തനിച്ച് യാത്ര ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ആളാണ് പൊറ്റക്കാട്. ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയുമ്പോഴുള്ള സുഖം വേറൊന്നാണെന്ന് അദ്ദേഹം പറയുന്നു. നാടിനെയും ജനതയെയും ചരിത്രത്തെയും അറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. പോയ നാടിൻ്റെ സ്പന്ദനങ്ങളെല്ലാം അദ്ദേഹം സൂക്ഷ്മമായി ഒപ്പിയെടുത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരതത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും മഹാനഗരങ്ങളിലും ഒരു പരിവ്രാജകനെ പോലെ അലഞ്ഞു നടന്ന് വിവിധ ഭാഷക്കാരുടെ വിവിധ മതക്കാരുടെ ഹൃദയവികാരങ്ങൾ ലളിതസുന്ദരമായ രചനാസൗഷ്ടവത്തോടെ മലയാളിക്ക് അദ്ദേഹം പകർന്നു തന്നു. കറുത്ത ആഫ്രിക്കയിലും വെളുത്ത യൂറോപ്പിലും പാതിരാസൂര്യൻ്റെയും പച്ചസുന്ദരികളുടെയും നാട്ടിലും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ എസ് കെ പൊറ്റക്കാടിന് കഴിഞ്ഞു. ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും മനുഷ്യരും അതിരാണിപ്പാടത്തെ മനുഷ്യരും ഒന്നുതന്നെയാണെന്നും അവരുടെ കഥകൾ ലോകമെന്ന മഹാദേശത്തിൻ്റെ കഥകൾ തന്നെയാണെന്നും അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. ആഫ്രിക്കൻ യാത്രയെക്കുറിച്ച് കുട്ടികൃഷ്ണമാരാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിൽ പച്ച മനുഷ്യരുള്ളത് ആഫ്രിക്കയിലാണ്. ആ കറുത്ത വർഗ്ഗക്കാരെക്കുറിച്ച് പഠിക്കാനാണ് തൻ്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. 9 മാസക്കാലം പൊറ്റക്കാട് ആഫ്രിക്കയിലും തുടർന്ന് 6 മാസക്കാലം യൂറോപ്പിലും സഞ്ചാരം നടത്തി.
15 മാസക്കാലം കൊണ്ട് മലയാള ഭാഷയ്ക്ക് അമൂല്യമായ പുസ്തക സമ്പത്ത് ലഭിച്ചു. കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി, നൈൽ ഡയറി, ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ തുടങ്ങിയ കൃതികൾ ആഫ്രിക്കയിലും യൂറോപ്പിലുമായി സഞ്ചരിച്ചതിൻ്റെ ഫലമാണ്. ഇരുണ്ട നാടായ ആഫ്രിക്കയിലെ കൗതുകം കലർന്ന പല ദൃശ്യങ്ങളും ക്യാമറയിൽ എന്നതുപോലെ പൊറ്റക്കാട് ഒപ്പിയെടുക്കുന്നു. ചില ആഫ്രിക്കൻ ഗോത്രവർഗക്കാരുടെ കൂടെ അദ്ദേഹം താമസിച്ചു. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം സമയം ചെലവഴിച്ചും അവരുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കി. യാത്രാവിവരണ ഗ്രന്ഥരചനയിൽ തനതായൊരു മാനം കൈവരിക്കുവാൻ എസ് കെ പൊറ്റക്കാടിനു കഴിഞ്ഞു. അതാതു നാട്ടിലെ കാട്ടിലും മേട്ടിലും നഗരത്തിലും നാട്ടിൻപുറത്തും നക്ഷത്ര ഹോട്ടലുകളിലും ചെറ്റക്കുടിലുകളിലും അതിസാഹസികതയോടെയും ഒടുങ്ങാത്ത അന്വേഷണ തൃഷ്ണയോടെയും സഞ്ചരിച്ച് കണ്ട കാഴ്ചയും നേടിയ അനുഭവങ്ങളും അറിഞ്ഞ കാര്യങ്ങളും ആ യാത്രകളിൽ വായനക്കാരെ കൂടി ഭാഗഭാക്കുകളാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് പൊറ്റക്കാട് തൻ്റെ യാത്രാവിവരണങ്ങളിലൂടെ ചെയ്തത്. ഇന്ന് ഭാഷയിൽ നോവൽ, ചെറുകഥ, കവിത എന്നിവ പോലെ രസകരവും വിജ്ഞാനപ്രദവുമായ ഒരു സാഹിത്യശാഖയെന്ന നിലയിൽ സഞ്ചാര സാഹിത്യ പ്രസ്ഥാനത്തെ അതിൻ്റെ ഉത്തുംഗത്തിലെത്തിച്ചതിൽ എസ് കെ പൊറ്റക്കാട് എന്ന സഞ്ചാരിക്കുള്ള പങ്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

0: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അങ്കണം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: ഇടുക്കി ജില്ലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ടീച്ചർ ശ്രീമതി വിജി VP യുമായി ഡോക്ടർ അനില CS നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് അങ്കണത്തിൽ.
4: ഏവർക്കും അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി ജില്ലയിലെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2024 അവാർഡ് ജേതാവായ വിജി VPയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ടീച്ചർ.
5: നമസ്കാരം.
4: നിലവിൽ ടീച്ചർ ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റി മെഡൽ അംഗൻവാടിയിലെ ടീച്ചറാണ്. ഈ പ്രൊഫഷനിലേക്ക് കയറിയപ്പോൾ മുതൽ തന്നെ ഈ സൊസൈറ്റി മെഡലാണോ ജോലി ചെയ്യുന്നത്?
5: അല്ല, ഞാൻ ജോലിയിൽ കയറുന്നത് 1992 ഡിസംബറിലാണ്. അപ്പൊ ഞാൻ ബൈസൺവാലി പഞ്ചായത്തിൽ തന്നെ കുരങ്ങുവാറ എന്ന സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ സ്ഥലം മാറി ഇപ്പോ എത്തിയിട്ട് 23 വർഷം കഴിഞ്ഞു. സൊസൈറ്റി മെഡൽ അംഗൻവാടി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞു.
4: 23 വർഷം കൊണ്ട് സൊസൈറ്റി മെഡലിലെ മെഡലാണ്. അംഗൻവാടി എന്ന് പറയുന്ന ഒരു PKG എന്നാണ്, അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണ് ചൊല്ല് പറയുന്നത്.
5: അതെ.
4: വീട് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയമാണ് കുട്ടികളുടെ പ്രധാന സ്ഥലം. അതിന്റെ പ്രാരംഭഘട്ടമാണ് ഈ അംഗൻവാടി.
5: അതെ.
4: അപ്പം ഏത് തരത്തിലുള്ള പരിശീലനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക?
5: നമ്മുടെ അംഗൻവാടിയിൽ എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ എന്നാണ് അംഗൻവാടിയിൽ നമ്മൾ പറയുന്നത്. സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. അത് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുറച്ച് ദിവസം അതുങ്ങളെ ഒന്ന് മെരുക്കിയെടുക്കാനും നമ്മുടേതാക്കി ഒന്ന് എടുക്കാനും ഒക്കെ കുറച്ച് ഞങ്ങൾ നല്ലപോലെ പാടുപെടുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ 1 മാസം ഒക്കെ എടുക്കും നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വരെ. ആ സമയം നമ്മൾ മടിയിലിരുത്തി ലാളിച്ച് അവരെ തലോടി അവരെ കൊഞ്ചിച്ച് അവരുടെ അമ്മയുടെ സാമീപ്യം തന്നെ കുഞ്ഞിന് തോന്നി ഒരു 1 മാസം ഒക്കെ കൊണ്ടാണ് നമ്മളുമായിട്ടൊന്നിണങ്ങി. പിന്നെ അംഗൻവാടിയിൽ നിന്ന് പോകാൻ കുട്ടികൾക്ക് ഇഷ്ടമില്ല. ആ ഒരു ലെവലിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കണമെങ്കിൽ നല്ലൊരു പ്രയത്നം തന്നെ വേണം. അപ്പൊ അംഗൻവാടിയിലേക്ക് ആദ്യം വരുമ്പോൾ അവരെപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ സ്വാർത്ഥരായിരിക്കും. ഞാന് എന്റെ അങ്ങനെ ഒരു ചിന്ത, എന്റെ കളിപ്പാട്ടം, എന്റെ അമ്മ, എന്റെ അച്ഛൻ, അല്ലെങ്കിൽ ഞാനെന്നൊരു ചിന്ത, അതൊക്കെ നമ്മൾ പതുക്കെ അവരെ മാറ്റി കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാനും. അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ സ്ലൈഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾ അതെ കയറി ഊർന്നിറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അവസരത്തിന് വേണ്ടി നമ്മൾ അവരെ ക്യൂവിൽ നിൽക്കാനും പരിശീലനം കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യാനും എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കണം. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2-3 പേര് ആവശ്യപ്പെടും. അപ്പൊ നമ്മൾ മോനൊന്ന് കൊടുക്കണം കേട്ടോ, അടുത്തയാൾക്ക് കൊടുക്കണം കേട്ടോ, ആ മിടുക്കനാണല്ലോ, അപ്പൊ മോൻ നീ അങ്ങോട്ട് കൊടുക്ക്. അവരാ മിടുക്കനാണ് മിടുക്കിയാണെന്ന് പറയുന്നത് കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അവരെ അഭിനന്ദിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവരെ നമ്മൾ കളിയിലൂടെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അവരുടെ ചെരുപ്പ് അടുക്കി വെക്കാൻ, ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം കൈ വാഷ് ചെയ്യാനും, അതുപോലെ ചെരുപ്പ് എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ അതൊക്കെ അറിയാം കുട്ടികൾക്ക്. അവരതുപോലെ കൊണ്ട് അടുക്കി വെക്കുന്നു. അതുപോലെ അവർ അംഗൻവാടിയിൽ വന്നാൽ അവരുടെ ബാഗ് വെക്കുന്ന സ്ഥലം അവർക്ക് കറക്റ്റ് അറിയാം. അത് കൃത്യമായിട്ട് അവരവിടെ തന്നെ വെക്കും. അവർ ബാഗ് വെച്ച് അവരുടെ ടൗവല് കറക്റ്റ് അല്ല, അവരും ടൗവല് അടുക്കി വെക്കും. ആ ടൗവൽ ഉപയോഗിക്കേണ്ട സമയത്ത് എടുക്കാൻ പാകത്തിന് ടൗവൽ അടുക്കി വെക്കും. അതും കറക്റ്റ് അവർക്കറിയാം. അവർ കൃത്യം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ബെഞ്ചിൽ വന്നിരിക്കണത്. അപ്പൊ നമ്മളത് ആദ്യം മോന്റെ ടൗവൽ എടുത്ത് വെച്ചോ, മോൻ ചെരുപ്പ് അടുക്കി വെച്ചോ, ഇത് ആരുടെ ഈ ചെരുപ്പ്, അതെന്റെയാ. അപ്പൊ അവർക്കറിയാം ഈ സാധനം അടുക്കി വെക്കണമെന്ന്. അപ്പൊ പേരന്റ്സ് പറയും, ടീച്ചറെ ഇപ്പൊ അവൻ വരാൻ തുടങ്ങിയിട്ട് നല്ല വ്യത്യാസമുണ്ട്, അവന്റെ സാധനങ്ങൾ അടുക്കി വെക്കാൻ തുടങ്ങി, അവനെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി, ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അപ്പൊ വീട്ടിൽ വരുമ്പോ അച്ഛനോടും അമ്മയോടും എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറയും, അവനും പ്രാർത്ഥിക്കും. അംഗൻവാടി വന്നിട്ട് വ്യത്യാസം വന്നു എന്ന് പറയാത്ത പേരന്റ്സ് ഇല്ല. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ കിട്ടുന്ന ശീലം അവർക്ക് ജീവിതത്തിൽ അങ്ങോളം ഉണ്ട്. അപ്പൊ എല്ലാം ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കാനും അഭിനന്ദിക്കാനും.
4: ശരിക്കും സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ ശീലങ്ങളാണ് അവരെ പഠിപ്പിക്കുക. പാഠങ്ങളെക്കാൾ ഉപരി ശീലങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്.
5: ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു നിരക്ക് തന്നെ ഇരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടുകാർക്ക് എല്ലാം ലഭിച്ചതിന് ശേഷം കഴിക്കുക. കളിപ്പാട്ടം അതുപോലെ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് തീം അനുസരിച്ചാണ് നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഓരോ മാസവും രണ്ട് തീം വെച്ചിട്ടുണ്ട്.
4: അപ്പൊ അതിനെ കുറിച്ചൊന്ന് തീം അതെന്താ ടീച്ചർ ഉദ്ദേശിക്കുന്നതെന്നൊന്നുകൂടി ഒന്ന് പറയാമോ? തീമെന്ന് ഉദ്ദേശിക്കുന്ന
5: തീമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് തീമുണ്ട്. ഇപ്പൊ മഴയും കാലാവസ്ഥയും, കുട്ടിയും കുടുംബവും, ഞാനും എന്റെ ശരീരവും, പൂക്കളും പൂന്തോട്ടവും, അങ്ങനെ നമുക്ക് ഏകദേശം 30 തീമോളം ഉണ്ട് അംഗൻവാടി. ആ തീമുകൾ ഓരോ മാസവും അതിൽ കൂടെ നമ്മൾ കടന്നാണ് പോകുന്നത്.
4: അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കഥ കവിത അങ്ങനെയാണ്
5: എല്ലാം അതിനനുസരിച്ചുള്ള
4: തീമിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്
5: കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പൂക്കളും പൂന്തോട്ടവും ആണെങ്കിൽ നമ്മള് വീട്ടിൽ പൂക്കളുണ്ടോ, മോന്റെ വീട്ടിലെ അതൊക്കെ പൂക്കളാണല്ലോ, പൂന്തോട്ടം ഉണ്ടാക്കണം, ഒരു ചെടി നടണം. അപ്പൊ അവർക്ക് അതൊക്കെ ചെടി നടാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ പൂക്കൾ കുറെ ചെടികൾ നടുമ്പോഴാണ് അത് പൂന്തോട്ടമായി മാറുന്നത്. അതുപോലെ കുട്ടിയും കുടുംബമാണെങ്കിൽ കുടുംബത്തിലെ നാഥൻ അച്ഛനാണ്. അച്ഛനാണ് വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്തു തരും, കുട്ടിയെ കുളിപ്പിച്ച് അംഗൻവാടിയിൽ വിടും. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലെ പ്രധാന വ്യക്തി ആരാ, അല്ലെ മുതിർന്ന ആരാ, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുവാണ്. അപ്പൊ ഇതിൽ വഴി ഇവർക്ക് പൊതുവായിട്ടുള്ള അറിവുകൾ കൂടുവാണ്. ചുരുക്കി പറഞ്ഞ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള എല്ലാം നമുക്ക് തീമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് വിശേഷ ദിവസങ്ങളുണ്ട്, സ്വാതന്ത്ര്യദിനമുണ്ട്, ഒക്ടോബർ 2 ഉണ്ട്, അങ്ങനെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, പതാക ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയുള്ളത്. അതുകൂടാതെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. കാരണം ആകെ ക്രിസ്മസ് ഒരു നമുക്കൊരു തീമാണ്. അപ്പൊ കൂടെ പറയും ഉണ്ണിയേശു പിറന്ന ദിനമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് എന്താന്ന്

0: എത്തുവാണ്. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു എന്നുള്ള പാട്ട് പാടി ഇവർക്ക് നമുക്ക് ഇങ്ങനെ ചെണ്ട കൊട്ടാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ദിനം അങ്ങ് ആഘോഷിക്കുവാണ്. അപ്പൊ ഇതുങ്ങളുടെ മനസ്സില്
1: നിലനിൽക്കുകയാണ്.
0: അതുപോലെ ഓണം, ഓണം നമ്മളെ കാണാൻ മാവേലി വരുന്ന ദിവസമാണ്, മഹാബലി തമ്പുരാൻ വരും നമ്മളെ കാണാൻ. അപ്പൊ ഓണത്തിന് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? ഓണസദ്യ, അത് നമ്മൾ അംഗൻവാടിയിൽ ഉണ്ടാക്കുവാണ്. അത് പേരന്റ്സ് ഓരോരുത്തരും കറികളൊക്കെ പാകം ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി കുഞ്ഞുങ്ങൾ ഓണത്തിന്റേതായ ആ ട്രഡീഷണൽ വേഷമൊക്കെ ഇട്ട് ഒരു ദിവസം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കുവാണ്. അപ്പം ഓണം എന്താ? നമ്മളെ കാണാൻ, പ്രജകളെ കാണാൻ, കേരളത്തിലെ ജനങ്ങളെ കാണാൻ മഹാബലി തമ്പുരാൻ വരുന്ന ദിവസമാണ്. ആ മഹാബലി തമ്പുരാന്റെ പാഠം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് നമ്മള് നമുക്ക് അതിന് ടീച്ചിങ് എയ്ഡ്സ് വേണം. ഇതാണ് മഹാബലി തമ്പുരാൻ.
1: അവരെ കാണിച്ചും
0: പഠിപ്പിക്കണം. അപ്പൊ എല്ലാ തീമിനും നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് വേണം. അപ്പൊ ഈ ചിത്രങ്ങൾ കാണിച്ച് ഇതാണ്, ഇതാരാന്നറിയാമോ? ഇതാണ്. അപ്പൊ അതുപോലെ ശിശുദിനം വരുമ്പോ നമ്മള് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. കുട്ടികളെ നെഹ്റുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് കുട്ടികളെല്ലാം വെള്ളയുടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നമ്മളൊരു റാലി പോലെ ഒരു കുറച്ച് ദൂരം, ഒത്തിരി ദൂരമൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റില്ല, നമ്മുടെ അംഗൻവാടിയുടെ പരിസരത്ത് തന്നെ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഉടുപ്പിൽ റോസാപ്പൂ കുത്തി. അപ്പൊ ഇതാണ് നെഹ്റുവിന്റെ ഉടുപ്പിൽ റോസാപ്പൂ ഉണ്ട്, കണ്ടോ? അതുപോലെ നമ്മുടെ ഉടുപ്പിലും ഉണ്ട് റോസാപ്പൂ. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ അതുപോലെ നമ്മൾ വാർഷികം വെക്കുന്നു. അപ്പൊ ഈ കുട്ടികളെ എല്ലാം നമ്മൾ കലാപരിപാടികളിൽ പങ്കെടുപ്പിക്കും. കഥയുണ്ട്, സോങ് ഉണ്ട്. അപ്പൊ എല്ലാവരും കഥ പറയാൻ, കുഞ്ഞുങ്ങളല്ലേ, ഒരു 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് അംഗൻവാടിയില്.
1: മൂന്ന് വയസ്സ്
0: പൂർത്തിയാകുമ്പോ മുതല് 6 വയസ്സ് വരെ നമുക്ക് അംഗൻവാടിയിൽ ഇരുത്താം. നമുക്ക് 4-5 വയസ്സ് വരെയും കുട്ടികളെ കിട്ടും. അത് കഴിയുമ്പോ LKG, കൂടുതലും പേര് UKG യിലേക്കാണ് പോകുന്നത്. LKG യിലേക്ക് അധികം ആരും പോകാറില്ല, എന്റെ അംഗൻവാടിയിൽ നിന്ന് അങ്ങനെ പോകാറില്ല.
1: ടീച്ചർ അക്ഷരങ്ങളും ഇവരെ
0: പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ഒത്തിരി സ്ട്രെസ് കൊടുക്കൂല. പക്ഷെ സ്കൂളിൽ 2 വർഷം നമ്മൾ ഇരുത്തി, നമുക്ക് 2 വർഷം അംഗൻവാടിയിൽ കിട്ടിയാല് നമ്മൾ അക്ഷരങ്ങളും പഠിപ്പിച്ച് അവര് സ്കൂളിൽ പോയാൽ പുറകിലേക്ക് നിൽക്കാത്ത രീതിയിലാക്കിയാണ് വിടുന്നത്. അതുകൊണ്ട് കൂടുതൽ കുട്ടികളും UKG യിലേക്ക് തന്നെയാണ് പോകാറുള്ളത്. കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് മെമ്പർ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരെ ക്ഷണിച്ച് നമ്മൾ വർഷത്തിൽ ഒരു മെയ് മാസത്തിലാണ് നമ്മൾ വാർഷികം നടത്താറുള്ളത്. അതുപോലെ പ്രവേശനോത്സവം, പുതിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള പ്രവേശനോത്സവം, വാർഷികം കൂടെ നമ്മൾ ഒന്നിച്ചാണ് നടത്താറുള്ളത്. ആ സമയത്ത് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നമ്മൾ വെക്കുന്നു. അപ്പൊ വരുന്നവർക്കും അത് കാണുമ്പോ ഇത്രയൊക്കെ കുഞ്ഞുങ്ങളാവുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കും വരുന്നു. അവര് പറയുമോ, എന്റെ കൊച്ചൊക്കെ ഇങ്ങനെ വന്നു പാടുവോ കളിക്കുവോ? ഞാൻ പറയും, ടെൻഷൻ അടിക്കണ്ട, അടുത്ത വർഷം ഈ സമയം കണ്ടോ, അവരും പാടും അവരും കളിക്കും. കാരണം നമുക്ക് വിശ്വാസമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ
1: നമ്മൾ കുട്ടിയെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് അംഗൻവാടിയുടെ.
0: അതെ, അത് തന്നെ.
1: ഈ കുട്ടികൾക്കുള്ള പരിശീലനമല്ലാതെ അംഗൻവാടി കേന്ദ്രീകരിച്ച് നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് ടീച്ചർ ഒന്ന് പറയാം.
0: അംഗൻവാടിയിൽ നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ലാന്ന് ചുരുക്കി പറയാം. കാരണം നമുക്ക് പ്രീ സ്കൂൾ മാത്രമാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു സമാധാനമുണ്ട്. കാരണം ഒരുപാട് ജോലികളാണ്, ഒരുപാട് ജോലികൾ. നമ്മുടെ ഒരു നമുക്കൊരു നിശ്ചിത ഏരിയ ഉണ്ട്. ഒരു വാർഡിൽ ചിലപ്പോൾ 2 അംഗൻവാടി 3 അംഗൻവാടി കാണും. അപ്പൊ നമുക്കൊരു ഏരിയ തിരിച്ച് നമുക്കുണ്ട്. ആ ഒരു ഏരിയയിൽ ഉൾപ്പെട്ട ആ ഒരു ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഒരു ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉള്ള വൈകല്യം, അവരുടെ ശതമാനം, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടോ അല്ലെ, വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ടോ, അതുപോലെ ഒരു വിധവയുണ്ടെങ്കിൽ അവർക്ക് വിധവ പെൻഷന്റെ കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട്. സഹായഹസ്തം, മംഗല്യ, ആശ്വാസകിരണം, അങ്ങനെ ഒത്തിരി സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, കിടപ്പ് രോഗികളെ നോക്കുന്നവർക്കുള്ള പദ്ധതികൾ, അങ്ങനെ പദ്ധതികൾ ഒരുപാടുണ്ട്. ധനസഹായ പദ്ധതികൾ, അതെല്ലാം നമ്മുടെ അംഗൻവാടി വഴിയാണ്. പിന്നെ ഒരു സ്ത്രീ വിധവയാണെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ധനസഹായം, അപ്പൊ മക്കളെ പഠിപ്പിക്കാനുള്ള ധനസഹായം. അപ്പൊ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ചറിഞ്ഞ്
1: പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്.
0: പഞ്ചായത്തുമായിട്ട് അപ്പൊ നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഒരാളുണ്ട്, നമ്മൾ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക,
1: പഞ്ചായത്തിലേക്ക്
0: കൊടുക്കുക. അപ്പൊ നമ്മുടെ ICDC നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇതിന്റെ ഫണ്ട് കാര്യങ്ങൾ. പഞ്ചായത്താണ് ഫണ്ട് മുടക്കുന്നത്,
1: പക്ഷെ
0: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾ, അവർക്ക് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. പോഷകാഹാരം കൊടുക്കുന്നുണ്ട് കൗമാര കുട്ടികൾക്ക്. പോഷകാഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും നമ്മൾ അംഗൻവാടി വഴി കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് മേളിൽ നിന്നുള്ളവര്, കൌൺസിലർ, നമ്മളെ മേലുദ്യോഗസ്ഥരൊക്കെ ക്ലാസ് എടുക്കാനും ഒക്കെ എത്തുന്നുണ്ട്. അതുപോലെ ഗർഭിണികള്, പാലൂട്ടുന്നമ്മമാര്, അവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകള്, അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ പോഷകാഹാരം, എല്ലാ മാസവും പോഷകാഹാരം, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗർഭിണികള് പാലൂട്ടുന്നമ്മമാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക്

0: വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് നമ്മൾ അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് 6 മാസം ആകുന്നത് മുതൽ
1: 3 വയസ്സ് വരെ
0: അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. അത് വിവിധ രീതിയിൽ ഉണ്ടാക്കേണ്ട രീതികള്, ഈ ഭക്ഷണം കുട്ടി കഴിക്കണമല്ലോ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ പാചക ക്ലാസ്സുകള് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോഷകാഹാര വാരം, ഇപ്പൊ 1 സെപ്റ്റംബർ മുതൽ 8 വരെ ഇനി പോഷകാഹാര വാരം വരുന്നു. അപ്പൊ നമുക്ക് അന്നേരമെല്ലാം നമുക്ക് അംഗൻവാടികളില് വിവിധ പരിപാടികളാണ് ഡിപ്പാർട്ട്മെന്റ് വഴി നമുക്ക് നിർദ്ദേശങ്ങൾ തരും. അത് നമ്മൾ അംഗൻവാടി വഴി നടത്തും. പേരന്റ്സിനോട് നമ്മൾ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ അംഗൻവാടി വഴി ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ജോലി
1: പറഞ്ഞ ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞു, ഇപ്പം ഗർഭിണികൾക്ക് കൊടുക്കുന്നുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്, അംഗൻവാടി വരുന്ന കുട്ടികൾക്കും നമ്മൾ ആഹാരം
0: കൊടുക്കുന്നുണ്ട്.
1: നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോഷകാഹാരം ഒരു മെനു അനുസരിച്ചിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം, എന്താ ഇപ്പോഴത്തെ ഒരു മെനു, കുട്ടികൾക്ക് അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന മെനു എങ്ങനെയാണെന്നൊന്ന് പറയാമോ?
0: ഇപ്പൊ നമുക്ക് മെനു ആക്കിയപ്പോ ഓരോ ദിവസം ഓരോ ഭക്ഷണങ്ങളാണ്. ആദ്യത്തെ ദിവസം നമുക്ക് ഇലയട, കോഴിക്കട്ട, പിന്നെ ഉച്ചക്ക് ചോറ്, ചെറുപയറുകറി, ഇലക്കറി. തിങ്കൾ മുതൽ ശനി വരെ ഓരോ മെനുവാണ്. ചൊവ്വാഴ്ച ദിവസം ബിരിയാണി, അപ്പൊ മുട്ട ബിരിയാണി. അപ്പൊ നമ്മൾ മുട്ടയും പുഴുങ്ങി ചെള്ളാസ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി നമുക്ക് ലഭിക്കുന്ന, നമുക്ക് കേന്ദ്ര സർക്കാരാണ് അരി നൽകുന്നത്, ആ അരി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ പിന്നെ ഒരു ദിവസമാണെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് കറിയാക്കി, പിന്നെ ഇലക്കറി, സാമ്പാർ. അങ്ങനെ തിങ്കൾ മുതൽ ശനി വരെ മെനുവാണ്.
1: അപ്പൊ നമ്മൾ അംഗൻവാടിയിൽ തന്നെ ഉണ്ടാക്കി,
0: അംഗൻവാടി തന്നെ ഉണ്ടാക്കുകയാണ്
1: എല്ലാം തന്നെ. 3 നേരത്തെ ആഹാരം
0: അംഗൻവാടിയിൽ ഉണ്ടാക്കുകയാണ്.
1: അപ്പൊ ഈ വെള്ളം, കുടിവെള്ളം കൊടുക്കുന്നവർ കൊണ്ടുവരുവാണോ അതോ അതും നമ്മൾ ചൂടായി?
0: നമ്മളെല്ലാ ഭക്ഷണവും കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം നമ്മൾ അംഗൻവാടിയിലെ കൊണ്ടുവരണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഭക്ഷണ സാധനങ്ങൾ 3 നേരം അന്നേരം നമ്മൾ സമയത്ത് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ കുടിവെള്ളവും നമ്മൾ രാവിലെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഫുഡ്. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്തിട്ട് രാവിലെ 10:30, ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 3 മണിക്ക്. ഇങ്ങനെയാണ്
1: ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ഉറക്കം എന്ന് പറയുന്ന പരിപാടി
0: ഉണ്ട്. 1 മണിയാകുമ്പോഴത്തേനും ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നുകൂടി നടന്ന് അവരെ, നമുക്ക് ബെഡും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അംഗൻവാടിയിൽ, അപ്പൊ അവരെ കിടത്തി ഉറക്കി 2:30 ആകുമ്പോ എല്ലാവരും ഉണർത്തും. ഉണർത്തി ഇവർക്ക് ഇച്ചിരി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കും. കുറച്ചു നേരം ഇവർ ഓടിക്കളിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബോളൊക്കെ ഉണ്ട് നമുക്ക്, അതിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. 3 മണിവരെ അവർ കളിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പൊ 2 ദിവസം പായസം, 1 ദിവസം അവല്
1: വൈകുന്നേരം,
0: 1 ദിവസം പുലാവ്, 1 ദിവസം ഇഡ്ഡലി സാമ്പാറ്. വൈകുന്നേരം മെനുവാണ് നമുക്ക്. ആ ഫുഡ് ഇവര്,
1: പണ്ടത്തെ ഉപ്പുമാവ് സിസ്റ്റം മാറി,
0: ഉപ്പുമാവ് മാറി. ഇപ്പൊ 1 ദിവസം അതിപ്പോ പുലാവ് എന്നാണ് പറയുന്നത്, അതൊരു ദിവസം, ബാക്കി 1 ദിവസം മാറി. അപ്പൊ ഇവർക്ക് വെറൈറ്റി ആയതുകൊണ്ട് കുഞ്ഞുങ്ങള്
1: കഴിച്ചോളും.
0: അങ്ങനെ 3 മണിയാകുമ്പോ ഇവര് എല്ലാം ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് കൈയൊക്കെ കഴുകി വൃത്തിയായി വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കും. ഭക്ഷണം കഴിച്ച് 3:30 ആകുമ്പോ ദേശീയഗാനം പാടി വീട്ടിൽ വിടും.
1: ഇവരാ ദേശീയഗാനവും പഠിച്ച് ഇവര് തന്നെയല്ലേ
0: ദേശീയ? അതെ, അവര് ദേശീയഗാനം പാടാമെന്ന് പറയുമ്പോ തന്നെ അവരിങ്ങനെ ക്യൂ നിരക്കി നിൽക്കും. അപ്പൊ നമ്മളങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട്, നമുക്കിനി ദേശീയഗാനം ചൊല്ലാം. അപ്പൊ പേരന്റ്സ് വന്നാലും അവർ പുറത്ത് നിൽക്കും, അവരോട് ദേശീയഗാനം ചൊല്ലാം എന്ന് പറയുമ്പോ തന്നെ ഇവര് റെഡി ആയിട്ട് നിന്നോളും. നമ്മൾ അത് ആ ഒരു ചിട്ടയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥന ചൊല്ലുമ്പോഴും അതെ, നമുക്ക് പ്രാർത്ഥന ചൊല്ലാം എന്ന് 10 മണിയാകുമ്പോ ഇവരോട് പറയുമ്പോ അവര് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ പൊക്കം അനുസരിച്ച് ഇങ്ങനെ അസംബ്ലിയിൽ നിൽക്കുന്നവരെ ഇങ്ങനെ നിർത്തും. അപ്പൊ ആ ഒരു പൊക്കം അനുസരിച്ച്, നീ അല്ലേ വലുത്, നീ ഇവിടെ നിക്ക്, ഞാൻ ഇവിടെ
1: നിക്കാം.
0: അവര് കാരണം നമ്മൾ ഇങ്ങനെ നിർത്തി ഇപ്പൊ അവർക്കറിയാം.
1: അപ്പം ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർ പറയുന്നുണ്ട് ഇതിനൊരു കമ്മിറ്റിയുണ്ട്, ഇപ്പം ആഘോഷങ്ങൾ നടക്കുമ്പോൾ കമ്മിറ്റിയിലുള്ളവരെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ഓരോ ഇടത്തേതും അല്ലെ, ഓരോ ICDC കീഴിൽ വരുന്നതാണെങ്കിലും പഞ്ചായത്തുമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഒരു അംഗൻവാടി ശരിയായ രീതിയിൽ അല്ലെങ്കിൽ സുഗമമായി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജനപങ്കാളിത്തം വേണമെന്ന് തന്നെ ഞാൻ കരുതുന്നു.
0: ഉറപ്പായിട്ടും
1: അല്ലെ. അപ്പം ടീച്ചറിന്റെ അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കാമോ? ജനപങ്കാളിത്തത്തെ കുറിച്ചിട്ട്,
0: ജനപങ്കാളിത്തമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം നല്ല രീതിയിൽ ഒരു സ്ഥാപനം പോകണമെങ്കിൽ അംഗൻവാടിയെ സംബന്ധിച്ചോളം 2 സ്ത്രീജനങ്ങൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്.
1: ഒരു ഹെൽപ്പർ,
0: ഒരു ഹെൽപ്പറും വർക്കറും. അപ്പൊ ഏറ്റവും പ്രധാനം നമുക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏറ്റവും മെയിൻ അതാ. അപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ജയശ്രീ ചേച്ചി, ജയശ്രീ എന്നാണ് ചേച്ചിയുടെ പേര്, ഞങ്ങൾ 2 പേരും 2 ശരീരവും 1 ആത്മാവുമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ അംഗൻവാടിയിൽ ഈ വിജയങ്ങൾ ഇങ്ങനെ

0: കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങൾ വന്നാലും എന്ത് കാര്യമാണേലും നമ്മൾ അതിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ കട്ടയ്ക്ക് എന്റെ കൂടെയുണ്ട് ചേച്ചി, അത് ഏറ്റവും പ്രധാനം. അതിന് അത് കഴിഞ്ഞാൽ നമുക്ക് പൊതുജന പങ്കാളിത്തം. പൊതുജന പങ്കാളിത്തം നമുക്ക് 5-ടയർ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നാണ് പറയുന്നത്, നമ്മുടെ അംഗൻവാടിയുടെ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയിൽ നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ സൂപ്പർവൈസർ, ആശാ വർക്കർ, പിന്നെ നമ്മുടെ ഏരിയയിലുള്ള അംഗീകരിക്കപ്പെട്ട ജനങ്ങള്, കുടുംബശ്രീ പ്രവർത്തകർ, പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കള്, ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മളൊരു കമ്മിറ്റി എടുക്കും. ആ കമ്മിറ്റി ഒരു വർഷമാണ് അതിന്റെ കാലാവധി. ആ ഒരു വർഷത്തിനുള്ളിൽ അംഗൻവാടിയിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഇവരെയും കൂടെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായങ്ങളും കൂടെ ചോദിക്കും. അവരും കൂടെ നമ്മോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആഘോഷങ്ങളൊക്കെ നമുക്ക് നടത്തണ ഒരിക്കലും നമുക്ക് ഇതിന് ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അംഗൻവാടി വർക്കറും ഹെൽപ്പറും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാ. ജോലി കൂടുതലും ശമ്പളം കുറവും ഉള്ളൊരു വിഭാഗമാണ് അംഗൻവാടി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം നമ്മുടെയാണ്, നമ്മുടെ ജീവിതമാർഗമാണ്. എന്നതിലുപരി നമ്മുടെ അടുത്തേക്ക് വരുന്ന പൊടിക്കുഞ്ഞുങ്ങളാണ്. ഇവരുടെ ഭാവി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദിവസം അംഗൻവാടി പോയി കുട്ടികളെ നോക്കുക, പ്രീ സ്കൂൾ നന്നായി നടത്തുക, ബാക്കി പ്രവർത്തനങ്ങൾ നടത്തി പോരാമെന്നുള്ളതേ ഉള്ളൂ. അംഗൻവാടികളിലെ ആഘോഷങ്ങളും അംഗൻവാടി ഇച്ചിലൂടെ മികച്ചതാക്കണമെങ്കിൽ നമുക്ക് ജനങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. അതുപോലെ പഞ്ചായത്ത് നമുക്ക് നല്ല കെട്ടിടം തരുന്നതും അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതും കുട്ടികൾക്ക് ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്നാണ് ഇതിന്റെ ഫണ്ടെല്ലാം വരുന്നത്, ഭക്ഷണ സാധനങ്ങൾക്കുള്ള ഫണ്ട്. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലും പഞ്ചായത്ത് മുതൽ നമുക്ക് ഇവരുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. പൊതുജനങ്ങളുടെ നല്ല സഹകരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു ആവശ്യം പറഞ്ഞാലും ഞാനിപ്പോ 23 വർഷം കഴിഞ്ഞു, 24 വർഷത്തോളമായി സൊസൈറ്റി മേഡ അംഗൻവാടിയിൽ എത്തിയിട്ട്. നമ്മൾ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടല്ലോ മക്കളെ, കാരണം എന്റെ മക്കളെ പ്രായമുള്ളൂ എന്റെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ അമ്മമാർക്ക്. അപ്പൊ അതുപോലെ അച്ഛന്മാരും അമ്മമാരും, ടീച്ചർ എന്താവശ്യമുണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ രക്ഷിതാക്കള്, അവരെന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം എന്തൊരാവശ്യം പറഞ്ഞാലും നമുക്ക് ഈ പരിപാടി ഇങ്ങനെ നടത്താം, അത് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ എന്ത് കേസാണേലും നമുക്ക് കൂടെ നിൽക്കുന്ന ജനങ്ങൾ, നമ്മുടെ വാർഡ് മെമ്പർ, അതുപോലെ നമുക്ക് മേളിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ മേലുദ്യോഗസ്ഥർ, ഇതെല്ലാം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമുക്ക്. അത് നമുക്ക് മേളിൽ നിന്ന് ഓരോ സർക്കുലർ വരുമ്പോൾ നമുക്കത് നമ്മുടെ ഏരിയയിലേക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉറപ്പായിട്ടും പൊതുജന പങ്കാളിത്തം ഉണ്ടായേ പറ്റുള്ളൂ.
1: നിലവിൽ എനിക്ക് തോന്നുന്ന ഒരു 33 വർഷമാണ് ടീച്ചറിന്റെ ഒരു ഈ ഒരു പ്രവർത്തന മേഖല. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഏകദേശം ഒരുപാട് ആളുകളെയും ടീച്ചർ തന്നെ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ തന്നെ ആവാം അല്ലെ? അപ്പൊ അതുകൊണ്ടുകൂടി ആ ഒരു പങ്കാളിത്തം, കാരണം എന്റെ ടീച്ചറാണ് എന്ന് ഉള്ള, കാരണം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ ആ ഒരു സ്നേഹവും കൂടി നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ടീച്ചറിനെ കിട്ടുന്നുണ്ട് എന്ന്.
0: നമ്മുടെ ടീച്ചറല്ലേ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചറല്ലേ, നമ്മുടെ അംഗൻവാടിയല്ലേ, അതിനു വേണ്ടി ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്നവരാണ് എന്റെ ഒരു ഏരിയയിലുള്ള ജനങ്ങൾ.
1: അങ്ങനെ ഒരു പിന്തുണ
0: ശരിക്കുമുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വിജയത്തിന്, എനിക്ക് ഇങ്ങനെ ഒരു വിജയം നേടാനും അവരുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്.
1: മികച്ച അംഗൻവാടി ടീച്ചറിനുള്ള ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന അവാർഡ് ടീച്ചർ കരസ്ഥമാക്കി. ആ അവാർഡിനെ കുറിച്ചിട്ട് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ?
0: അവാർഡ് കിട്ടുമെന്നോ അവാർഡിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഒരിക്കലും ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ എന്റെ CDPO ജമീല സാറായിരുന്നു, സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജി ഈ വർഷത്തെ അവാർഡിന് വിജി വെക്കണം, അപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം നല്ലൊരു പണിയുണ്ട് ഇതിന്, നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഒരു വർഷത്തെ റിപ്പോർട്ട് നമ്മൾ അംഗൻവാടി ചെയ്ത ഒരു വർഷത്തെ മൊത്തം കാര്യങ്ങൾ റിപ്പോർട്ടാക്കി അതിന്റെ ഫോട്ടോകളും വെച്ച് നമ്മള് ഒരു റിപ്പോർട്ടാക്കി ബൈൻഡ് ചെയ്തൊരു ബുക്കാക്കി നമ്മൾ കൊടുക്കണം. അതിന്റെ വെളിച്ചത്തിലാണ് ഇവർ അന്വേഷണത്തിന് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ, ഞാൻ ആദ്യം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു, സാർ പറഞ്ഞു പറ്റില്ല വിജി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മേലുദ്യോഗസ്ഥരെ നമുക്ക് ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. അവാർഡ് ആ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, സാറിനെ അനുസരിച്ചു. അപ്പൊ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി, ആ റിപ്പോർട്ട് തയ്യാറാക്കി എന്റെ ഫോട്ടോസ് ഓരോ പ്രോഗ്രാം, ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് നടത്തി ഒരു ആഘോഷം നടത്തി നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിന്റെ ഫോട്ടോസും ആ കൂടെ ഉണ്ടാവണം, തെളിവ് വേണം. റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി റെഡിയാക്കി കൊടുത്തു. അതൊരു February 1 കൊടുക്കുന്നത്. കൊടുത്തു, നമുക്ക് ജില്ലയിൽ നിന്ന് അന്വേഷണത്തിന് വന്നു. അന്വേഷണത്തിന് വന്നപ്പോൾ അവര് നമ്മുടെ അംഗൻവാടി നടക്കുന്ന ഒരുപാട് രജിസ്റ്ററുകളുണ്ട് അംഗൻവാടിയിൽ, അംഗൻവാടിയിലെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ കുട്ടികളോടും ചോദിക്കുവാണ് കുട്ടികൾ ഇന്ന് എന്താണ് പഠിച്ചത്. അപ്പൊ അവരന്ന് ഒരു കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അന്ന് ഒരു അവാർഡിന്റെ അന്വേഷണത്തിന് വരുമ്പോൾ എനിക്ക് 18 കുട്ടികളുണ്ട് അംഗൻവാടിയിൽ. ആ 18 ഏതാണ്ട് 16 കുട്ടികളോളം അന്ന് ഹാജരുണ്ട്. ഒരു ഉച്ച സമയത്താണ് വരുന്നത്, നമ്മൾ നല്ല തിരക്കുള്ള

0: എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം കുട്ടികള് 16 കുട്ടികൾ അംഗൻവാടി കാത്തൂടെ
1: എല്ലാം
0: പെട്ടെന്ന് അകത്തേക്ക് കയറി വരുവാണ്. അപ്പൊ നമുക്ക് കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്, ഒരാൾ അതിലേ പോകും, ഒരാൾ ഇതിലേ പോകും, തിരക്കല്ലേ. അപ്പൊ അവരെന്നോട് ചോദിച്ചതിനെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാത്തിനും എനിക്ക് ആൻസർ പറയാൻ പറ്റി. ഒരു ഒന്നിനും ഒരു എനിക്കറിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നില്ല. ചോദിച്ച എല്ലാ കാര്യങ്ങളും ആൻസർ പറയാൻ പറ്റി. ചോദിച്ച രജിസ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എന്റെ അടുത്തുണ്ടായിരുന്നു. അവര് നോക്കിയ കാര്യങ്ങള് അതുണ്ടോ ഇതുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുവാണ്, ഓരോന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കൂടാതെ. അപ്പൊ എന്ത് ചോദിച്ചാലും അതെനിക്ക് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു സെന്ററിൽ. പിന്നെ കുട്ടികളോട് ചോദിച്ചു, കുട്ടികള് കഥയും പാട്ടും നമ്മൾ ആ തീം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പം അവരെ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ അവര് പോയി. അപ്പൊ നമ്മൾ അതോടെ അവിടെ തീർന്നു എന്ന് വിചാരിച്ചു. നമുക്കങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ല. അങ്ങനെ മാർച്ച് മാസത്തിലാണ് സാറ് വിളിച്ചിട്ട് പറയുന്നത് വിജയിക്കാണ് അവാർഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സാറേ എനിക്കോന്ന് ഞാൻ ചോദിച്ചു. ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. മാർച്ച് 8 വനിതാ ദിനത്തിന് തിരുവനന്തപുരം നിശാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് ദാനം. ബിജി പോണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നിശാന്തി ഓഡിറ്റോറിയത്തിൽ ചെന്നാണ് അവാർഡ് വാങ്ങിയത്.
1: അതൊരു
0: അനുഭവം, ഒരിക്കലും സ്വപ്നത്തിൽ പ്രതീക്ഷയില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. ജോലി നമ്മൾ ചെയ്യുന്നു, ഞാൻ എപ്പോഴും ഓർക്കും ബാലശാപമാണ് ഏറ്റവും വലിയ ശാപം എന്ന്. ഞങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ആദ്യം 3 ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്കൊരു സാറ് ട്രെയിനിങ്ങിന് വന്നപ്പോൾ അത് 92 ഞാൻ ജോലി കയറി. 93 ഏപ്രിലാണ് ഞാൻ ആദ്യം ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പൊ സാറ് പറഞ്ഞൊരു ഒരു കാര്യമാണ്, മക്കളെ ബാലശാപമാണ് ഏറ്റവും വലിയ ശാപം, അത് നിങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ എന്ന്. അപ്പൊ ഞാൻ എന്റെ ചേച്ചിയോടും പറയും, നമ്മൾ ഈ അംഗൻവാടിക്കുള്ളിൽ എന്ത് ചെയ്യുന്നു എന്ന് ആരും അറിയുന്നില്ല, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ നോക്കുന്നു എന്ന് ആരും അറിയുന്നില്ല, പക്ഷേ എല്ലാം കാണാനൊരാളുണ്ടല്ലോ. ആ ഒരു വിശ്വാസത്തിൽ അന്നും ഇന്നും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ ഒരു രീതി ജോലി ചെയ്തു പോകുന്നു എന്നല്ലാതെ ഒരു അവാർഡിനെ കുറിച്ചോ ഒരു അംഗീകാരം കിട്ടണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണം. എന്റെ ഒരു ജീവിത മാർഗത്തിലുപരി എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവണം എന്ന് വിചാരിച്ച് ജോലി ചെയ്തു വരുമായിരുന്നു. അപ്പൊ അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ എന്റെ കുടുംബത്തിന്റെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. കാരണം അംഗൻവാടി ജോലി എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനുള്ള ജോലിയാണ്. നമുക്ക് എപ്പോഴും കുറെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഫോണിലൊക്കെ ചെയ്യാനുള്ളത്, നമുക്ക് ഫോണിനൊക്കെ ഒരു പരിധിയുണ്ട്, നമുക്കറിയില്ലല്ലോ. കുറെ കുട്ടികളൊക്കെ എനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ ഫോണിൽ ചെയ്യാം. അപ്പൊ അത് ഹസ്ബൻഡിന്റെ ആണേലും കുട്ടികളുടെ ആണേലും അത് ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അല്ല അംഗൻവാടിയിലേക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണമല്ലോ വാങ്ങിക്കണോ എന്ന് പറയുമ്പോൾ കുട്ടികളും ഹസ്ബൻഡും എന്റെ കൂടെ നിൽക്കും. അതെനിക്കൊരു വലിയൊരു സപ്പോർട്ടാണ്. അവാർഡ് കിട്ടിയപ്പോഴും ഞങ്ങൾ കുടുംബസമേതം പോയാണ് അവാർഡ് വാങ്ങിച്ചത്. എപ്പോഴും എന്റെ ഓർമ്മയിൽ എന്റെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു അനുഭവം തന്നെയാണ്
1: ഓഡിറ്റോറിയവും അവാർഡ്ദാന
0: ചടങ്ങും.
1: നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ.
0: നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേരെഴുതിയ കസേരയിൽ നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഓരോ ജില്ലക്കാരെ ഓർഡർ ആക്കിയാണ് ഇരുത്ത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഏത് ജില്ലയിൽ നിന്ന് ചോദിച്ച് നമ്മളെ വിളിച്ച് തുകം വിജി VP എഴുതി വെച്ച കസേരയിൽ, അതിന്റെ ആ കസേരയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പേരെഴുതി വെച്ചേക്കുക. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.
1: നമുക്ക് വേണ്ടി റിസർവ് ചെയ്തൊരു സീറ്റ് ഇരിക്കുകയെന്ന് പറയുന്നത്,
0: നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കായിട്ട് നമ്മുടെ പേരെഴുതിയ ഒരു സീറ്റ്. ഞാൻ ഓർക്കും അതിൽ വേറെ ആരും വന്നിരിക്കില്ലല്ലോ നമ്മളല്ലാതെ,
1: നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
0: അതെ, അതൊക്കെ ഭയങ്കര ഒരു ജീവിതത്തിലെ വലിയൊരു നേട്ടമായിട്ട് അഭിമാനമായിട്ട് എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ.
1: പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ കൂടി ഇതിനേക്കാൾ വലിയൊരു നേട്ടം ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം 2026 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഡൽഹിയിൽ പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇതിന് ഈ അനുഭവത്തെ കുറച്ചുകൂടി അതിനെക്കുറിച്ചുകൂടി ടീച്ചർ ഒന്ന്
0: വിശദീകരിക്കാം. ഉറപ്പായിട്ടും, അതെന്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഈ റിപ്പബ്ലിക് ഡേ പരേഡ്, സ്വാതന്ത്ര്യദിന പരേഡ്, പതാക ഉയർത്തുന്ന സമയമൊക്കെ നമ്മളിങ്ങനെ TVയിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന പരിപാടികൾ ഇങ്ങനെ ഓരോ ടാബ്ലോ ഇങ്ങനെയെല്ലാം പോകുന്ന നമ്മൾ TV കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, അവിടെ ഇരുന്ന് കാണുന്നവർക്ക് എന്ത് സുഖം, അത്ര അടുത്തിരുന്ന് കാണാൻ. നമ്മൾ ചെല്ലുന്നോ, പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ല, ഓ എന്ത് സുഖം അടുത്തിരുന്ന് കാണുന്നവർക്ക്, എത്ര കളർഫുൾ ആയിട്ടുള്ള പരിപാടിയാ, അത്ര നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു പരിപാടിയാ, അത് അടുത്തിരുന്നൊന്ന് കാണുക എന്നുള്ളത് എന്തൊരു ഭാഗ്യമാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ സാറിനെ വിളിച്ചിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിജിക്ക് ക്ഷണമുണ്ട്, പോകാൻ തയ്യാറല്ലേ എന്ന് സാറിനോട് ചോദിക്കുമ്പോൾ, സാറേ പോകാം, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോകാം എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പോകാം, ഇനിയെന്താ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികളും പറഞ്ഞു പോണം. ആദ്യം എനിക്ക് ഡൽഹിയിലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയ, പരിചയമുള്ള ആരും നമ്മുടെ കൂടെയില്ല. അപ്പോൾ എന്നോട് മക്കളും പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം അമ്മ കളയരുത്, പോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ആ പരേഡ് നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു 7 ചെന്നിരുന്നിട്ട് നമുക്ക് അതുപോലെ സീറ്റുണ്ട്, നമ്മളെ കൊണ്ട് ഇരുത്തി.

0: ഇങ്ങനെ ടാബ്ലോകളും ഓരോ രാജ്യത്തിന്റെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ സ്വയം ഒന്ന് ഉള്ളി നോക്കുക, ഇവിടെ തന്നെയാണോ? എനിക്ക് ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പരിപാടിയാ. അത് കഴിഞ്ഞപ്പോ ഇതേ പ്രധാനമന്ത്രി വണ്ടിയിൽ വരുന്നു, പ്രസിഡന്റ് കുതിര വണ്ടിയിൽ വരുന്നു. ഞങ്ങളൊരു കുറച്ച് ദൂരമേ ഉള്ളൂ, അത്രയൊരു മൂന്നാല് നേര താഴെ റോഡ് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ഒരു കുറച്ച് അകലത്തിൽ നമ്മൾ
1: കാണുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യം,
0: വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരു നിസ്സാര ഒരു വ്യക്തിയാണ്, ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ഇത് വലിയൊരു ഭാഗ്യമാണ്.
2: പ്രാഥമിക വിദ്യാലയം എന്ന വീട് കഴിഞ്ഞ് അംഗൻവാടിയിലേക്ക് എത്തുന്ന കുഞ്ഞുമക്കളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർത്തിയിരിക്കുന്ന വിജി ടീച്ചർ സംസ്ഥാന സർക്കാരിന്റെ 2024 അവാർഡ് ജേതാവാണ്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞു, സ്ഥാപനം എന്റേത് അല്ലെങ്കിൽ ഞങ്ങളുടേതെന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ അവാർഡിലേക്ക് ടീച്ചർ എത്തട്ടെ എന്ന് സ്പൈസ് എഫ്എമ്മിന്റെ വകയായി ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ടീച്ചറിന് സ്പൈസ് എഫ്എമ്മിന്റെ സ്നേഹം അറിയിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടുക്കി ജില്ലയിലെ മികച്ച അംഗൻവാടി ടീച്ചറിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി വിജി വിപിയുമായി ഡോക്ടർ അനില സി എസ് നടത്തിയ അഭിമുഖം.
4: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് PM വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശുവികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. PM വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല

0: സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. PM വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്. വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൗശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് PM വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങിയ രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തി. ഹർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും ദേശസ്നേഹമുണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലിക്കർ, സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൗരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20 ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി 12 സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. മുണ്ടക്കൈ ചുഴൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാൻമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം.

0: പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി ഇന്ന് കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്കയാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്കയാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനം ഉൾപ്പെടെ അരങ്ങേറി. കലാകായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ദേശീയ പതാകകളുമായി യാത്രയിൽ അണിനിരന്നു. മലയാളിയുടെ ഓണാഘോഷത്തിന് വിഭവ സമൃദ്ധമായ ഓണസദ്യയൊരുക്കി ഇക്കുറിയും കുടുംബശ്രീ. സംസ്ഥാനമെമ്പാടുമുള്ള 400 വനിതാ കാന്റീൻ കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ തയ്യാറാക്കുന്നത്. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും പായസവും തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ഓർഡർ നൽകാം. 170 രൂപ മുതലാണ് നിരക്ക്. കുറഞ്ഞത് 5 സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ആവശ്യക്കാർക്ക് വിവിധ ഇനം പായസങ്ങളും 1.5 ലിറ്റർ മുതൽ ലഭ്യമാകും. ഓണക്കാലത്ത് വിവിധ കാർഡുകൾക്കുള്ള റേഷൻ അരി വിഹിതം കുറച്ചെന്നും അരിവില കൂട്ടിയെന്നുമുള്ള ആരോപണം തെറ്റാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓരോ കാർഡിനുമുള്ള സാധാരണ റേഷൻ അരി വിഹിതം കുറയ്ക്കുകയോ വില കൂട്ടുകയോ ചെയ്തിട്ടില്ല. സപ്ലൈകോയിൽ ഓരോ കാർഡിനും 36 കിലോ അരി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും കാലതാമസമുണ്ടെന്ന നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പരീക്ഷാഭവനിൽ മിന്നൽ പരിശോധന നടത്തി. ഡ്യൂപ്ലിക്കേറ്റുകളിലെ വിവരങ്ങൾ സ്കൂളുകളിൽ പോയി തിരുത്തി തിരിച്ചു വരുന്നത് കൊണ്ടുള്ളതാണ് നിലവിലെ കാലതാമസമെന്ന് പരീക്ഷാഭവനിലെ ജീവനക്കാർ മന്ത്രി അറിയിച്ചു. കാലതാമസം ഒഴിവാക്കുന്നതിനു വേണ്ടി കാലാനുസൃതമായി മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയ മന്ത്രി ഇതിനുവേണ്ടി പരീക്ഷാഭവനിൽ അടിയന്തരമായി 60 ലാപ്ടോപ്പുകളും അനുവദിച്ചു. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകുന്നതിന് ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. സ്ഥാനക്കയറ്റം നടക്കാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ഡോക്ടർമാരുടെ കുറവ് മൂലം ജനങ്ങളും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീട്ടിലിരുന്ന് ഉയർന്ന വരുമാനം നേടാവുന്ന ഓൺലൈൻ ജോലികൾ, നിക്ഷേപത്തിന് ഉയർന്ന ലാഭം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഇതിനായി NTL എന്ന പേരുള്ള വ്യാജ ആപ്പാണ് തട്ടിപ്പുകാർ ഉപയോഗിച്ചു വരുന്നത്. വാട്സപ്പ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഞായറാഴ്ച. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ രാവിലെ 9 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ಆಕಾಶವಾಣಿ ವಿದ್ಯಾಭ್ಯಾಸ ರಂಗ
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾ വഴികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം.
2: 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുകയും ദേശാഭിമാന പ്രചോദകങ്ങളും രാജ്യത്തിൻ്റെ അന്തസ്സുയർത്തുന്നതുമായ വിവിധ പരിപാടികൾ രാജ്യത്തുടനീളം നടത്തുകയും ചെയ്യുന്നു. അത്തരമൊരു സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുന്നതിനു വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായതും ബൃഹത്തായതുമായ അധ്യായങ്ങളിലൊന്നുമാണ്. AD 1600 വ്യാപാര ബന്ധങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി സ്ഥാപിച്ച കച്ചവട ബന്ധങ്ങൾ ഒടുവിൽ രാഷ്ട്രീയ ആധിപത്യങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും എത്തിച്ചേരുകയായിരുന്നു. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച് ബംഗാളിൻ്റെ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കേവലം വ്യാപാര സംഘം എന്നതിനപ്പുറം ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായും ഭരണകൂടമായും മാറി. ആറ്റിങ്ങൽ കലാപവും വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരവും പഴശ്ശി വിപ്ലവവും പോലെയുള്ള ഒറ്റപ്പെട്ട പ്രാദേശിക

വിപ്ലവങ്ങളും സമരങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായെങ്കിൽ പോലും അവയെല്ലാം അതിജീവിക്കുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന പ്രാദേശികവും ദുർബലവുമായ ചെറുത്തുനിൽപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ശക്തവും വ്യാപകവുമായ ചെറുത്തുനിൽപ്പും യുദ്ധവുമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വടക്കേ ഇന്ത്യയിലെ പ്രമുഖ ചക്രവർത്തിമാരും ഭരണാധികാരികളുമായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഝാൻസി റാണി തുടങ്ങിയവരും ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരും ഒരുമിച്ചു ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ ശക്തമായ സായുധ പോരാട്ടമായിരുന്നു അത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിത്തറ ഇളകിയെങ്കിലും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൃത്യമായ ഏകോപനവും കേന്ദ്രീകൃത നേതൃത്വവും ഇല്ലാതിരുന്ന ഈ സമരത്തെ ആധുനിക ആയുധങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. എങ്കിലും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടും ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഒപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു വലിയ പ്രചോദനമായി മാറുകയും ചെയ്തു. ഇന്ത്യക്കാരിൽ വളർന്നു വരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ രോഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലെ ഒരു വൻ വിപ്ലവമായി പൊട്ടിത്തെറിക്കുന്നത് തടയാനും അവരുടെ പരാതികൾ സമാധാനപരമായി ഉന്നയിച്ച് പരിഹാരം തേടാനുമുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനും പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളായ എവോ ഹ്യൂ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. ബംഗാളിയായ WC ബാനർജി ആയിരുന്നു ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ. 1885 രൂപീകരണം മുതൽ 1890 വരെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി എവോ ഹ്യൂ തുടർന്നു. മുമ്പേക്കാരായ ദാദാഭായ് നവറോജി, ദിൻഷാ വാച്ച, ഫെറോർ ഷാ മേത്ത തുടങ്ങിയവരും സംഘാടനത്തിൽ നേതൃത്വം വഹിച്ചു. 1885 December 28 മുതൽ 31 വരെ നീണ്ട സമ്മേളനത്തിൽ വിവിധ പ്രവിശ്യകളിൽ നിന്നായി 72 പ്രതിനിധികൾ പങ്കെടുത്തു. 1885 മുതൽ ഓരോ വർഷവും വിവിധ സ്ഥലങ്ങളിലായി കൂടിയ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നുള്ള അനീതികളെക്കുറിച്ചും ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചില ചർച്ചകളും നിവേദനങ്ങളും ഉയർന്നു വന്നതൊഴിച്ചാൽ സ്വാതന്ത്ര്യ സമ്പാദനം ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാതൊരു ലക്ഷണവും കോൺഗ്രസിൽ കണ്ടില്ല. ഇത്തരം ചർച്ചകളിലും നിവേദനങ്ങളിലും കൂടി ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നീതി ലഭിക്കുകയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും രണ്ട് ചേരിതിരിവുണ്ടാവുകയും മിതവാദികളുടെ എണ്ണവും ശക്തിയും കുറയുകയും ക്രമേണ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി പരിണമിക്കുകയും ചെയ്തു. സുരേന്ദ്രനാഥ് ബാനർജി, സി ശങ്കരൻ തുടങ്ങിയവരായിരുന്നു മിതവാദികളുടെ നേതൃനിരയിലുണ്ടായിരുന്നത്. ഭരണഘടനാപരമായ മാറ്റങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സ്വയംഭരണം നേടാമെന്ന് മിതവാദികൾ വിശ്വസിച്ചു. എന്നാൽ ലാലാ ലജപത് റോയ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ തീവ്ര ദേശീയവാദി വിഭാഗം ശക്തമായ സമരമാർഗങ്ങളിലൂടെ സ്വയംഭരണം നേടണമെന്ന അഭിപ്രായക്കാരായി. ഈ ഘട്ടത്തിലാണ് 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് തീവ്രദേശീയവാദി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി മാറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ബംഗാളിലെ ഐക്യവും ഒത്തൊരുമയും തകർത്ത് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ബംഗാൾ വിഭജനം നടത്തിയത്. എന്നാൽ ഇത് ബംഗാളിൽ മാത്രമല്ല,

0: ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾ ഐക്യത്തോടെയും ഒത്തൊരുമയോടെയും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് കാരണമായി. ഈ ഘട്ടത്തിലാണ് സ്വദേശി പ്രസ്ഥാനവും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണവും ശക്തി പ്രാപിക്കുന്നത്. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കപ്പെട്ടു. ഇത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ വിജയങ്ങളിലൊന്നുമായി. ഇന്ത്യയെ മാതൃരാജ്യത്തെ പോലെ സ്നേഹിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും വേണ്ടി പരമാവധി പ്രയത്നിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വനിതയായ ആനി ബെസൻ്റ് 1916 രൂപീകരിച്ച ഹോം റൂൾ ലീഗ് പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് വലിയ ശക്തി പകർന്നു. കോൺഗ്രസിൻ്റെ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് സ്വയംഭരണാവകാശം വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കുകയും കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ആനി ബെസൻ്റ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ വിവിധ സംഘടനകളുടെ പ്രതിനിധികളടങ്ങിയ ഒരു പൊതുസഭ വേണമെന്ന താൽപ്പര്യത്തിലാണ് ഹോം റൂൾ ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതുവരെയും ആനി ബെസൻ്റ് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ നേതൃനിരയിൽ നിലകൊണ്ടു. 1919 ഗാന്ധിജിയുടെ കടന്നുവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ മാനങ്ങളും വലിയ ദിശാമാറ്റങ്ങളും നൽകുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യാപിക്കുന്നതും എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുക്കുന്നതും പൂർണ്ണമായ അർത്ഥത്തിൽ അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറുന്നതും അതിനുശേഷമാണ്. അഹിംസയിലൂടെയും അക്രമരാഹിത്യത്തിലൂടെയും സത്യാഗ്രഹമാർഗത്തിലൂടെയും കാൽ നൂറ്റാണ്ടുകാലം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടി വിജയം വരിച്ച് ലോകശ്രദ്ധേയനായ നേതാവായിട്ടാണ് 1915 ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത്. കുറച്ചുകാലം ഗാന്ധിജി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പഠിച്ചും ചമ്പാരൻ സത്യാഗ്രഹം പോലെയുള്ള ചില പ്രാദേശിക ഇടപെടലുകൾ നടത്തിയും ചെലവഴിച്ചു. ഈ സമയത്താണ് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താനായി റൗലറ്റ് ആക്ട് നിയമം നടപ്പിലാക്കുന്നത്. റൗലറ്റ് ആക്ടിനും പോലീസിൻ്റെ ക്രൂര നടപടികൾക്കും എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് മൈതാനിയിൽ യോഗം ചേർന്ന വലിയ ജനാവലിക്കു നേരെ ബ്രിട്ടീഷ് പട്ടാളം നിർത്താതെ വെടിവെച്ചതും 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതുമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷുകാർക്കെതിരെ ജനരോഷം വർദ്ധിക്കുന്നതിനും സ്വാതന്ത്ര്യസമരം കൂടുതൽ ശക്തമാകുന്നതിനും കാരണമായി. അതിനെ തുടർന്നാണ് 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് പദവികളും ബഹുമതികളും തിരിച്ചു നൽകിയും വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചും വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ചും നടത്തിയ ഈ സമരം ഭാരതമെമ്പാടും വ്യാപിച്ചു. ഇന്ത്യ രാജ്യം മുഴുവൻ ഒരേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രക്ഷോഭവും ഈ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. എന്നാൽ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് പോലീസ് വെടിവയ്പിൽ രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ചൗരി ചൗര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഗതിമാറ്റിയ മറ്റൊരു പ്രധാന സംഭവമാണ് 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും 1930 നിയമലംഘന പ്രസ്ഥാനവും. അതുവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യസമരങ്ങളെല്ലാം ഇന്ത്യയുടെ ഡൊമിനിയൻ പദവിക്ക് വേണ്ടിയുള്ളതായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള സ്വയംഭരണമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കോൺഗ്രസിലെ യുവനേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ഡൊമിനിയൻ പദവി എന്ന ആശയത്തെ ശക്തമായി എതിർക്കുകയും ബ്രിട്ടനിൽ നിന്ന് വേറിട്ട പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുകയും ചെയ്തു. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 ആദ്യ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അടുത്ത ചുവടുവയ്പായി നിയമലംഘന പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയും 1930 ദണ്ഡിയാത്രയിലൂടെയും ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയും അതിന് തുടക്കമിടുകയും ചെയ്തു. അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും 1931 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ കരാറിലൂടെ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ വട്ടമേശ സമ്മേളനങ്ങളുടെയും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയും 1942 ക്രിപ്സ് ദൗത്യത്തിലൂടെയും ഇന്ത്യക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകിയെങ്കിലും 1942 ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി അതൊന്നും അംഗീകരിക്കാതെയും പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനോടും സഹകരിക്കാതെയും 8 August കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ത്യയിൽ തുടരുന്നത് ഒരു തരത്തിലും സാധ്യമല്ലാതെ വന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് അധികാര കൈമാറ്റം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ബ്രിട്ടൻ സന്നദ്ധമായി. 1946 ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതിനായി ക്യാബിനറ്റ് മിഷൻ എന്ന 3-അംഗ സംഘത്തെ അയച്ചു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 September ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭയും December ഡോക്ടർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭയും രൂപീകരിച്ചു. സ്വതന്ത്ര പാകിസ്ഥാൻ വേണമെന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ക്യാബിനറ്റ് മിഷൻ അന്ന് അംഗീകരിച്ചില്ല. 1947 അന്നത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിൻ്റെയും സിഖ് സമുദായത്തിൻ്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത ഭൂഖണ്ഡത്തെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും 2 സ്വതന്ത്ര രാജ്യങ്ങളാക്കി സ്വാതന്ത്ര്യം നൽകാനുള്ള തൻ്റെ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തു. 1947 June 3 ഈ മൗണ്ട് ബാറ്റ് പദ്ധതി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും അതിന് പ്രകാരം 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേഷ്. പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. വാത്മീകിയുടെ ആശ്രമത്തിൽ സീത തന്റെ മക്കളായ കുശലവന്മാരോടുകൂടി വസിക്കുന്ന കാലം. ഒരു ദിവസം കുശലവന്മാർ തങ്ങൾ കാടു കാണാൻ പൊയ്ക്കോട്ടെ എന്ന് അമ്മയോട് അനുവാദം ചോദിക്കുന്നു. അവർക്ക് സീത അനുവാദം നൽകുന്നു. കാട്ടിലൂടെ കുശലവന്മാർ സഞ്ചരിക്കുന്നതിനിടയിൽ ശ്രീരാമന്റെ അശ്വമേധയാഗം കഴിഞ്ഞ കുതിരയെ കാണുന്നു. കുതിരയുടെ നെറ്റിയിലെഴുതിയത് വായിച്ച് കുതിരയെ ബന്ധിക്കണമെന്ന് ആ ബാലന്മാർ തീരുമാനിക്കുന്നു. അങ്ങനെ ലവൻ കുതിരയെ ബന്ധിക്കുന്നു. കുതിരയെ പിടിച്ചുകെട്ടിയ കുട്ടികളെ ബ്രാഹ്മണർ ഉപദേശിക്കുന്നു. എന്നാൽ കുശലവന്മാർ ഒരു കൂസലുമില്ലാതെ കുതിരയെ മോചിപ്പിക്കാതെ കാട്ടിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദർഭം. കാംബോജി, യദുകുല കാംബോജി, ഭൈരവി, മോഹനം, മധ്യമാവതി, സാരംഗം, തോടി, കേദാരഗൗള എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

പിടിച്ചു കെട്ടിയ കുട്ടികളെ ബ്രാഹ്മണർ ഉപദേശിക്കുകയും എന്നാൽ ഒരു കൂസലുമില്ലാതെ കുശലവന്മാർ കുതിരയെ മോചിപ്പിക്കാതെ കാട്ടിൽ തന്നെ നിലകൊള്ളുന്നിടത്ത് പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ഹരീഷ്, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം സായ്കൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ആനന്ദൻ തിലാനൂർ. സന്ദേശം ഇങ്ങനെയാണ്: നമസ്കാരം ഹൃദയരാഗം, ഇന്നെൻ്റെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. ഹൃദയരാഗത്തിൽ കൂടി മകൾക്ക് പിറന്നാൾ സമ്മാനമായി ഗുരുജിയൊരു വാക്ക് എന്ന സിനിമയിലെ വേളാങ്കണ്ണി പള്ളിയിലെ പള്ളിത്തിരുന്നാൾ എന്ന ഗാനം കേൾപ്പിച്ചു തരുമു. തീർച്ചയായും ഗാനം കേൾക്കാം. നിവേദമോൾക്ക് സ്പൈസ് എഫമിൻ്റെയും പിറന്നാൾ ആശംസകൾ. ഗുരുജിയൊരു വാക്ക് എന്ന സിനിമയിലെ ഈ ഗാനം പാടിയത് യേശുദാസാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

കൃഷ്ണഗുഡിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് അങ്കമാലിയിൽ നിന്നും ഫെലിക്സ്.

ജാലകം എന്ന ചിത്രത്തിലെ ഒരു തലം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് എറണാകുളത്ത് നിന്നും റോണിലാൽ. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

ഹൈവേ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് പി വെങ്കടേഷ് ഇണം പകർന്ന് സ്വർണലത പാടിയ ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് കഞ്ഞിക്കുഴിയിൽ നിന്നും സൂസൻ.

മനോജ് തെന്നിലാപുരം ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഓർമ്മിക്കാൻ ഓമനിക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയത്. ഗാനരചന പൂവച്ചാൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

കോട്ടയത്ത് നിന്നും രാജേശ്വരി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ എന്തേ എന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും സംഘവുമാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഇണം പകർന്ന് പി ജയചന്ദ്രൻ, എരഞ്ഞോളി മൂസ എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടുകൂടി ഹൃദയരാഗങ്ങൾ സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.